പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കടകം 20 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഇല്ലായ്മയെക്കുറിച്ച് പരാതി പറയാതെ ഉള്ളതുകൊണ്ട് തൃപ്തരാവുന്നവർക്കാണ് ലോകത്ത് സമാധാനം ലഭിക്കുക. എല്ലാം തികഞ്ഞവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. വിഭവങ്ങൾ അധികമില്ലെങ്കിലും ഉള്ളതിനെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയണം. ഇല്ലാത്ത സുഖങ്ങളുടെ പിന്നാലെ ഓടാതെ കയ്യിലുള്ളവയുടെ വില തിരിച്ചറിയുക. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 3 മണിക്ക് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4 മണിക്ക് ഗസ്റ്റ് ഓഫ് ദി ഡേ, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 5. ലാത്വിയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായതും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നേതാവായ അച്യുതറാവു പട്ട്വർദ്ധൻ അന്തരിച്ചതും നെൽസൺ മണ്ടേലയിൽ ജയിൽ അടയ്ക്കപ്പെട്ടതുമൊക്കെ ഒരു ഓഗസ്റ്റ് 5. ഓഗസ്റ്റ് 5 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 5. 1940 രണ്ടാം ലോക മഹായുദ്ധ സമയം. ലാത്വിയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായത് ഓഗസ്റ്റ് 5. ഇന്നേ ദിവസമായിരുന്നു അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ അണുവായുധ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചത്. ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും സൈദ്ധാന്തികനും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ നേതാവുമായിരുന്ന ജയപ്രകാശ് നാരായണന് പൊതുസേവനത്തിനുള്ള രമൺ മഗ്സസെ അവാർഡ് നേടിയത് 1965 ഇന്നേ ദിവസമായിരുന്നു. രണ്ടാം ഇന്ത്യ പാക് യുദ്ധം 1965 ഓഗസ്റ്റ് 5 ആരംഭിച്ചത്. ഈ യുദ്ധം കാശ്മീരിനെ ചൊല്ലിയാണ് നടന്നത്. നെൽസൺ മണ്ടേലയിൽ ജയിൽ അടയ്ക്കപ്പെട്ടത് 1962 ഇന്നേ ദിവസമായിരുന്നു. 1990 വരെ ഈ ജയിൽ വാസം തുടർന്നു. ദില്ലി ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയി

0: ലീല സേഠ് ചുമതലയേറ്റത് 1991 ഓഗസ്റ്റ് 5-നായിരുന്നു. സിംഗപ്പൂരിന്റെ മൂന്നാമത്തെ രാഷ്ട്രപതിയും മലയാളിയുമായ ദേവൻ നായരുടെ ജന്മദിനമാണ് ഇന്ന്. 1923 ഓഗസ്റ്റ് 5-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന അച്യുതറാവു പട്വർദ്ധന്റെ ചരമദിനമാണ് ഇന്ന്. 1992 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. കോഴിക്കോടും കണ്ണൂരും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷ

0: ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 52 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നതായും മന്ത്രി പറഞ്ഞു. 565 വീടുകൾ ഭാഗികമായി തകർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1: ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 4 പേരെ കാണാതായതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് 3 പേരും, കോട്ടയത്ത് 5 പേരും, മലപ്പുറത്ത് 4 പേരും, ആലപ്പുഴ കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, കോഴിക്കോട് ഇടുക്കി ജില്ലകളിൽ 2 പേർ വീതവും, കൊല്ലം പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ 1 വീതവുമാണ് മരിച്ചത്. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം, മരുന്ന് എന്നിവ യഥാക്രമം ലഭ്യമാക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
0: സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം ഇത് ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കലക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ലെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം വിശദമായ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 202 പേർ താമസിക്കുന്നു. 64 കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ 8 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 7 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറത്ത് മഴക്കെടുതിയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 12 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 299. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭത്തിൽ കുടിവെള്ളവും വൈദ്യുതി വിതരണവും മുടങ്ങിയ മേഖലകളിൽ അവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യമൻ തീരത്തെ ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലായ MSV ഫയസ് നൂറെ ഒലിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി യമൻ അധികൃതരുമായി സഹകരിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി വരികയാണെന്നും മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര ജലപാതകളിലൂടെ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ രാവിലെ റിപ്പോ നിരക്ക് പ്രഖ്യാപനം നടത്തും. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും US ഫെഡറൽ റിസർവിന്റെ നിലപാടുകളും നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിൽ മുഖ്യ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25% നിലനിർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഇന്ധന വ്യാപാരത്തെ വാഹന ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കുന്ന പൈലറ്റ് പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് മാത്രം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് ഉറപ്പുവരുത്താനാണ് പദ്ധതി. രാജ്യത്തെ 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയോട് കോടതി ആവശ്യപ്പെട്ടു. ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് തെരഞ്ഞെടുത്ത ദേശീയ പാതകളിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം നടപ്പിലാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എഥനോൾ ഉൽപാദനം കാർഷിക മേഖലയ്ക്ക് വലിയ അവസരമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. എഥനോൾ ഉൽപാദന നയം കർഷക കേന്ദ്രീകൃതവും വിളകളുടെ കൃത്യമായ വില നേരിട്ട് കർഷകരിലേക്ക് എത്താൻ പര്യാപ്തവുമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. യുഎസിലെ യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം.

0: 36 അംഗ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക 19 ആഗസ്റ്റിന് പ്രസിദ്ധീകരിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇന്നും നാളെയും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയ റോറോയിൽ കുടുങ്ങിയ 50-ഓളം യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽചാലിലൂടെ കടലിലേക്കൊഴുകിപ്പോയത്. സംഭവ സമയത്ത് 9 കാറുകളും 1 ട്രാവലറും 50-ഓളം ബൈക്കുകളും 50-ഓളം യാത്രക്കാരും റോറോയിലുണ്ടായിരുന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സബ് സീ റെസ്ക്യൂ ഗാർഡുമാരുൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ണൂരിൽ 9 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. തളിപ്പറമ്പ് കല്ലടത്ത് പട്ടുവം വളപ്പിൽ അമാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 ഇടങ്ങളിൽ മെഗാ ട്രേഡ് ഫെയർ ആയാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തിരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മെഗാ ട്രേഡ് ഫെയർ ഈ മാസം 25 അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മറ്റ് 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് കാസർകോട് കലക്ട്രേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേള ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി അറപ്പീടിക ഖാദി ഷോറൂമിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. VT സൂരജ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रिचार्ज
2: ओरो हृदयतिन्दिम शब्दम् रेडियो सांत्वनम् 90.4 FM.
3: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ

0: കേൾക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതർ. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൗരോർജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘ്. മുഫ്ത് ബിജുലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3rd ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നലെ തടസ്സപ്പെട്ടു. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് ന്യൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി.

0: മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മഴയുടെ ശക്തി ഇന്നലത്തേതിനേക്കാൾ കുറയുമെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഇന്നും ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 9 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്.
0: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. പി ഡബ്ല്യു ഡിക്ക് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കും. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫുജിറ്റീവ് ഇക്കണോമിക് ഓഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാവില്ല. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
2: പാകിസ്ഥാൻ അധികൃത് കശ്മീർ മേ യഹ് തഥാകഥിത് ചുനാവ് പൂരി തരഹ് സേ ഏക് ദിഖാവാ ഹൈ വാസ്തവിക് സ്ഥിതി തോ വഹാ ഹോ രഹേ ജൻപ്രദർശൻ ഔർ പാകിസ്ഥാനി ബലോ ദ്വാരാ കീ ജാ രഹീ നിർമമ ഹത്യാവോ കീ ഹൈ ഇസ് വർഷ് ജൂൺ സേ അബ് തക് വഹാ ജൻപ്രദർശൻ ജോ ചൽ റഹാ ഹൈ ഉസ്മേ 90 ലോഗ് ഭീ മാരേ ഗയേ ഹൈ ഔർ കയി ഏക് അന്യ മേ ഘായൽ ഹുവേ ഹൈ. പാകിസ്ഥാൻ കീ സത്താ വ്യവസ്ഥാ നേ ജനതാ കേ അസന്തോഷ് കാ ജവാബ് ഗോലീ സേ, സഞ്ചാര ബന്ദീ സേ, ധംകീ സേ ഔർ ദമൻ സേ ദിയാ ഹൈ. ഇസ്കേ ലിയേ ഉസേ ജവാബ് ദേ ഠഹരായാ ജാനാ ചാഹിയേ.
0: ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യ വികസനം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. RBI 6-ാം ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സെൻസസ് മാനേജ്മെന്റ് ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടൽ വഴി പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. acc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19-ന് പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ ഗാർഹിക ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് PM സൂര്യകാർ മുഫ്ത് ബിജ്ലി യോജന ചരിത്ര നേട്ടം കുറിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം പുരപ്പുറ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച നേട്ടമാണ് പദ്ധതി കൈവരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
4: 75,021 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരപ്പുറ സൌരോർജ്ജ പദ്ധതികളിലൊന്നാണ്. ജൂലൈ മാസത്തിൽ മാത്രം 5,06,000 കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇതുവരെ 14.8

0: 8 GW പുരപ്പുറ സൗരോർജ്ജ ശേഷിയാണ് പ്രവർത്തനക്ഷമമാക്കിയത്. 28,024 കോടി രൂപ സബ്സിഡി നൽകിയതോടെ 19 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തുകരഹിത വൈദ്യുതി ബില്ലുകളാണ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകിയതിലൂടെ 421 കോടി രൂപ സമാഹരിക്കാനായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഓറിഗണിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 9 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 147 രാജ്യങ്ങളിൽ നിന്നായി 1,800-ലധികം അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. 23 പുരുഷന്മാരും 13 വനിതകളുമടക്കം 36 അംഗ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത്. ടെന്നീസിൽ സെറീന വീനസ് വില്യംസ് സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 വരെ ഒഹായോയിൽ നടക്കുന്ന സിൻസിനാറ്റി ഓപ്പണിലേക്ക് സഹോദരിമാർക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. 2022 US ഓപ്പണിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ ടൂർണമെന്റാകുമിത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവശ്യകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സംരംഭത്തിന് കീഴിലെ യുവസംഗമം 7-ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, NSS, NYKS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 18-30 പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് IIT പാലക്കാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നീറ്റ് UG കൌൺസിലിംഗ് 2026 ഒന്നാംഘട്ട രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് 4 മുതൽ ഈ മാസം 12 ഉച്ചയ്ക്ക് 3 മണിവരെ അപേക്ഷിക്കാം. ഈ മാസം 13 മുതൽ 16 വരെ സീറ്റ് വിഭജന പ്രക്രിയ നടക്കും. തുടർന്ന് 1-ഘട്ട അലോട്ട്മെന്റ് ഫലം 17 പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതം. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനമയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 1-ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: മേന്മയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
7: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വെൽക്കം ടു ലിറ്ററി വേൾഡ്, വേർ വി സ്റ്റെപ്പ് ജെന്റ്ലി ഇൻ ടു ദ വേൾഡ് ഓഫ് വേർഡ്സ് ആൻഡ് വണ്ടർ. ഐ എം യുവർ ഹോസ്റ്റ് ഡോക്ടർ പാർവതി ജീവൻ, ആൻഡ് ഐ എം സോ ഗ്ലാഡ് യു ആർ ഹിയർ വിത്ത് മീ ടുഡേ ഇൻ ദിസ് ക്വൈറ്റ് കോർണർ ഓഫ് വോയിസസ്, സ്റ്റോറീസ് ആൻഡ് റിഫ്ലക്ഷൻസ്. ഈച്ച് വീക്ക് വി ട്രാവൽ ത്രൂ ദ ലാൻഡ്സ്കേപ്സ് ഓഫ് ലിറ്ററേച്ചർ, നോട്ട് ജസ്റ്റ് ത്രൂ ദ പേജസ് ഓഫ് ബുക്സ്, ബട്ട് ത്രൂ ദ ലൈവ്സ്, ദ തോട്ട്സ് ആൻഡ് ദ ഫീലിംഗ്സ് ദേ ക്യാരി. ടുഗെദർ We'll meet authors from across time and place, explore their works and discover what makes their voices last. Now and then, we'll also enter the world behind the books with reflections on characters, themes or classic scenes that have shaped our understanding of literature. Moments that continue to inspire, question and move readers across generations. We can also engage in conversations with writers, editors,

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
6: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളുടെ വളരെ ആഴത്തിലുള്ള കുറേയധികം വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. കൂടാതെ അക്ഷരമുദ്രയിൽ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളെയും നിരവധി ലേഖനങ്ങളെയും ആത്മകഥകളെയും കവിതാ സമാഹാരങ്ങളെയും ഒക്കെ കുറിച്ചുള്ള കുറേ വിശേഷങ്ങളുമായാണ് അക്ഷരമുദ്ര ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് GR ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ ആഴത്തിലുള്ള വിശദീകരണങ്ങളാണ്.

കഴിഞ്ഞ 3 എപ്പിസോഡുകളിലും നിറഞ്ഞു നിന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ കുറേയധികം പ്രത്യേകതകളാണ്. ചില അധ്യായങ്ങളിൽ അദ്ദേഹം പരാമർശിക്കുന്ന നിരവധി കാര്യങ്ങളെ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. നിത്യജീവിതത്തിൽ നാമെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നിരവധിയായ ആത്മബന്ധങ്ങളെയും ഹൃദയസ്പർശിയായ നിരവധി ഓർമ്മകളെയും ജീവിതത്തിൽ നമ്മിൽ ഓരോ വ്യക്തിയുടെയും സിരകളിൽ അലിഞ്ഞു ചേർന്ന വ്യത്യസ്തമായ നിരവധി വാസനകളെ അഥവാ ഗന്ധങ്ങളെ ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ നമുക്കായി കോർത്തിണക്കിയിരിക്കുകയാണ് ജി ആർ ഇന്ദുഗോപൻ വാസന എന്ന ഈ കൃതിയിലൂടെ. ഇന്ദുഗോപന്റെ വ്യക്തിജീവിത വിശേഷങ്ങളും എഴുത്ത് ജീവിതത്തെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നാലും ആദ്യമായി കേൾക്കുന്നവർക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ജി ആർ ഇന്ദുഗോപൻ ശ്രദ്ധേയനായ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമാണ് അദ്ദേഹം. ഏകദേശം 10 കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 1974 വർക്കലയിൽ അദ്ദേഹം ജനിച്ചു. എന്നാലോ തുടർ ജീവിതം പിന്നീട് ചിലവിട്ടത് ഇരവിപുരത്ത് വാളത്തെങ്കിലായിരുന്നു. നഗരത്തിലെ തീരഗ്രാമമായിരുന്നു ഇരവിപുരം വാളത്തെങ്കിൽ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ റോസ്ഡെയിൽ സ്കൂളിലും മയ്യനാട് ഹൈസ്കൂളിലും ഒക്കെയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തും കൊല്ലം എസ് എൻ കോളേജിലുമായി കോളേജ് വിദ്യാഭ്യാസം അവസാനിച്ചുവെങ്കിലും തുടർന്നും പ്രസ് ക്ലബിൽ അദ്ദേഹം പത്രപ്രവർത്തന മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം ഡിപ്ലോമ നേടി. പഠനകാലത്തു തന്നെ മലയാള മണ്ണ് ദിനപത്രത്തിൻ്റെ കൊല്ലം ലേഖകനായാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നീടിങ്ങോട്ട് 1996 മുതൽ മലയാള മനോരമയിൽ അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ മണിയൻപിള്ള എന്ന തസ്കരന്റെ ജീവചരിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ട കൃതിയാണ്. ഈ പുസ്തകത്തിൻ്റെ തമിഴ് മൊഴിമാറ്റത്തിന് വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ കാളിഗന്ധകി എന്ന നോവൽ ടി വി സീരിയലായിട്ടുണ്ട്. ഈ ഒരു കഥയ്ക്ക് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ഉൾപ്പെടെ 7 സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഗദ്യശാഖകളിലായി അദ്ദേഹം 30 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 2005 അദ്ദേഹം ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതി. 2007 ഒറ്റക്കയ്യൻ എന്ന ചലച്ചിത്രം അദ്ദേഹം എഴുതി നിർമ്മിച്ചു, സംവിധാനം ചെയ്യുകയും ചെയ്തു. ഇതിന് 2 അവാർഡുകളും അദ്ദേഹത്തിന് ലഭിക്കുകയും മികച്ച നവാഗത സംവിധായകനുള്ള JC ഫൗണ്ടേഷൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് ഇങ്ങോട്ടാകട്ടെ നിരവധി ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. അതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് അടുത്തറിയാവുന്ന സിനിമകളാണ്. അതിൽ ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമയും ഉൾപ്പെടും. അദ്ദേഹത്തിൻ്റെ വിലായത്ത് ബുദ്ധ എന്ന നോവൽ ചിത്രീകരണ ഘട്ടത്തിലാണ്. ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന കൃതിയാണ് പൊന്മാൻ എന്ന പേരിൽ ഈ അടുത്ത് പുറത്തിറങ്ങിയ ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ചലച്ചിത്രം. ഇങ്ങനെ നിരവധി വിശേഷങ്ങളാണ് ഈ കൃതിയുടെ കഥാകൃത്തായ ജി ആർ ഇന്ദുഗോപനെ കുറിച്ച് പറയാനുള്ളത്. സമയപരിമിതി മൂലം വളരെ ചുരുക്കിയാണ് ഞാൻ അവതരിപ്പിക്കുന്നതെങ്കിലും നമ്മുടെ കൊല്ലംകാരുടെ അഭിമാനമായ വ്യക്തിത്വമാണ് ജി ആർ ഇന്ദുഗോപൻ. ഈ അടുത്തു തന്നെ നമ്മുടെ കൊല്ലംകാരുടെ നിരവധി പ്രത്യേകതകൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കൃതിയിൽ നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നമ്മുടെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന നിരവധി ഗന്ധങ്ങളെയാണ് അദ്ദേഹം കൂടുതലായും പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൃതിയിലൂടെ തൻ്റെ ദേശത്തിലെ തൻ്റെ ഗ്രാമത്തിലെ നിരവധി വ്യക്തികളെ ഈ ഒരു കൃതിയിലൂടെ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു കൃതിയാണ് വാസന എന്നത്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നാണ് അദ്ദേഹം ഈ കൃതിയെ വിശേഷിപ്പിച്ചത്. ഇന്ദുഗോപന്റെ ആദ്യ പുസ്തക പ്രസാധകരായ സൈന്ധവ ബുക്സ് തന്നെയാണ് ഈ കൃതിയുടെയും പ്രസാധകർ. ജി ആർ ഇന്ദുഗോപൻ എന്ന കഥാകൃത്ത് തന്റെ ജീവിതയാത്രയിൽ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച
നിരവധി ഗന്ധങ്ങളെ ഒന്നൊന്നായി ഓർത്തെടുക്കുകയാണ് വാസന എന്ന ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ചിരപരിചിതമായ നിരവധി ഗന്ധങ്ങളാണ് അതൊക്കെ തന്നെ. ചിലപ്പോൾ നാം ഒക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മുടെ വാസസ്ഥലത്തെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേശത്തോട് ചേർന്ന് കിടക്കുന്ന ചില വാസനകളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ സമ്പൽ സമൃദ്ധമായി നിലനിന്നിരുന്ന ചില വ്യവസായ യൂണിറ്റുകളും അതിനോടനുബന്ധിച്ച് നമ്മിലേക്കെത്തുന്ന ചില ഗന്ധങ്ങളും, കൊല്ലങ്കാർക്ക് പ്രത്യേകിച്ച് കശുവണ്ടിയുടെ മണം എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അതിനെയൊക്കെ തന്നെ വളരെ മനോഹരമായി, എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചില ചിത്രങ്ങൾ വരച്ചിട്ടു തരികയാണ് ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. വളരെ ഹൃദയസ്പർശിയാണ് ഈ ഒരു കൃതി. ഈ ഒരു കൃതിയുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ ചില അധ്യായങ്ങളിലെ ചില പ്രത്യേക ഭാഗം ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: Music with Radio Sandvanam 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി ഞാൻ ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേയധികം എപ്പിസോഡുകളിൽ ഈ കൃതിയുടെ കുറേയധികം അധ്യായങ്ങൾ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. ജി ആർ ഇന്ദുഗോപൻ തൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച നിരവധി ഗ്രന്ഥങ്ങളെയാണ് ഈയൊരു കൃതിയിലൂടെ നമുക്കായി അദ്ദേഹം വാർത്തെടുക്കുന്നത്. തൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോകുന്ന ബാല്യകാലവും ആ ഓർമ്മകളോട് ചേർന്നു നിൽക്കുന്ന ഹൃദയസ്പർശിയായ നിരവധി ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഗ്രന്ഥങ്ങൾ ചേർത്തെഴുതിയ ഒരാത്മകഥ എന്നാണല്ലോ ഈയൊരു കൃതിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അധ്യായം 3 അദ്ദേഹം കുറേയധികം ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അതില് മാമ്പൂവിന്റെ മണവും തോട്ടണ്ടി മണക്കുന്നതും അങ്ങനെ കുറേയധികം വാസനകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്ന പറങ്കിമാമ്പൂവിൻ്റെത് മാത്രമല്ല തോട്ടണ്ടി കരിയുന്ന ഗന്ധവും ഞങ്ങൾ കൊല്ലത്തുകാർക്ക് പരിചിതമാണ് എന്നും പറയുന്നു. അതുപോലെ തന്നെയാണ് വേലിപ്പത്തലിന്റെ മണവും. വേലിപ്പത്തലും കമ്മ്യൂണിസ്റ്റ് പച്ചയും രണ്ടും അധിനിവേശ ചെടികളാണ്. അധിനിവേശം എന്ന വാക്കു തന്നെ പൊളിറ്റിക്കലി കറക്റ്റഡ് അല്ല എന്നും അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. അതിഥി തൊഴിലാളി പ്രവാസി എന്നൊന്നും പറഞ്ഞുകൂടാ. ആർക്കും എവിടെയും കഴിയാം. ആ നിലയ്ക്ക് ഇവർ ഇപ്പോൾ നമ്മുടെ നാട്ടു ചെടികൾ തന്നെ. ഗന്ധമുള്ള ചെടികളാണ് രണ്ടും. കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ പൊന്തക്കാട്ടിൽ പന്തു പോകും. വേലിപ്പത്തലിൽ നിന്നൊരു കമ്പ് ഊരിയെടുത്ത് കമ്മ്യൂണിസ്റ്റ് പച്ചക്കിടയിൽ ചികയുമായിരുന്നു. രണ്ടും കൂടി ചേരുമ്പോഴുള്ള ആ ഗന്ധം അത്ര ഹൃദ്യമല്ല എന്നും അദ്ദേഹം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പച്ച കൊണ്ട് വലിയ ഗുണമില്ല. പക്ഷേ വേലിപ്പത്തൽ മലയാളികളെ തമ്മിൽ തല്ലിച്ചു. അതിരുകളിൽ വേലിപ്പത്തൽ കൊണ്ട് വേലി കിട്ടും, തളിർക്കും, പച്ചപ്പാകും. പക്ഷേ പതിയെ പതിയെ പത്തൽ തടിവെച്ചു തുടങ്ങും. സ്വന്തം പുരയിടത്തിലേക്ക് മാത്രമല്ല അയൽക്കാരന്റെ അതിരിലേക്ക് കൂടി അത് വണ്ണം വെച്ചങ്ങനെ കയറി നിൽക്കും. പിൽക്കാലത്ത് അത് ഒരു തർക്കമാകും. അതോടെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി, പറ്റില്ല, വേലിപ്പത്തൽ കൊണ്ട് അതിരിടാൻ പറ്റില്ല. മതിലുകൾ വന്നതോടുകൂടിയാകട്ടെ വേലിപ്പത്തൽ വേലികൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നു.

0: ഗന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അധ്യായത്തിൽ. ഗന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു സുഹൃത്തിനെ മറക്കാനാവില്ല. ഡി വി ദേവ് മട്ടാഞ്ചേരിക്കാരനായ ഒരു ഗുജറാത്തിയാണ്. ജനനം കൊണ്ട് അദ്ദേഹം ഒന്നാം തരം മലയാളിയാണ് താനും. ചെറുപ്രായത്തിൽ തന്നെ പാർക്കിൻസൺസ് വന്നു. ഇന്ത്യൻ പാർക്കിൻസൺസ് സൊസൈറ്റി അദ്ദേഹം ഉണ്ടാക്കി. വർഷാവർഷം കൊച്ചി ടൗൺ ഹാളിൽ അവരുടെ സമ്മേളനവും നടത്തി. നായ്ക്കിരണപ്പൊടി വാറ്റിയ മരുന്ന് സ്വയം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു. അത് നല്ലതാണത്രേ. ഞാൻ മട്ടാഞ്ചേരിയിലെ അദ്ദേഹത്തിന്റെ സുഗന്ധ നിർമ്മാണ ഫാക്ടറിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്ന് രോഗം മൂലം കിടുകിട വിറയ്ക്കുന്ന ദേവിനെ കണ്ട് ഭയന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് അദ്ദേഹം ഒറിജിനൽ രാമച്ച തൈലം തന്നയച്ചു. പക്ഷേ ഞാൻ കുറേ നാൾ സൂക്ഷിച്ചു തുറന്നു നോക്കുമ്പോൾ അത് ആവിയായി പോയിരുന്നു. ഇങ്ങനെ അദ്ദേഹം നിരവധി കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ നമ്മോട് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഒരിക്കലും ഒഴിച്ചു മാറ്റാനാകാത്ത നിരവധി വാസനകളെ ഗന്ധങ്ങളെ ഒക്കെ ചേർത്തിണക്കിക്കൊണ്ടാണ് ഈ കൃതി നമ്മുടെ മുന്നിലേക്ക് എടുത്തുവെക്കുന്നത്. അധ്യായം 4 അദ്ദേഹം പോകുന്നിടത്തെല്ലാം പിന്തുടരുന്ന പാലമണം എന്നാണ് ആ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അധ്യായത്തിന്റെ കുറെ വിശേഷങ്ങൾ ഞാൻ വായിക്കാം. ഇലഞ്ഞിപ്പൂക്കളുടെ മണം. അപ്പൂപ്പന്റെ ജന്മവൃക്ഷം അതായിരുന്നു. അപ്പൂപ്പൻ മരിക്കും വരെ അച്ഛൻ വീട്ടിൽ ആ മരം അങ്ങനെ നിന്നു. ഓരോ വർഷവും നിറയെ മണമുള്ള പൂക്കളുമായി തൊട്ടടുത്ത് ഒരു കുടമുല്ലയും ഉണ്ടായിരുന്നു. ഒപ്പം ഈഴച്ചെമ്പകത്തിന്റെയും രാത്രി നിശാഗന്ധിയുടെയും ഗന്ധം. പക്ഷേ ഒക്ടോബർ നവംബറിലുള്ള ഒരു രാത്രി ഗന്ധം, അതിനോടൊപ്പം മറ്റൊന്നും വരില്ല. മരം നിറയെ പൂത്തു നിൽക്കുന്ന പാലപ്പൂവിന്റെ ഗന്ധം. വയലിന്റെ പിന്നിൽ പുറംപോക്കിൽ ഒന്ന് രണ്ടെണ്ണം നിൽപ്പുണ്ടായിരുന്നു. പകൽ ഗന്ധം തിരിച്ചറിയാനാകില്ല. ഞാൻ പോയിടത്തെല്ലാം ഗന്ധവുമായി പാലമരങ്ങൾ പിന്തുടർന്നു എന്നും ഇന്ദു ഗോപൻ ഈ അധ്യായത്തിൽ പറയുന്നു. കൊല്ലം എസ് എൻ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ചത്. കോളേജ് മതിൽ പങ്കുവയ്ക്കുന്നത് തൊട്ടപ്പുറത്ത് വിശാലമായ കന്റോൺമെന്റ് മൈതാനവുമായിട്ടായിരുന്നു. ഇപ്പോൾ അവിടെ കെട്ടിടമുയർന്നു. തുറസായ സ്ഥലങ്ങൾ കെട്ടിയടയ്ക്കുന്നതിൽ എനിക്ക് കുണ്ഠിതമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. നഗരത്തിലെ ടീമുകളുമായി ചേർന്ന് ഞങ്ങൾ അവിടെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ കൊല്ലത്ത് പ്രധാന പ്രദർശനങ്ങളൊക്കെ നടന്നിരുന്നത് ഈ മൈതാനത്തായിരുന്നു. വർഷാവർഷം അവിടെ സർക്കസ് വരുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ പോലെയല്ല വന്യമൃഗങ്ങൾക്കുള്ള സർക്കസ്. സിംഹങ്ങൾ, കടുവകൾ, ഹിപ്പോപ്പൊട്ടാമസ്, ഇവയുടെ ചൂരിന്റെ ഒരു ഗന്ധം ആ ഒരു മതിലിനപ്പുറം ക്ലാസ് മുറിയിൽ നമുക്ക് കിട്ടുമായിരുന്നു. മൃഗങ്ങളുടെ വിസർജ്യവും പുല്ലും മാംസഭക്ഷണവും ഒക്കെ അഴുകുന്ന ഒരു ദുർഗന്ധം. അതിൽ തമ്പിലെ മനുഷ്യരുടെ വിയർപ്പ് പടരുന്നു. ടാർപോളിൻ പകലിൽ ഉരുകുന്ന ഗന്ധവും ചേർന്ന് സമ്മിശ്രമായ ഒന്ന്. അങ്ങനൊരു ഗന്ധം മറ്റൊരിടത്തുമില്ല എന്നും അദ്ദേഹം പറയുന്നു. അത്തരമൊരു കാഴ്ചയിലാണ് ഞാൻ ആദ്യമായി കരിമ്പുലിയെ കണ്ടത്. അതിനെ കൂട്ടിലിട്ട് കുളിപ്പിക്കുകയായിരുന്നു. ആ ജന്തുവായിരുന്നു അത്തവണ സർക്കസിന്റെ ശ്രദ്ധാകേന്ദ്രം. ഞാൻ സർക്കസ് കാണാൻ ചെന്നു. 12 അടി ഉയരത്തിൽ കെട്ടിയ രണ്ട് കയറുകളിലൂടെ കാൽ വെച്ചു ശ്രദ്ധാപൂർവം നടന്നു നീങ്ങുന്ന കരിമ്പുലി. പകുതി വഴിക്ക് അതൊന്ന് നിൽക്കും. നീല കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊന്ന് നോക്കും. നാക്ക് പുറത്തിടും. അങ്ങനെ എത്രയെത്ര പറഞ്ഞാലും തീരാത്തത്ര നിരവധി വിശേഷങ്ങളാണ് വാസന എന്ന ഈ കൃതിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം ഈ കൃതിയുടെ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. ജി ആർ ഇന്ദു ഗോപന്റെ വാസന എന്ന ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങൾ ശ്രോതാക്കളിലേക്ക് കുറേയധികം എപ്പിസോഡുകളിലായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏ ഗോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

0: തളർന്നുപോയി, അതിരുകൾ കിപ്പുറം ഞാനും തളർന്നുപോയി.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്ന് അഖില് നമ്മളുടെ കൂടെ ഇല്ല, ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് കുറച്ച് ഫോണുകളുടെ ലോഞ്ചുകളുണ്ട്, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സാധാരണയുള്ള രണ്ടു മൂന്ന് അപ്ഡേറ്റ്സ് ഉണ്ട്. അത് ഫേസ്ബുക്ക് മെറ്റ പുതിയ കുറെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ വാട്സാപ്പിന്റെ അകത്ത് പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഫോണിന്റെ ലോഞ്ചുകളിലേക്ക് പോവാം. ഇതിപ്പം ജൂൺ മാസമാണ്, ഇനി തൊട്ട് അങ്ങോട്ട് പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ, ഈ വർഷത്തെ പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ ഒരു നിര തന്നെ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഈ പ്രീ ലോഞ്ച് സീരീസ് എന്നുള്ള നിലയിൽ കുറെ കോൺഫറൻസസ്, പുതിയ കുറെ കമ്പനികളുടെ എല്ലാം പുതിയ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ്സ്, ഇതൊക്കെയാണ് ആദ്യമേ ലോഞ്ച് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൂഗിളിന്റെ IO എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് May 19 നടക്കുന്നുണ്ടായി. ആൻഡ്രോയിഡിനെ കുറിച്ചും ഗൂഗിളിന്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. അതിനകത്ത് ഗൂഗിളിന്റെ AI ജെമിനായുടെ പുതിയ 3.5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ പുതിയൊരു AI കോഡ് ഡെവലപ്മെന്റിന്റെ ഒരു AI ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഗൂഗിൾ AI ഇതിന്റെ അകത്ത്, IO കോൺഫറൻസിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഈ മാസം 8 ആപ്പിളിന്റെ WWDC എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതിൽ IOSന്റെയും ഐപാഡ് OSന്റെയും മാക് OSന്റെയും ഒക്കെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഈ മാസം തൊട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങും ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ശ്രോതാക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വാട്സാപ്പ് വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പുതിയ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മൾ ഈ എപ്പിസോഡിലും വരുന്ന എപ്പിസോഡുകളിലും എല്ലാം നമ്മൾ തരുന്നതായിരിക്കാം. ഇനിയും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. അതിനുവേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മെസ്സേജായി നമുക്ക് അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848585. ഞാനൊന്നുകൂടി പറയാം, 8848585. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആദ്യമേ വിവോ ഒരു 3 ഫോണുകൾ ഇന്ത്യയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലുമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യമേ ഇതിപ്പം ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും അടുത്ത മാസത്തോടു കൂടി നമുക്ക് ഈ മോഡലുകളെല്ലാം ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കും. കുറെ നാളുകൾക്ക് ശേഷം വിവോ S-Series പുതിയ ഒരു മോഡലുമായിട്ട് രംഗത്ത് വരികയാണ്. അത് S60 എന്ന് പറയുന്ന ഒരു മോഡലാണ്. S60 രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് S60 ഒന്ന് വിവോ S60 വൈറ്റാലിറ്റി എഡിഷൻ. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു പവർ ഫോൺ ആണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ക്യാമറ ഫോട്ടോ ഇതെല്ലാം എടുക്കത്തക്ക രീതിയിലുള്ള ഓൾറൗണ്ടർ ഫോണാണ്. ഇതിന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ പറയാനുള്ള 7200 mAh ഒരു വലിയ ബാറ്ററിയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 144Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പം ശരിക്കും ഇതൊരു ഹൈ എൻഡ് ഫോൺ ആണെങ്കിൽ പോലും അതിൽ ശരിക്കും ഒരു പവർ പാക്ക് ചെയ്തിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ഇതിൻ്റെ അകത്ത് 3 AAA സെറ്റപ്പ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 50MP 2 ക്യാമറയും ഒരു 8MP നോർമൽ ക്യാമറയും. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 50MP ക്യാമറ തന്നെയാണ്. ഇതിലെല്ലാം നമുക്ക് 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ 4nm ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അതിൽ ശരിക്കും 2 GHz 3 കോറുള്ള ഒരു ക്യാമറയും ഒരു പ്രോസസ്സറും അതേപോലെ 2.8 GHz പ്രൈം കോർ ഡെലിവറി ചെയ്യുന്ന മറ്റൊരു കോറുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ടോട്ടലി നമുക്ക് 3 GHz ഒരു ഓവറോൾ സ്പീഡാണ് നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ അഡ്രനോയുടെ 735 GB കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. വിത്ത് ടോപ്പ് എൻഡിൽ 16 GB റാമും 512 GB സ്റ്റോറേജും ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. അത് UFS 4.1 ആണ്. അപ്പം ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കോമൺ ആയിട്ടുള്ള റിവ്യൂവും അത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ആ ഒരു പവർ സീരീസിലായതുകൊണ്ട് തന്നെ പ്രൈസിങ് പോയിന്റ് ശരിക്കും ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ഇച്ചിരി കടന്നിട്ടുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റിലെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സീരീസ് നമുക്ക് 50,000 തൊട്ട് മുകളിലോട്ട് പോകും. അതായത് സ്റ്റാർട്ടിംഗ് സീരീസ് എന്ന് പറയുന്നത് 12 GB റാം 256 GB സ്റ്റോറേജ് വരുന്ന ഫോണുകൾക്കാണ്. അതല്ലാതെ അതിൻ്റെ ഹൈ എൻഡ് ഫോണുകൾ അതായത് 12 GB 512 GB അത് വന്നിട്ട് ഏകദേശം 56,000 ഇന്ത്യൻ മണി 56,000 വരും. 16 GB 512 GB ഏറ്റവും ടോപ്പ് എൻഡിന് ഏകദേശം 62,000 വില വരുന്നുണ്ട്. അത് S60 പിന്നെ വൈറ്റാലിറ്റി എഡിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിൽ ഡൗൺ വേർഷൻ ഉണ്ട്. അതിൻ്റെ ബേസ് മോഡൽ വന്നിട്ട് 8 GB 256 GB ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈസിങ് ഏകദേശം 41,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി 49,000 വരെ വില വരുന്നുണ്ട്. അപ്പം ഒരു പ്രീമിയം സെഗ്മെൻറ്റും ഒരു മീഡിയം സെഗ്മെൻറ്റും എന്നുള്ള നിലയിലാണ് അവരത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 16 OS ആണ്, AMOLED ഡിസ്പ്ലേ
ആണ്, 6.59 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ്, 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ 459 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്, 1.07 ബില്യൺ കളേഴ്സിന്റെ കളർ ഗാമൗട്ട് ഉണ്ട്, DCPi3 ആണ്. അതെല്ലാം സ്റ്റാൻഡേർഡ് ഫോണുകളിൽ വരുന്ന അതേ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് IP69 ഉം 68 ഉം റേറ്റിംഗ്സ് ഉള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ശരിക്കും നല്ല ഫോഴ്സിലുള്ള വെള്ളം ചെന്ന് വീണാൽ പോലും അതിന്റെ ഡാമേജ്, വാട്ടർ ഡാമേജ് വരാത്ത രീതിയിലാണ് അവരതിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്, അതെല്ലാം നമ്മൾ നോക്കി. അതേപോലെ തന്നെ അടുത്ത ഇതിന്റെ വൈറ്റാലിറ്റി എഡിഷൻ, അതായത് സ്കെയിൽ ഡൗൺ വേർഷൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ക്യാമറയുടെ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും അതിൽ 50 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഇല്ല, അതിന് പകരം അവർ ഡബിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ വൈറ്റാലിറ്റി എഡിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ വന്നിട്ട് മീഡിയ ടെക് ഡയമെൻസിറ്റി 7500 ആണ് അതിൻ്റെ അകത്ത്, അപ്പോൾ കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ആണത്. പിന്നെ GPU വന്നിട്ട് ARM Mali G625 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 GB റാമും 512 GB ആണ് ടോപ്പ് എൻഡിൻ്റെ വരുന്നത്. അത് പക്ഷേ UFS 3.1 ആണ്, സ്റ്റോറേജിൻ്റെ സ്പീഡിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ആ പ്രൈസിങ്ങും അവർ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് അവർ ഈ വൈറ്റാലിറ്റി എഡിഷൻ പ്രൈസിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് ഏത് ഫോൺ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത മാസം തൊട്ട് ഓഫ്ലൈനിൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും. നമ്മുടെ സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. സ്പൈസലിലൊക്കെ നമുക്ക് ഇത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് വിവോയുടെ മറ്റൊരു സീരീസാണ്, T5 എന്ന് പറഞ്ഞ സീരീസ്. അതും ഇതേപോലെ തന്നെ 7200 mAh ബാറ്ററി വെച്ച് 50 MP റിയർ ക്യാമറ, പക്ഷേ അത് ഡ്യുവൽ ക്യാമറ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ഈ ടി സീരീസ് എന്ന് പറയുന്നത് പൊതുവേ വിവോയുടെ ഒരു ലോ എൻഡ് ഫോണുകളാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 6 സീരീസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ആണ്, പ്രോസസ്സിംഗ് പവർ അത്രത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ 60 അത്രയും ഇല്ല. എങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ് അത്. ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു T-Series T5 T5X T5X 5G മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് വിവോ T5 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ 44 Watt വയർ

ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8GB RAM 8GB LPDDR4 RAM ആണ്. പ്രൈസിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 32,000 തൊട്ട് നമുക്കൊരു 40,000 റേഞ്ചിലാണ് ഈ ഫോണിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിവോയുടെ ബാക്കി ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് 16 എല്ലാ ഫീച്ചേഴ്സും 60K ഫീച്ചേഴ്സ്, അതായത് ആൻഡ്രോയിഡ് 16 ഒറിജിനമായ 6 ആണ് വന്നേക്കുന്നത്. പിന്നെ 6.75 ആണ്, മറ്റേത് 5.9 ആയിരുന്നു, ഇത് 6.75 ആണ്. LCD ടച്ച് സ്ക്രീൻ ആണ്, മറ്റേത് AMOLED ആയിരുന്നു. അപ്പം അതിൻ്റെ നമുക്ക് ശരിക്കും നിറ്റ്സും ഒക്കെ കുറച്ച് കുറവുണ്ട്. മറ്റേത് 850 ആയിരുന്നു, ഇത് മറ്റേ 1250 നിറ്റ്സ് വരെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 850 വരെയുള്ള കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ IP68 and 69 റേറ്റിംഗ് ഇതിനും ഉണ്ട്. പിന്നെ എടുത്തു പറയത്തക്കുള്ള രീതിയിലുള്ള വലിയ കാര്യമായ മാറ്റങ്ങൾ T5 സീരീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. LED ഫ്ലാഷ് കൂടെ ഉണ്ട്, ക്യാമറയുടെ കൂടെ LED ഫ്ലാഷ് അവർ തരുന്നുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 7200mAh ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. ഇത് മൂന്നും ആണ് വിവോയുടെ ഈ മാസം നമുക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോൺ. അടുത്തത് ഇനി ഷൗമിയുടെ ഒരു 17 സീരീസിന്റെ പുതിയ ഫോണുകൾ ലോഞ്ച് ആകാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: തിരികെ വരാം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് വിവോയുടെ മോഡൽസ് ആയിരുന്നു. ഇനി ഷവോമി അവരുടെ പുതിയ രണ്ട് മോഡലുകളായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 17T Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം അവരുടെ എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ യൂറോപ്പിലും ചൈനയിലും മാത്രമാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷവോമി 17T എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ആകുകയാണ്. അത് June 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റുകളിലെല്ലാം അത് ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഷവോമിയുടെ 15 സീരീസിന് ശേഷം ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഫോണാണ് 17T. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇത് ശരിക്കും ഈ ഷവോമിയുടെ സീരീസ് 17, 15 എല്ലാം നല്ലൊരു ഒരു ഹൈ എൻഡ് പ്രീമിയം ഫോണായിട്ട് അവർ ശരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുന്ന, അവർ കമ്പനി പറയുന്നത് തന്നെ ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ, ഐഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഫോണിനെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ പേഴ്സണലി ഫീൽ ചെയ്ത, ഞാൻ റിവ്യൂ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, അവർക്ക് മീഡിയ ടെക് ഡയമൻസിറ്റി പ്രോസസറിന് പകരം ശരിക്കും സ്നാപ് ഡ്രാഗന്റെ ഒരു പ്രോസസറും കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് അല്ലെങ്കിൽ പ്രീമിയം പെർഫോമൻസ് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ഒരു തോന്നല. അതെന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. പക്ഷെ മീഡിയ ടെക് ഡയമൻസിറ്റി ഒട്ടും പുറകിലല്ല. ഇപ്പോഴത്തെ പുതിയ പ്രോസസേഴ്സ് എല്ലാം ശരിക്കും നല്ല പെർഫോമിംഗ് പ്രോസസേഴ്സ് തന്നെയാണ്. എങ്കിലും സ്നാപ് ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ എപ്പോഴും സ്നാപ് ഡ്രാഗൺ തന്നെയാണ്. കാരണം പല ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിലും ഡയമൻസിറ്റി പ്രോസസേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്നാപ് ഡ്രാഗൺ പല പെർഫോമൻസ് മൾട്ടികോർ പെർഫോമൻസിലൊക്കെ ഒരുപാട് മുന്നിൽ എത്തിയിട്ടുണ്ട്. മാർക്കിംഗ് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അകത്ത് സ്കോഴ്സ് ഒരുപാട് മുന്നിൽ എത്തിയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 17T ശരിക്കും പ്രോസസർ സ്നാപ് ഡ്രാഗൺ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ, ഐ മീൻ ഒരു ഒരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. 17 സീരീസ് ശരിക്കും കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ലോഞ്ച് ആയത്. അതിൻ്റെ അകത്ത് രണ്ട് മോഡൽസാണ്, 17T യും 17T Pro യും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇത് ജർമ്മൻ കമ്പനിയായ ലൈക്ക ട്യൂൺ ചെയ്ത ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത്. രണ്ട് ഫോണുകൾക്കും ശരിക്കും 50 MP രണ്ട് ക്യാമറാസും പിന്നെ ഒരു 32 MP ഒരു ഒരു ട്രഷറി ക്യാമറയാണ് ഇവരിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ 1.5K AMOLED സ്ക്രീനുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ്. അത് HyperOS ശരിക്കും ആപ്പിളിൻ്റെ iOS ആയിട്ട് കടപിടിപ്പിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈസ് ഓഫ് യൂസ് ആണ് അതിനുള്ളത്. പിന്നെ രണ്ട് ഫോണുകൾ അതിൻ്റെ അകത്ത് 17T യൂസ് ചെയ്യുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി 8500 അൾട്ര എന്ന് പറഞ്ഞൊരു സീരീസ് ചിപ്സെറ്റാണ്. 17T Pro-യ്ക്കകത്ത് ഡയമൻസിറ്റി 9500 ചിപ്സെറ്റുമാണ്. പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ മണി ഇതിൻ്റെ 17T ബേസ് വേരിയൻ്റ് ആയ 12GB 256GB ഏകദേശം 83,500 രൂപയാണ് വില വരുന്നത്.

2 GB വേരിയൻ്റ് ശരിക്കും നമുക്ക് ഇന്ത്യയിലിപ്പം എനിക്ക് തോന്നുന്നു അവർ രണ്ട് വേരിയൻസ് ആണ് സ്റ്റോറേജ് കൊണ്ടുവരുന്നത്, 256 GB 512 GB. അതിൽ 12 GB ആണ് സ്റ്റാൻഡേർഡ് റാം. 12 GB മുകളിലുള്ള റാം സീരീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സൈറ്റിൽ നിന്ന് വെബ്സൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 512 GB സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 89,000 രൂപയാണ് 17T പ്രൈസിങ് വരുന്നത്. കളർ ഓപ്ഷൻസ് 3 എണ്ണമാണ്, ബ്ലാക്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു ബ്ലൂ സീരീസ്. ഇത് 3 നമുക്ക് കളർ സീരീസ് ആയിട്ട് വരുന്നത്. പിന്നെ 17T Pro വരുമ്പം 2 വേരിയൻ്റ് ഉണ്ട് അതിനും, അത് വന്നിട്ട് 12 GB 512 GB, പിന്നെ 12 GB 1 TB സ്റ്റോറേജും. അതിൽ ബേസ് വേരിയൻ്റ് 512 GB ആണ്. അതിൻ്റെ പ്രൈസിങ് വന്നിട്ട് ഏകദേശം 100,000 രൂപ വരും. 1 TB ഏകദേശം 122,500 രൂപയാണ് വില വരുന്നത്. അതിനും ഈ കളർ വേരിയൻസ് 3 ബ്ലൂവും വയലറ്റും ബ്ലാക്കും. ഇതിപ്പം ശരിക്കും ഇന്ത്യയിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 17T Pro പകരം 17T ഒരു പക്ഷേ ചിലപ്പം 17T Pro പകരം അവർ വേറെ ഏതെങ്കിലും ഒരു വേരിയൻറ്റും കൂടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ടെന്ന് വെബ്സൈറ്റുകൾ പല വെബ്സൈറ്റിലും അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കമ്പനിയായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്കറിയാൻ കഴിഞ്ഞത് 17T മാത്രമേ ലോഞ്ച് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ എൻ്റെ ഡിസ്പ്ലേ നോക്കാം. 17T ശരിക്കും 6.59 inch ആണ് ഡിസ്പ്ലേ, അമോലഡ് ഡിസ്പ്ലേ ആണ്. 17T Pro എന്ന് പറയുന്നത് 6.83 inch അമോലഡ് ഡിസ്പ്ലേ ആണ്. രണ്ടിനും 144Hz റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ HDR10+ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 3500 nits പീക്ക് ബ്രൈറ്റ്നെസ്സും ഉണ്ട്. ഈ മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റിന്റെ കൂടെ ഷൗമിയുടെ തന്നെ സർജ് ചിപ്സെറ്റുകളോട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. T1+ T15 T1S എന്ന് പറയുന്ന ചിപ്സെറ്റുകളും. അത് ശരിക്കും ഈ സർജ് ചിപ്സെറ്റുകൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പവർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇമേജ് പ്രോസസിങ്ങിനും പിന്നെ അതേപോലെ സിഗ്നൽ കൺട്രോളിങ് സിഗ്നൽ പ്രോസസിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചിപ്പുകളാണ് ഷൗമിയുടെ സർജ് T1 and T1S എന്ന് പറയുന്ന ചിപ്പുകൾ. അതിപ്പോ ഒട്ടുമിക്ക അവർ എല്ലാ ഫോണുകളിലും അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് യൂസ് ചെയ്യുന്നത്. ഐഫോണൊക്കെ ഐഫോണിന്റെ സിഗ്നൽ പ്രോസസിങ്ങിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഷൗമിയും. അത് അവരുടെ പേറ്റന്റഡ് ആയിട്ടുള്ള ചിപ്പുകളാണ്. അപ്പൊ അതിൽ സ്പെഷ്യൽ അൽഗോരിതംസ് റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണുകളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി, ഷൗമിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ആ ഒരു ചിപ്സെറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അതിലുപരി ഇതിൽ 3D ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ആകുന്നത് തീരെ ലോ ആയിരിക്കും. കാരണം ഗെയിമിങ്ങിനൊക്കെ ഇത് ശരിക്കും പവർ ഫോൺ ആയതുകൊണ്ട്, പവർ സീരീസ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഗെയിമിങ്ങും അതേപോലെ ഇമേജ് പ്രോസസിങ്ങും ഒക്കെ ചെയ്യുമ്പം പ്രോസസ്സർ കൂടുതൽ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ഐസ് ലൂപ്പിംഗ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സിഗ്നൽസ് ശരിക്കും ഹീറ്റ് ടെമ്പറേച്ചർ വളരെ താത്തി കൊണ്ടുവരാൻ ചാൻസ് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആസ്ട്രോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 1.3 km വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ വിളിക്കാൻ സാധിക്കും എന്നൊന്നാണ് ഷൗമി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് അറിഞ്ഞുണ്ട്. കാരണം നമുക്കിവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്, അത് അതിൻ്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഫീച്ചർ എത്രത്തോളം ഫലവത്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ക്യാമറ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കയുടെ ക്യാമറ ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ്, ലൈക്ക ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. അതിൽ 50 MP ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്, ഒരു 5x ഒപ്റ്റിക്കൽ സൂമും ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ 12 MP ഒരു അൾട്രാ വൈറ്റ് ക്യാമറ, അതേപോലെ തന്നെ 50 MP ഒരു നോർമൽ ക്യാമറയും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 17T ഇത് വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചാൽ സെൻസേഴ്സിൻ്റെ അകത്തുള്ള വ്യത്യാസമാണ്. 17T 50 MP ലൈറ്റ് ഫ്യൂഷൻ 800 sensor ആണ് വരുന്നത്. 17T Pro ലൈറ്റ് ഫ്യൂഷൻ്റെ 950 sensor ആണ് വരുന്നത്. അപ്പോൾ പിക്ചർ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് 17T Pro ആയിരിക്കും. പക്ഷേ എങ്കിലും 17T കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് 17T സെൻസേഴ്സ് ഉള്ളത്. നമുക്കിപ്പോൾ ശരിക്കും ഒരു നോർമൽ ഒരാൾക്ക് ആ പിക്ചറിൻ്റെ അകത്ത് നമ്മൾ പിക്ചർ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും 950 sensor ആണ് കുറച്ചും കൂടെ പിക്സൽ ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും HDR ക്വാളിറ്റി 17T Pro ക്യാമറസ് തന്നെയായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ. ഈ രണ്ട് ഫോണുകളിലും 17T 17T Pro 32 MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വിത്ത് 4K HDR10 വീഡിയോ റെക്കോർഡിംഗ് ആണുള്ളത്. അത് അപ് ടു 60 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് 16 HyperOS 3 ആണ്, 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ് റൺ ചെയ്യുന്നത്. ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പം 17T 17T Pro 17T 6500 mAh 17T Pro 7000 mAh ആണ് ബാറ്ററി ഉള്ളത്. അതിൽ 100 W വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 50 W വയർലെസ് ചാർജിങ്ങുമാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷൗമിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ശരിക്കും 17T വരുന്ന പ്രോസസ്സർ മീഡിയ ടെക് ഡയമൻസിറ്റി 8500 17T Pro 9500 ആണ്. ബാറ്ററി 6500 mAh 17T

പ്രോയ്ക്കകത്ത് 7000 എം എ എച്ച് ബാറ്ററിയും, സ്ക്രീൻ സൈസ് വന്നിട്ട് 17T 6.59 17T Pro 6.83 inches ആണ്. രണ്ട് മെമ്മോലിഡ് തന്നെയാണ്. ഇതാണ് ഒരു സ്നാപ്ഷോട്ട് നമ്മുടെ ഈ ഫോണുകളുടെ, രണ്ട് ഫോണുകളുടെയും സ്നാപ്ഷോട്ട് സ്പെക് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈസിംഗ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസിംഗ് എത്രയാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കത് ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റും. എങ്കിലും റഫ്ലി ഒരു 80,000 തൊട്ട് 122,000 വരെയുള്ള വില ഇപ്പം ചൈനീസ് മാർക്കറ്റിലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്നുണ്ട്. എങ്കിലും അത് ഏകദേശം ആ റേഞ്ചിലായിരിക്കും പ്രൈസിംഗും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പൊ അത് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒരു 14-15 രണ്ടാഴ്ച വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പവർ ഫോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഷാവമി 17T 17T Pro. എന്തായാലും നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത ഇനി വൺ പ്ലസിന്റെ ഒരു ലീക്ക് ആണ് വന്നിട്ടുള്ളത്. വൺ പ്ലസിന്റെ പുതിയ സീരീസ് ആയിട്ടുള്ള 16 series ഉടനെ ലോഞ്ച് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അടുത്തൊരു ചെറിയ ബ്രേക്കിന് ശേഷം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: കേരളത്തിനിടാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസിന്റെ കാര്യത്തിലായിരുന്നു. വൺ പ്ലസ് ശരിക്കും കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. വൺ പ്ലസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, വൺ പ്ലസിന്റെ സെയില് അവർ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാത്രമാക്കി, അവരുടെ സർവീസ് സെന്റേഴ്സ് എല്ലാം വൈൻഡപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ കുറെ, കാരണം സർവീസ് സെന്റർ വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോയുടെയും വിവോയുടെയും സർവീസ് സെന്റേഴ്സിൽ മാത്രമാക്കി വൺ പ്ലസിന്റെ ഇത്. എക്സ്ക്ലൂസീവായിട്ട് വൺ പ്ലസിന് സർവീസ് സെന്റേഴ്സ് ഇല്ലാതായി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കെ ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വൺ പ്ലസിന്റെ പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൺ പ്ലസ് 15 കഴിഞ്ഞ നവംബറിലാണ് ലോഞ്ച് ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിട്ട് മാർക്കറ്റിലെല്ലാം ചൂടപ്പം പോലെ വിട്ടുകഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കുകൾ പലർക്കും കിട്ടുന്നില്ല, എന്നാൽ പോലും അതിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വൺ പ്ലസ് 16, ശരിക്കും അത് ഈ വർഷം അവസാനത്തോടു അടുത്ത നവംബറിലായിരിക്കും ലോഞ്ച് വരിക. അതിൻ്റെ കുറച്ച് റൂമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അത് കുറേ നാളായിട്ടേ നമുക്ക് ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൺ പ്ലസ് 16 കുറിച്ചുള്ള സംസാരങ്ങൾ നെറ്റിലെല്ലാം ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആധികാരികമായ കുറെ ലീക്കുകൾ ഇപ്പോഴാണ് വിത്ത് ഫോട്ടോസ് നമുക്ക് ഇപ്പം ഇപ്പോഴാണ് നമുക്ക് വന്നു തുടങ്ങിയത്. ആ റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമേഴ്സിൽ അവർ പറയുന്നത് വൺ പ്ലസ് 16 ശരിക്കും ഒരു 185Hz ഡിസ്പ്ലേ ഉള്ള ഒരു സ്ക്രീനും അതേപോലെ 200MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വെച്ച് ടെസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികരമായ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അത് ശരിക്കും ഈ 185Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സീരീസ് ഫോണുകളിലെ ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് അത്. വൺ പ്ലസിന്റെ ഫോണുകൾ മാത്രമല്ല ബാക്കിയുള്ള ഫോണുകൾ എടുത്താൽ പോലും 185 റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉള്ള ബാക്കി ഒരു മറ്റൊരു സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നു ഇപ്പം മാർക്കറ്റിലില്ല, നിലവിലില്ല, അപ്പം ഇനി വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. നേരത്തെ പക്ഷേ അത് 240Hz എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ അത് പക്ഷേ 185Hz ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പം അത്രയും റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ സ്ക്രീനിന് അത്രത്തോളം ആ ബട്ടറി സ്മൂത്ത് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഈ 200MP പെരിസ്കോപ്പ് ലെൻസ്, അത് 3x അൾട്രാ ഡിജിറ്റൽ സൂം മാത്രമല്ല 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള പെരിസ്കോപ്പ് ലെൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും വൺ പ്ലസ് 16 പുറത്തിറങ്ങുമ്പം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകാനാണ് ചാൻസ് കൂടുതൽ. പൈസ ഒരു പക്ഷേ ആ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ നിർത്താനായിരിക്കും അവരുടെയും ചാൻസ്. ഈ വൺ പ്ലസ് 15 എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് ഏറ്റവും പ്രീമിയം ആ സ്പെക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ നിന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ വൺ പ്ലസ് 16 അവർ ഇറക്കാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. ഈ ടിപ്സ്റ്റർ പറയുന്നത്, നമുക്ക് ലീക്ക് ചെയ്ത് തന്ന വ്യക്തി പറയുന്നത്,

അൾട്രാ നാരോ ബെസൽസ് ആയിരിക്കും ആണ് അവരത് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി LTPO അല്ലെങ്കിൽ ലിപ്പോ പാക്കേജിംഗ് ആണ് സ്ക്രീനിന് വേണ്ടിയിട്ട്. അപ്പം അത്രത്തോളം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബെസൽ സൈസ്. അപ്പം അത് കാരണം വളരെ തിന്നായിട്ടുള്ള ബെസൽ സൈസിലായിരിക്കും ഫോൺ വരുന്നത്. അത് മാത്രമല്ല OLED ഡിസ്പ്ലേ ആണ്, 1.5K റെസൊല്യൂഷൻ ഉണ്ട്. ഒബിയസ്ലി HDR10+ HDR11 ആയിരിക്കാം ഒരു പക്ഷേ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ HDR10+ ഉണ്ടാകും വിത്ത് ഡോൾബി വിഷൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും ഐഫോണേക്കാളിലൊക്കെ ഒരു പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ടാണ് വൺ പ്ലസ് അവർ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇത് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ കൂടെ നമുക്കിത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം വൺ പ്ലസ് 16 അല്ലെങ്കിൽ വൺ പ്ലസ് പൊതുവേ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകുകയാണെന്നുള്ളൊരു റൂമറും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷം അവസാനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വരെ. ഇതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് ഇവർ പറയുന്നത്, ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ അവർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Elite Gen 5 ശേഷം, ഒരു പക്ഷേ 8 Elite Gen 6 Pro അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 9 സീരീസോ ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്നുള്ളതാണ് അത്. അപ്പം ശരിക്കും അങ്ങനെ ആണെങ്കിൽ തന്നെ 5 GHz സ്പീഡ് പ്രോസസ്സറിനുണ്ടാകും, അത്രത്തോളം പവർ പാക്ഡ് ആയിരിക്കും ആ ഫോണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LTPO ആൻഡ് ലിപ്പോയ് പാക്കേജിങ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്ക്രീൻസ് അവർ യൂസ് ചെയ്തേക്കുന്നത്, AMOLED സ്ക്രീൻസ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ബെസൽ സൈസിൻ്റെ സൈസ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ, വളരെ വളരെ തിന്നായിരിക്കും അത്. പിന്നെ ബാറ്ററി വന്നിട്ട് ഒരു പക്ഷേ 7000 mAh അല്ലെങ്കിൽ 8000 mAh ബാറ്ററി ഉണ്ടാകും. കാരണം ഇത്രയും സ്ക്രീൻ സൈസും പ്രോസസ്സറും വരുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം ബാറ്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ മിക്കവാറും ബിറ്റ്വീൻ 7000 to 8000 അല്ലെങ്കിൽ ഈവൻ 10000 mAh വരെ പോകാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ക്വാർട്ടർ ഈ വർഷം അവസാനം നവംബർ, അതായത് 4th quarter നോർമലി വൺ പ്ലസ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നവംബർ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു മാസങ്ങളിൽ നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് പുതിയ പുതിയ റൂമേഴ്സ് വൺ പ്ലസിൻ്റെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പുതിയൊരു ന്യൂസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സ്ആപ്പ് പ്ലസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് അത്, യൂട്യൂബിന് വന്നതുപോലെ തന്നെയാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4.

0: ലോകത്തിനിടാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ മെറ്റ പുതിയ കുറച്ച് പ്ലാനുകളുമായിട്ട്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്ലസ്, ഇൻസ്റ്റാഗ്രാം പ്ലസ്, വാട്സാപ്പ് പ്ലസ് എന്നൊക്കെ ഉള്ള പേരുകളിലാണ് അതറിയപ്പെടുന്നത്. നമ്മൾ യൂട്യൂബ് പ്രീമിയം പോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും. പക്ഷേ കാലക്രമേണ എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളിലാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കയറി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിതമായും ഈ പ്ലാനുകളിലേക്ക്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പം ഇത് ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സിന്, ഐ മീൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവരിത് റോൾ ഔട്ട് ചെയ്യുന്നത്. അതും പല രാജ്യങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ഇപ്പം പ്രീമിയം പ്ലാനുകളിലുള്ളതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്ലസിലും ഇൻസ്റ്റാഗ്രാം പ്ലസിലും വാട്സാപ്പ് പ്ലസിലും സാധാരണ യൂസേഴ്സിന് കിട്ടാത്ത രീതിയിൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിക്കുന്നത് മെറ്റ 1 എന്ന് പറയുന്ന, ഗൂഗിൾ 1 പോലെ മെറ്റ 1 എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്കാണ് അവർ ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെറ്റ 1 കീഴിലാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും എല്ലാം വരിക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഇപ്പം ഇൻസ്റ്റാഗ്രാം പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കിപ്പം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പ്ലേസ് ചെയ്യുന്ന ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് റീവാച്ച് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കും പ്ലസ് പ്ലാനിൽ. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അത് റീവാച്ച് ചെയ്തത് അറിയാൻ പറ്റില്ല. നമുക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് മാത്രമേ, ഒരു തവണ ആരൊക്കെ കണ്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ തന്നെ എത്ര തവണ നമുക്ക് ആ സ്റ്റോറി കണ്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അതേപോലത്തെ കണ്ടന്റ് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോറികളും ഹൈലൈറ്റ്സും എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമേ നമുക്ക് സ്റ്റോറീസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്

അതിലേക്കെല്ലാം നമുക്ക് ഈ സ്റ്റോറീസ് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വൺസ് ഒരു അഡീഷണൽ വ്യൂ അല്ലെങ്കിൽ വൺസ് എ വീക്ക് നമുക്ക് ഒരു സ്പോട്ട്ലൈറ്റിനെ നമുക്ക് അഡീഷണൽ വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു ഫീച്ചർ സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറില്ല, കാരണം സ്പോട്ട്ലൈറ്റ് 24 hours അല്ലെങ്കിൽ 1-2 days കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പോട്ട്ലൈറ്റ് ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഡിലീറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റോറി വ്യൂവർ ലിസ്റ്റ്, നമ്മൾ സ്റ്റോറീസ് എത്ര പേര് ലൈവായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് അവർ ആദ്യമേ തന്നെ നമുക്ക് അവരറിയാതെ, അതായത് നമ്മുടെ ഫോളോവേഴ്സ് അറിയാതെ തന്നെ അവരുടെയൊക്കെ ലിസ്റ്റുകളിലേക്ക് നമുക്ക് നമ്മളുടെ സ്റ്റോറീസിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കുറേ നൂതനമായ ഫീച്ചേഴ്സ് അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാനുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത്രയും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും വാട്സാപ്പിൻ്റെ അകത്തും അവർ കൊണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറേ കസ്റ്റം ഐക്കൺസ്, കസ്റ്റം ആപ്പ് ഐക്കൺസ്, പിന്നെ പ്രൊഫൈൽ ബയോസ്, അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ ബയോസ്, പിന്നെ അഡീഷണൽ പിന്നുകൾ, ഇതെല്ലാം ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാട്സാപ്പിൻ്റെ അകത്തും ഫേസ്ബുക്ക് പ്ലസിൻ്റെ അകത്തും, വാട്സാപ്പ് പ്ലസിലും ഫേസ്ബുക്ക് പ്ലസിലും എല്ലാം ഇത് ഇതേ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ തന്നെയാണ്. പക്ഷേ കൂടാതെ വാട്സാപ്പിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്പ് തീമുകൾ, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ ആപ്പ് തീമുകൾ, പിന്നെ കസ്റ്റം റിംഗ് ടോൺസ്, പിൻഡ് ചാൻസ്, ലിസ്റ്റ് കസ്റ്റമൈസേഷൻ, പിന്നെ പ്രീമിയം സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം വാട്സാപ്പ് പ്ലസിൻ്റെ അകത്ത് അവൈലബിൾ ആയി. ഇതെല്ലാം പക്ഷേ ഇപ്പം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഫേസ്ബുക്ക് തന്നിട്ടില്ല. അത് മാത്രമല്ല പ്ലാനിൻ്റെ പ്രൈസിങ്ങും കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എങ്കിൽ കൂടി ടെക് ക്രഞ്ച് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് പ്ലസിനും ഇൻസ്റ്റാഗ്രാം പ്ലസിനും ഏകദേശം $3.99 റഫ്ലി അറൗണ്ട് $350 ഒരു മാസം ചാർജ് ചെയ്യാനാണ് ചാൻസ് എന്നുള്ളതാണ്. അതേപോലെ വാട്സാപ്പ് പ്ലസിന് വന്നിട്ട് റഫ്ലി $270, അതായത് $2.99 റഫ്ലി അറൗണ്ട് $270 ഇപ്പോഴത്തെ കൺവേർഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രൈസിങ് പക്ഷേ ഒഫീഷ്യലി ലോഞ്ച് ഫേസ്ബുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നതല്ല, നമുക്കൊരു വെബ്സൈറ്റ് വഴി, ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിച്ചതാണ്. എത്രത്തോളം അത് സത്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ അറിയില്ല. എങ്കിൽ കൂടി കമ്പനി ഉടനെ തന്നെ ഈ പ്ലാനുകളെല്ലാം എല്ലായിടത്തേക്കും റോൾ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അവരാദ്യമേ ശരിക്കും ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, നോർമൽ യൂസേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് അങ്ങനത്തെ എൻറ്റിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് AI പ്ലാനും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ മെറ്റ, അതായത് ഫേസ്ബുക്ക് പ്ലസും വാട്സാപ്പ് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും മെറ്റ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് ആപ്പിളിൻ്റെ iOS 27 എന്ന് പറയുന്ന പുതിയ OS ലോഞ്ച് ആകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
6: എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദനം 90.4 FM. iOS അവരുടെ പുതിയ ഒരു അപ്ഡേറ്റുമായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ലീക്സ്, അതിന്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. WWDC 2026, അതായത് ആപ്പിളിന്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് June 8 നടക്കാനിരിക്കെ iOSന്റെ പുതിയ അപ്ഡേറ്റ് ആയ 27 കുറിച്ചുള്ള കുറച്ച് ലീക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെ പ്രധാന താരം സിരി തന്നെയാണ്. കാരണം സിരി ഇതുവരെ ശരിക്കും ആപ്പിള് AI ഇന്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അവർക്ക് സ്വന്തം ഗൂഗിളും ചാറ്റ് GPT-യും ക്ലോഡും ഒക്കെ വളരെ മുൻപന്തിയിൽ എത്തിയിട്ട് പോലും ആപ്പിളിന് അവരൊത്ത് കിടപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ AI കൃത്യമായ ഒരു ഒരു ടാർഗറ്റ് ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു കമ്പനിയാണ്. അപ്പൊ അത് കാരണം അവരുടെ സിരി എന്ന് പറഞ്ഞ ആപ്പ് ഏറ്റവും ആദ്യമേ അങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് തന്നെ ആപ്പിളാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരുപാട് പിന്നിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തോണ്ടിരുന്നത്. കാരണം പല ക്വസ്റ്റ്യൻസിനും സിരി കൃത്യമായി റിപ്ലൈ തരാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള മീംസ് തന്നെ ഇന്റർനെറ്റിൽ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ അവർ ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 അവസാനത്തോടു കൂടി ഗൂഗിളുമായിട്ട് ടൈപ്പ് ആകുകയും ഗൂഗിളിന്റെ ജെമിനായി അവർക്ക് വേണ്ടിയിട്ട് ആപ്പിളിന് വേണ്ടിയിട്ട് AI ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവരിപ്പം റീവാമ്പ് ചെയ്ത് സിരിയെ ഒരു സ്റ്റാൻഡേർഡ് ഓൾ ആപ്പായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരികയാണ് iOS-ന്റെ അകത്തും. എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ ഐപാഡ് ഒഎസിലും മാക് ഒഎസിലും എല്ലാം ഇനിയിപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിരി ശരിക്കും ഒരു പ്രധാന താരമായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് പുതിയ iOS-ന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം സിരി ശരിക്കും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട്, AI ചാറ്റ് ബോട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ആസ്ക് സിരി എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്ത് സിരി എടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കാം, അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളിടത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ചെക്കൻ കണ്ടു തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിരി എടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫീച്ചേഴ്സ്, കോമൺ ആയിട്ടുള്ള നമ്മൾ ജെമിനായി ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും സിരിയിലും കൂടെ വരത്തക്ക രീതിയിലാണ് ഇപ്പം ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്സ് ആയ ചാറ്റ് GPT-യോ അല്ലെങ്കിൽ ജെമിനായിയോ അല്ലെങ്കിൽ ക്ലോഡോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല ഇനി iOS-ന്റെ അകത്ത്. സിരി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. മൾട്ടിപ്പിൾ AI ഏജൻസിന്റെ ഫീച്ചേഴ്സും അവൈലബിലിറ്റി അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. ആപ്പിൾ

0: ഓണോ ആക്കിയിട്ടുണ്ട്.
1: അത് കൂടാതെ തന്നെ എ ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പല ആപ്പുകളും, അതായത് ക്യാമറ ആപ്പിന്റെ അകത്ത് തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സിരി മോഡ് ഉണ്ട്. അത് അവരെ വിഷ്വൽ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം എഡിറ്റ് ചെയ്യാൻ ക്യാമറയ്ക്കകത്ത് നമുക്കിപ്പം ഒരു ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർട്രേറ്റ് മോഡലോ ലാൻഡ്സ്കേപ്പ് മോഡലോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യണം. അതെല്ലാം നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതേപോലെ അടുത്തത് ആഡിങ് വിഡ്ജറ്റ്സ്, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, ക്യാമറ ആപ്പിൻ്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, അത് ഇതെല്ലാം ഇങ്ങനത്തെ ഡേ ടു ഡേ ഈവൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഓരോ ആപ്പുകൾ, ഇപ്പോൾ ഫോട്ടോ ആപ്പിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് പവർഡ് നമുക്ക് അപ്ഡേറ്റ്സ്, അതായത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എ ഐ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു സെപ്പറേറ്റ് ഫീച്ചറാണ്, സിരി ഇൻക്ലൂഡഡ് അല്ല, അതൊരു സെപ്പറേറ്റ് ഫീച്ചർ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ റീഫ്രെയിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആഡഡ് ഫീച്ചേഴ്സ് അവർ ഓരോ ആപ്പിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോംസ്, അതായത് ഐ ഒ എസിലും മാത്രമല്ല ഐപാഡ് ഒയസിലും മാക് ഒയസിലും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റീഫ്രെയിമും എക്സ്റ്റെൻഡും ഒക്കെ ഓരോരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്. ഇപ്പം റീഫ്രെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റാൻ സാധിക്കും. മറ്റൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് ആക്കാൻ സാധിക്കും. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് മിസ്സിംഗ് പോർഷൻസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു മിസ്സിംഗ് പാർട്ട് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ലെൻസ്, ഇപ്പം സിരി പോലുള്ള ആർട്ടിഫിഷ്യൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ, അവിടെ ആ മിസ്സിംഗ് പോർഷൻ നമുക്ക് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും ജൂൺ 8th പക്ഷേ നമുക്ക് ഫോണുകളിൽ അല്ലെങ്കിൽ ഡിവൈസസിലേക്ക് ഇത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ സമയമെടുക്കും. ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എല്ലാ ഫോണുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിലേക്കും വരിക. ഇത് iOS 27 എനിക്ക് തോന്നുന്നു ഐഫോൺ 11 തൊട്ടുള്ള താഴോട്ടുള്ള ഫോണുകളിലെല്ലാം അവൈലബിൾ ആണ്. ഐപാഡ് ഒഎസ് അതേപോലെ തന്നെ ഐപാഡ് എയർ തൊട്ട് താഴോട്ടുള്ള എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിരിക്കും. മാക് ഒഎസിന്റെ ശരിക്കും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഇതുവരെ വെളിവാക്കിയിട്ടില്ല. എങ്കിലും ഈ ആഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും മാക് ഒഎസിന്റെ ഏതൊക്കെ വേർഷൻസിൻ്റെ അകത്ത്, അല്ലെങ്കിൽ മാക്കിൽ ഏതൊക്കെ വേർഷൻസ് ഓഫ് മാക്കിൻ്റെ അകത്ത് നമുക്ക് പുതിയ ഒഎസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫോണുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ആപ്പിൾ അത് കൊണ്ടുവന്നേക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരത് കൊണ്ടുവന്നേക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പുതിയ iOS യൂസ് ചെയ്യുക, അതിൻ്റെ റിവ്യൂസിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിൻ്റെ വന്നിട്ടുള്ളത്. അടുത്ത ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, വാട്സാപ്പിൻ്റെ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഇന്നിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാട്സാപ്പിന്റെ അകത്ത് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് അത്, ഉടനെ തന്നെ റോൾ ഔട്ട് ആകും വാട്സാപ്പിലേക്ക് എന്താണെന്നല്ലേ. അത് ശരിക്കും നമ്മൾ ടെലഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷെ വാട്സാപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് റീഡ് ചെയ്തതിന് ശേഷം മെസ്സേജസ് ഡിലീറ്റ് ആകുക. iOS ആൻഡ്രോയിഡിലും ഈ ഫീച്ചർ അവൈലബിൾ ആയി തുടങ്ങും. ടെലഗ്രാമിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ വൺസ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറിന്റെ അകത്ത് അത് അവൈലബിൾ ആണ്. നമ്മൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അതൊരു സെക്യൂരിറ്റി ഫീച്ചറായിട്ടാണ് അവർ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇതുവരെ എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ എന്തുകൊണ്ടോ മെറ്റ ഇത് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ നേരത്തെ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. 24 hours അല്ലെങ്കിൽ 1 day 2 days നമ്മളൊക്കെ പറഞ്ഞ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ എപ്പോഴാണോ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ആ കിട്ടുന്ന വ്യക്തി എപ്പോഴാണോ അത് കാണുന്നതിന് തൊട്ട് പുറകെ തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പം അത് ശരിക്കും മെസ്സേജസിൻ്റെ സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് വാട്സാപ്പ് അത് പുറത്തിറക്കാൻ പോകുന്നത്. ശരിക്കും അതിൻ്റെ പേര് തന്നെ അവർ ഗോൺ ഇൻ 60 seconds എന്നാണ് പേരിട്ട് ആ പ്രൊജക്ടിന്റെ പേരിട്ടിരിക്കുന്നത്. അതായത് 60 seconds അകത്ത് തന്നെ അത്, പക്ഷേ 60 seconds എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മീൻസ് അവർ യൂസേഴ്സിന്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പം അയക്കുന്ന സമയത്തായിരിക്കത്തില്ലല്ലോ മറ്റൊരു വ്യക്തി അത് കാണുന്നത്. കണ്ടതിന് ശേഷം മാത്രമേ ആ മെസ്സേജസ് ഡിലീറ്റ് ആയി പോകുള്ളൂ. അപ്പോൾ ഇത് പുതിയ വാട്സാപ്പിന്റെ അപ്ഡേറ്റ്സിന്റെ കൂടെ എപ്പം ഏത് അപ്ഡേറ്റിന്റെ കൂടെ വരും എന്നുള്ളതിനെ കുറിച്ച് കമ്പനി വ്യക്തമായ ഒരു ഐഡിയ തന്നിട്ടില്ലെങ്കിൽ കൂടി പുതിയ അപ്ഡേറ്റിന്റെ അകത്ത് വരാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുകളിലുള്ള വാട്സാപ്പ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതുതാക്കി വെക്കുക. ഈ ഒരു അപ്ഡേറ്റ് ശരിക്കും ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം മെസ്സേജസ് നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് ഈ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഡിലീറ്റ് ആയി പോകുന്നുള്ളതിൻ്റെ കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചർ ആരും യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടെക് ബൈറ്റ്സിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം ഇവിടെ തീരുകയാണ്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒന്നുകൂടി പറയാം, 8848558785. അതുവരെ സൈനിങ് ഓഫ് അനു.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്. അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
10: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി ഈ ഓഗസ്റ്റ് 5-ാം തീയതി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം

0: ഇന്ന് പാർവതിയാണ് ഇരിക്കുന്നത്.
1: യെസ്, അപ്പോ ആതിരയും പാർവതിയും കൂടെ എന്തൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമ്മാനിക്കാൻ ഞങ്ങളിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ലൈവിനൊപ്പം ചേരൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന വാട്സപ്പ് നമ്പർ പറയുന്നു 8848558785.
0: യെസ് ആതിരേ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസമാണ്, എങ്കിലും മഴയൊക്കെ ഉണ്ട്, എല്ലായിടത്തും മഴയുണ്ട്.
0: എന്നാലും ഞാൻ രാവിലെ കുറച്ച് എനർജിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്.
1: ഞാനൊരു മഴ നനഞ്ഞാണ് വന്നത്, ബിക്കോസ് ഞാൻ കുട എടുക്കാൻ മറന്നുപോയി.
0: അതൊരു പുതുമയല്ലേ.
1: അപ്പൊ അങ്ങനെ ചെറുതായിട്ടുള്ളൊരു മഴ, നമ്മുടെ ഇവിടെയൊക്കെ കൊല്ലം നിയർ ബൈ ഒക്കെ ചെറിയ മഴയാണ് അല്ലേ, പക്ഷെ എങ്കിലും അങ്ങോട്ടത്തേക്കുള്ള കേരളത്തിലെ പല സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്നൊരിക്കൽ കൂടി പറയുന്നു. എല്ലാ ദിവസവും നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കാറുണ്ട് മഴയുടെ അല്ലേ. അപ്പൊ എല്ലാവരും സേഫ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ നമ്മുടെ കേരളത്തിലുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ശ്രോതാക്കളെ, എല്ലാവരും പെട്ടെന്നൊന്ന് മെസ്സേജ് അയച്ചേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? ഓക്കെ ആണോ? ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവ് ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. നമ്മുടെ സമയം എന്തായിരിക്കുന്നു? 10:10 ആയിരിക്കുന്നു അല്ലേ. യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്നൊരു ക്രിയേറ്റീവ് ഡേ ആണ്.
0: അതെ
1: അല്ലേ, ഇന്ന് ബ്ലോഗേഴ്സ് ഡേ ആണ് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർക്കൂട്ടിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവർ റൈറ്റ് ചെയ്തിരുന്നത്, നമ്മുടെ ചിന്തയും. നമ്മൾ പണ്ടൊക്കെ, ഇപ്പോൾ ഞാനും പാർവതിയൊക്കെ പണ്ടിങ്ങനെ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ ഡയറിയിൽ ഇങ്ങനെ കുറിക്കാറുണ്ട്. അത് പിന്നെ ഡിജിറ്റൽ ലോകത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബ്ലോഗേഴ്സ് ആണ് പിന്നീട് ബ്ലോഗേഴ്സ് ആയിട്ട് മാറുന്നത് അല്ലേ.
0: ഇപ്പോഴും ബ്ലോഗിംഗ് ചെയ്യുന്നവരുണ്ട്. ഈ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യാത്ര ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്തു, ആ യാത്ര വിവരണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അറിവുകൾ, ആശയങ്ങൾ, അവർക്ക് അവിടെ പോയി കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഒക്കെ, അതിനൊക്കെ കുറിച്ച് നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഈ ബ്ലോഗേഴ്സ് ഒക്കെ ഒന്ന് ബ്ലോഗിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. കാരണം യൂട്യൂബിന്റെ ഒരു വരവോടുകൂടി അവരൊക്കെ ഇങ്ങനെ ബ്ലോഗിങ്ങിലോട്ട് പോയിട്ടുണ്ട്. ആദ്യമൊക്കെ അവർ ഓർക്കൂട്ട് ഫേസ്ബുക്കിലൊക്കെ അവർ പോയ യാത്രകളെ കുറിച്ചൊക്കെ വിവരിച്ച് അവർ ആ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ പോസ്റ്റ് ചെയ്ത് അതൊക്കെ എഴുതുമായിരുന്നു. ആ ഒരു ചെറിയ അറിവായിരുന്നു നമുക്കൊക്കെ. നമ്മൾ ആദ്യമൊക്കെ യാത്രാ വിവരണം എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: പിന്നീട് ഡിജിറ്റലാവുന്ന ബ്ലോഗേഴ്സ് വഴിയാണ് അവരുടെ ഇപ്പോൾ യാത്രകൾ മാത്രമല്ല, പല ദേശത്തുള്ള പല കഥകളാണെങ്കിലും അതുപോലെ ഫുഡിൻ്റെ, ഇപ്പം നമ്മൾ കൂടുതൽ ഇപ്പോൾ വ്ളോഗേഴ്സിൻ്റെ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന രീതിയിലാണെങ്കിലും യാത്രകളുടെ വ്ളോഗുകളൊക്കെ കണ്ട് കുറച്ചും കൂടെ ഒരു കളർഫുള്ളാണ് ഈ വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ. അതിന് മുൻപ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബ്ലോഗറാണ് എടുത്തു വച്ചിരിക്കുന്നത്.
0: അതോടൊപ്പം ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രേത കഥകളൊക്കെ ഈ വായിച്ചറിഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബ്ലോഗിങ്ങിലാണ്. കാരണം അവർ ഈ പോയ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ എഴുതുമായിരുന്നു. അതൊക്കെ പിൽക്കാലത്ത് നമ്മൾ ഫേസ്ബുക്കിൽ, അന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും ഫേസ്ബുക്കിലായിരുന്നു. നമുക്ക് ഇന്നറിയാവുന്ന ഒരുപാട് വ്ളോഗേഴ്സ് എല്ലാവരും അന്ന് ബ്ലോഗിങ്ങിലൂടെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് യൂട്യൂബിൻ്റെ ആ വരവോട് അവർ മെല്ലെ മെല്ലെ ആ ബ്ലോഗിംഗ് ഒക്കെ നിർത്തി മെല്ലെ അവരിങ്ങനെ ബ്ലോഗിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പം കാണുന്ന നിറങ്ങളുടെ ആ ഒരു ലോകമുണ്ടല്ലോ ഡിജിറ്റലൈസ് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ 2000s സംഭവിച്ചിട്ടുള്ള ബ്ലോഗിങ് തന്നെയായിരുന്നു. അപ്പം ആ അങ്ങനെ ബ്ലോഗ് ചെയ്ത് അതിൻ്റെ ആ ഒരു എന്താ അതിന് കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിച്ചിട്ടുള്ള പല ബ്ലോഗേഴ്സിനെയും ആദരിക്കുന്ന ഒരു ദിവസമാണ്. 2000s തുടക്കങ്ങളിൽ നമ്മൾ അറിവുകളാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും പല ഫുഡുകളാണെങ്കിലും, അപ്പോൾ അവരുടെ എഴുത്തുകളിലൂടെ നമുക്കത് സ്മെല് ചെയ്യാൻ വരെ സാധിച്ചിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നില്ല. പല എഴുത്തുകളും നമുക്കിപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ ഒരു കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, ഒരു സാധാരണത്വം തുളുമ്പുന്ന രീതിയിലാണ് പലരും അത് സ്വന്തമായിട്ടുള്ള എഴുത്തുകളാണല്ലോ. പിന്നീട് ചെറിയ ചെറിയ വീഡിയോസുകൾ അവർ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ബ്ലോഗിങ്ങിലേക്ക് കടക്കുന്നത്.
0: നമ്മളൊരു സ്ഥലത്തേക്ക് പോയ ഒരു അനുഭവം നമുക്ക് തരുന്നത് നമുക്ക് ഇന്ന് കാണുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അന്നേക്കാൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യാത്രാ വിവരണം എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സമയങ്ങളിൽ. അപ്പോൾ എവിടെ പോയ ആ പോയ സ്ഥലങ്ങളെ കുറിച്ച് വിശദമായി എഴുതാനും ആ പോകുന്ന റൂട്ട് മാപ്പൊക്കെ വരച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ആ പുസ്തകം ഇറങ്ങിയിരുന്നത്. അത് വായിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അവിടുത്തെ ജനജീവിതങ്ങളെ കുറിച്ച് അറിയാനും അവരുടെ രീതികളെ കുറിച്ച് അറിയാനും ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ അറിയാനും നമുക്ക് എത്ര നേരം വേണമെങ്കിലും വായിച്ചുകൊണ്ടിരിക്കാം. നമ്മളും യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കത് വായിച്ചുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറേയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പൊ കുറേ നല്ല അപ്ഡേറ്റഡ് ആയി. കാരണം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കൃത്യമായി എങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എവിടെ താമസിക്കണം, അവിടെ ആരൊക്കെ മലയാളികൾ താമസിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ അറിവുകൾ വരെ നമുക്ക് ഇന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും മാറ്റം വരുമ്പോൾ നമ്മൾ നമ്മുടെ യാത്രകളാണെങ്കിലും നമ്മുടെ അറിവുകളാണെങ്കിലും നമ്മൾ കേൾക്കുന്ന കഥകളാണെങ്കിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്.
1: അതെ, തീർച്ചയായും ഈ ഒരു ക്രിയേറ്റീവ് അല്ലേ. അതിപ്പോൾ പലരും നമ്മൾ ചില കണ്ടന്റുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന

0: സമയത്ത് എവിടെ നിന്ന് കിട്ടുകയാണ് ഈ കണ്ടന്റുകള് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്ര മനോഹരമായിട്ടാണ് ഓരോ രീതിയും, ചിലവരുടേത് വളരെ നാച്ചുറൽ ആയിട്ടായിരിക്കും അവർ എഴുതുന്നത്, പക്ഷെ അത് വായിക്കുന്നവർക്ക് ആ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും ഇതിനൊരു തുടക്കം കുറിച്ചിട്ടുള്ള ബ്ലോഗേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. അപ്പൊ ഓഗസ്റ്റ് 5 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളും പണ്ട് ഇങ്ങനെ ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പല എഴുത്തുകളും ഇപ്പോൾ ഒരു മറ്റൊരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആദ്യത്തെ ഒരു ചുവടുവയ്പ് നടത്തിയത് ഈ ബ്ലോഗേഴ്സ് തന്നെയാണ്. അവരാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ബ്ലോഗേഴ്സിന് ഒരു വഴികാട്ടിയായത് എന്ന് തന്നെ നമുക്ക് പറയാം.
1: അതേപോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട്, അതിൽ അന്ന് വ്ളോഗിങ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഇന്ന് ചെയ്യാറില്ല. കാരണം ഈ മിക്കവരും അങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ എടുത്ത് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അപ്പൊ അവരൊക്കെ മെല്ലെ മെല്ലെ മെല്ലെ അതൊക്കെ അങ്ങ് കാരണം ഓർക്കിട്ട് പോയി. ഫേസ്ബുക്ക് ഒന്നും ഇപ്പൊ വലിയതായിട്ട് അങ്ങനെ ആരും ആക്റ്റീവ് അല്ല, എല്ലാവരും ഇൻസ്റ്റഗ്രാമാണ്. മിക്കവർക്കും വായിക്കാൻ തന്നെ സമയമില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാൾ എഴുതിയിട്ടാൽ തന്നെ ഇൻസ്റ്റയുടെ താഴെ കമൻറ്റ് വരുന്നുണ്ട്, ഇതാരെങ്കിലും ഒന്ന് വായിച്ചൊന്ന് ചുരുക്കി പറഞ്ഞു തരും, എനിക്ക് ഫുൾ വായിക്കാനുള്ള സമയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വായനാശീലമൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഈ ബ്ലോഗ് നല്ലപോലെ എഴുതുന്ന ബ്ലോഗേഴ്സൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ എഴുതിക്കൊണ്ടിരുന്നവരായിരുന്നു, സഡൻ ആയിട്ട് അവരൊക്കെ കുറേ നിർത്തിയിട്ടുണ്ട്, കാരണം വായിക്കാൻ ആരുമില്ല. പക്ഷെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ യാത്രകൾ ചെയ്യൂ. നിങ്ങൾ ബ്ലോഗിംഗ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ തുടർച്ചയായി എഴുതിക്കൊണ്ടേ ഇരിക്കുക.
0: അപ്പോൾ ഈ ബ്ലോഗിങ്ങിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇന്ന് എഴുത്ത് മാത്രമല്ല, അത് വ്ളോഗിങ് ആയി, അത് കഴിഞ്ഞിട്ട് പോഡ്കാസ്റ്റിംഗ് ആയി, അല്ലേ? അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ള ബ്ലോഗേഴ്സിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ദിവസമായിട്ട് തന്നെ, അവരെ ആദരിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെ നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. സമയം 10:16 ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ പ്രസൻറ്റ് ചെയ്യുക, ഒരുപാട് മെസ്സേജസ് അയക്കുക. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 8848558785. അപ്പൊ നല്ലൊരു പാട്ട് കേട്ടാലോ?
1: യെസ്, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പാർവതിയോടൊപ്പം ഞാൻ ആതിര. ഇടയ്ക്കൊന്ന് ആതിര ഒന്ന് ഇങ്ങനെ മൈൻഡ് ഔട്ട് ആയിട്ട് ഓ പോയിട്ട് ദാ തിരിച്ചു വന്നിട്ടുണ്ട്.
2: ഞാൻ ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു പാട്ടല്ലേ? അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചേ. അപ്പൊ എന്നാലും നമുക്ക് ഇങ്ങനെ അടിയൊന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എങ്കിലും നമ്മുടെ ഒരു റിക്വസ്റ്റ് അല്ലേ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചേ. അപ്പൊ ആരൊക്കെയാണ് ആദ്യം മെസ്സേജ് അയക്കുന്നത് നോക്കാം. എങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് ചെറിയൊരു മടിയുണ്ട്. അപ്പൊ അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്കൊരു കുസൃതി ചോദ്യം ചോദിച്ചാലോ?
3: തീർച്ചയായും ചോദിക്കണം. കാരണം ഇപ്പൊ മഴയും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിലൊക്കെ ആയിരിക്കും ആതിരേനെയും പാർവതീനെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഇച്ചിരി എനർജി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുസൃതി ചോദ്യം ചോദിക്കണം. എന്തായാലും ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ രണ്ടുവട്ടം ചോദിച്ച് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്.
2: ഞാൻ ഒരിക്കലും പിൻവാങ്ങില്ല. പുതുമയുള്ള ചോദ്യങ്ങൾ ഇത് കുറച്ച് ഒരു ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
3: അതെ അതെ,
2: പക്ഷെ അത് വെറുതെ പറയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണെങ്കിലും എനിക്കത് കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക, ഒരു റൂട്ട് തന്നെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരാന, നമ്മൾ ആന, എല്ലാവർക്കും ആന ഇഷ്ടമാണല്ലോ. ഒരാനയെ കുറച്ച് സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാനയെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ എത്ര സ്റ്റെപ്പുകൾ വേണം, എത്ര സ്റ്റെപ്പുകൾ വേണമെന്നും പറയണം, അതെങ്ങനെയൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ എന്നുള്ളതും കൂടെ പറയണം. അപ്പം ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ആരും ഉത്തരം പറയാത്ത ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുകയാണ്.
3: എല്ലാവരും ഉത്തരം പറയുന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഈ എനിക്ക് തോന്നിയത് ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ കണക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ എഴുതി എഴുതിയാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്. അതേപോലെ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് ആതിര രാവിലെ തന്നെ നമ്മളെയൊക്കെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ ആതിര?
2: യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ബിനീഷ് അടിമാല ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അടിമാലിക്കാരെ തിരക്കിയ വനജ ചേച്ചിക്കും ലീലാമണി ചേച്ചിക്കും വയനാട്ടിലുള്ള രാജൻ ചേട്ടനും മറ്റുള്ളവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ സ്നേഹിതനായിട്ടുള്ള ബേസിലിൻ്റെ സ്നേഹനിധിയായിട്ടുള്ള അനുപമയ്ക്ക് ജന്മദിനാശംസകൾ അറിയിക്കുന്നു. സാന്ത്വനത്തിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ ബിനീഷ് ഏട്ടൻ അടിമാലി ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു ദിവസമാണ്, ഒരു സ്പെഷ്യൽ വണ്ണിൻ്റെ കൂടെ ഉള്ളൊരു ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെസ്സേജസ് ഒക്കെ പോവാണ്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ബിജു ചേട്ടനാണ്. ശുഭദിനം, സാന്ത്വനം. ഞങ്ങളുടെ പ്രിയ ചങ്ങാതിയായിട്ടുള്ള ബേസിലിൻ്റെ വാമഭാഗക്കാരിയായിട്ടുള്ള അനുപമ കൊച്ചിന് പിറന്നാൾ ആശംസകൾ അറിയിക്കണേ. അപ്പോൾ അദ്ദേഹവും അങ്ങനെ തന്നെ ബേസിലിൻ്റെ വൈഫായിട്ടുള്ള അനുപമയ്ക്കാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്ന തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ രമേശ് കെ ജി സാറ്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും. യെസ്. അപ്പോൾ അങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ ഓരോ മെസ്സേജസിലേക്കും പോകാം. അപ്പോൾ അതിന് മുൻപ് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനുണ്ടല്ലേ?
3: യെസ്. ഇന്ന് നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വന്നിരിക്കുന്നത് ഇല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആതിരി, നമുക്കിപ്പോൾ ഒരു മുലയോട്ടൽ വാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്. നമ്മൾ ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ് മുലയോട്ടൽ വാരമൊക്കെ നടക്കുന്നത്. ഇതോടൊപ്പം ഒരു ന്യൂസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അമ്മത്തൊട്ടിൽ 1000-ാമത്തെ കുഞ്ഞെത്തി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അവൾക്ക് സഹസ്ര എന്ന് പേര് നൽകി. ചൊവ്വാഴ്ച പുലർച്ചെ 3:35 5 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ കണ്ടെത്തിയത്. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവിധയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശിശുക്ഷേമ സമിതി 75 വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ കുട്ടി എത്തിയതെന്ന പ്രത്യേകതയുണ്ട്. പുതിയ ഭരണസമിതിയുടെ കാലത്ത് 258 കുട്ടികളെ ദത്തു നൽകി, ഇന്നലെ മാത്രം 3 കുട്ടികളെ ദത്തു നൽകിയിട്ടുണ്ട്. സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയില്ല.
2: സേഫ് ആയിട്ട് നിൽക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്.
3: അതോടൊപ്പം എന്താണ് പറയണ്ടേന്ന് സത്യം പറഞ്ഞാൽ ഒരറിയില്ല, ഒരു മിക്സഡ് ഇമോഷൻ ആണ്. പിന്നെ കുഞ്ഞിനൊന്നും പറ്റിയില്ല, ആരോഗ്യവിധയെ തന്നെ കുഞ്ഞ് സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കൂടുതൽ കരുതൽ ഇനി അവൾക്ക് കിട്ടും അല്ലെ. സഹസ്ര എന്നാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. കൂടുതൽ കരുതലോടൊക്കെയാണ് അവൾ ഇനി വളരാനായിട്ട് പോകുന്നത്. അതോടൊപ്പം പറഞ്ഞു 258 കുട്ടികളെ ദത്തു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് കുട്ടികൾക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളോ അല്ലെങ്കിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുക്കാൻ പറ്റുക, അവർക്ക് സമൂഹത്തിൽ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു നമുക്ക് ഭയങ്കരമായി സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഇന്ന് മുതൽ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഒരു ഇമോഷൻ. കാരണം കുഞ്ഞുങ്ങളാണ്, അവർക്ക് ആ ഇമോഷൻ പറയാനായിട്ടുള്ള ഒരു ഇതായിട്ടുണ്ടാവില്ല. പക്ഷേ അവരെ ദത്തെടുക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, അത് നമ്മൾ എത്രയൊക്കെയാലും ഹാറ്റ്സ് ഓഫ് ചെയ്യണം. മിക്ക പേരൻസിനും ഇപ്പോൾ കുട്ടികളില്ലാത്തവർ മിക്കവരും ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ കുഞ്ഞ് വേണം എന്നായിരിക്കും ചിന്തിക്കുന്നത്. നമുക്കങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. നമുക്ക് ദത്തെടുക്കാം, ഒരുപാട് ഇച്ചിരി പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് സുരക്ഷിതമായൊരു കുഞ്ഞു മുഖം നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കാനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും കൂടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോൾ അവർക്കും ഈ ലോകത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു ഇത് വരും അല്ലേ. ഇങ്ങനെ എന്താണ് പറയേണ്ടത് അറിയത്തില്ല. സഹസ്രയ്ക്ക് എല്ലാവിധ ആശംസകളും.
2: അതെ, തീർച്ചയായും. ഇപ്പോൾ നമ്മൾ പാർവതി പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഈ അനാഥത്വം എന്ന് പറയുന്നത് വളരെ വലിയൊരു വേദനയാണല്ലേ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളിപ്പോൾ പല നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു കുട്ടി ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന, മോഹിനിയാട്ടവും ഐ തിങ്ക് ഭരതനാട്യത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയെ ഒരു കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൾ അനാഥയാണ്. അപ്പോൾ അവൾക്കും ആഗ്രഹങ്ങളുണ്ട്, ചിലപ്പോൾ അങ്ങനൊരു കഴിവുണ്ടായിരിക്കാം. പക്ഷെ അത് ചെയ്ത് നടത്തിയെടുക്കാൻ കൂടെ ആരുമില്ല എന്നുള്ളൊരു വേദനയാണ്. അപ്പോൾ അത് വളരെ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ അത് ചർച്ച ചെയ്യുമ്പോൾ ഒരു കൊമേഴ്ഷ്യലായിട്ട് മാറുകയാണ് അത് ചെയ്യുന്നല്ലേ. പക്ഷെ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കഴിവുകളുണ്ടായിട്ടും അത് അർഹിക്കാത്ത കരങ്ങളിലെത്താത്തത് കൊണ്ടും അത് നടത്താൻ സാധിക്കാത്ത എത്ര കുഞ്ഞുങ്ങളുണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളും. ഇപ്പോൾ എല്ലാവരും വളരെ ഓർഡിനറി ആയിട്ട് ലൈഫ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും, പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ. പക്ഷെ അങ്ങനല്ല, എനിക്കിത്ര കുട്ടികൾക്ക് ഇന്ന രീതിയിലുള്ള പഠനങ്ങളാണെങ്കിലും ഇന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി പറയുകയാണ്. അനാഥത്വം എന്ന് പറയുന്നത് അത്രയും വേദനയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആർക്കും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പം നമ്മുടെ സഹസ്രക്കുട്ടിക്ക് എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യങ്ങളും നല്ല രീതി മിടുക്കിയായിട്ട് അവിടെ വളരട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ.
3: അതെ, റേഡിയോ സാന്ത്വനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മൾ സഹസ്രയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ആതിര പറഞ്ഞായിരുന്നു, ഇന്ന് ചെറിയൊരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മളിങ്ങനെ ഒരു സെലിബ്രേഷൻ മൂഡിലൊക്കെ നിൽക്കുകയാണെന്ന്. എന്താണെന്ന് പറയണ്ടേ?
2: യെസ്, തീർച്ചയായും. നമ്മൾ ആ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചിങ്ങ് നീട്ടി പറയാം അല്ലേ. അപ്പൊ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ഒരു ഏറ്റവും ഇളയ ഒരു കുട്ടി, പക്ഷെ ചില സമയത്ത് നമ്മളെക്കാഴിയൊക്കെ ചെറിയ കുട്ടിയാണെങ്കിൽ കൂടി ചില സമയത്ത് നമുക്ക് തോന്നും അവൻ എന്തോ ഒരു സംഭവമാണ് എന്ന് തോന്നുന്ന തരത്തിലൊരു കുട്ടി. അപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ടീമിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ. കാര്യം സാങ്കേതിക സഹായം ആദർശ് അജയ് എന്ന് നമ്മൾ റേഡിയോ സാന്ത്വനത്തിൽ എപ്പോഴും ഇടവിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. റേഡിയോ സാന്ത്വനത്തിലെ ഒരു എന്താ പറയുക, ബാക്ക് ബോൺ എന്ന് പറയാൻ സാധിക്കുന്ന ടെക്നിക്കൽ സപ്പോർട്ടിൻ്റെ ഒരു വ്യക്തിയാണ് ആദർശ് അജയ്. അപ്പോൾ ആദർശ് അജയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസം ആദർശ് അജയ്ക്ക് നമ്മൾ നേരെയാണ്. നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ പറയും ഇല്ല ഞാൻ അത്ര കുഞ്ഞുകുട്ടിയല്ല എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ വളരെ എപ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം, ആദർശ് അജയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, എപ്പോഴും ഒരു ഹാപ്പി വേസ് ആണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും അയ്യോ ഈ പ്രശ്നം എന്താ പ്രശ്നം എന്ന രീതി വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും.
3: കൂളായിട്ട് പാർവതി.
2: അതെ.

0: എപ്പോഴും നമ്മളെങ്ങനെ കൂളാക്കി ചില്ലാക്കി നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്കുറുമ്പായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആദർശ് അജയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ റേഡിയോ സാന്ത്വന 90.4 FM എല്ലാ ടീം മെമ്പേഴ്സും കൂടി ചേർന്ന് നൽകുകയാണ്. നമ്മുടെ ശ്രോതാക്കളും ചേർന്നിട്ട് ഈ ഒരു ബർത്ത്ഡേ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കൂടി പറയുകയാണല്ലേ.
1: അതെ, ഈ വർഷം നല്ല ഇനി ഒരു എത്ര വർഷമായാലും ആദർശന അടിപൊളിയാവട്ടെ. ഞങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ റേഡിയോ സാന്ത്വനത്തിലെ നമ്മുടെ ഫാമിലിയിലെ ഒരാളുടെ ബർത്ത്ഡേ ആണ്. നമ്മളിപ്പോൾ ഒരു ഫാമിലി എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പൊ അതിൽ ഏറ്റവും ഇളയ ഒരു കുട്ടി കാണും, ആ കുട്ടിയായിരിക്കും ഏറ്റവും മൂത്ത ആളെ പോലെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുട്ടിയാണ് ആദർശ് അജയ്. അപ്പൊ ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സെലിബ്രേഷൻ മൂഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്.
0: തീർച്ചയായും. അപ്പൊ ആദർശിന്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഏജ് ആണ് കേട്ടോ, ഒരുപാട് ചെറിയ കുട്ടികൾ, പക്ഷെ
1: നമ്മളെയൊക്കെ അപേക്ഷിച്ച്.
0: അതെ, അപ്പൊ ആദർശിന്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു ഏജിലുള്ളൊരു രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കില്ല അവന്. ചില സമയത്ത് പഴയ പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും ഇവന്റെ വൈബ് മാറിയോ എന്ന രീതിയിൽ. പക്ഷെ അങ്ങനെ എല്ലാ രീതിയിലും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസീഷ്യൻ കൂടിയാണ് ആദർശ് അജയ്. അപ്പൊ ആദർശ് അജയ്ക്ക്
1: ഒരു
0: സിംഗർ ആണ്, ആൽബം സോങ്സിലൊക്കെ പാടിയിട്ടുണ്ട്. നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ ഓൾമോസ്റ്റ് മ്യൂസീഷ്യൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശിന് പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ നേരാണ് നല്ല രീതിയിൽ ഒരു സംഗീതജ്ഞൻ എന്ന രീതിയിൽ വളരട്ടെ. ഒരു യങ് സിംഗർ ആണ് ആദർശ് അജയ്. അപ്പൊ അത് നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആദർശിന് വേണ്ടി ഒരു ക്യൂട്ടി ക്യൂട്ടി സോങ് നമ്മൾ ഇപ്പൊ പ്ലേ ചെയ്യുന്നതാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ആദർശ് അജയ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഓണി സീറ്റിൽ ഇരിക്കുന്നു ഞാൻ, ആതിര എന്നോടൊപ്പം.
6: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ് ഇരിക്കുന്നത്, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട്. അപ്പൊ വിശേഷങ്ങളൊക്കെ നമുക്കും പങ്കുവെക്കാനുള്ള സമയമായിട്ടുണ്ടല്ലേ, നമ്മളോടും പങ്കുവെക്കാനുള്ള സമയമായിട്ടുണ്ട്.
5: അപ്പോ സമയം 10:37 ആയിരിക്കുന്നു. ആദർശജിയുടെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് എല്ലാരും എന്താ പറയാ, ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അനുപമയുടെ പിറന്നാൾ ദിവസമാണെന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് മെസ്സേജസിലേക്ക് പോകാം. ഒരുപാട് മെസ്സേജസ് ആണ് അനുപമയ്ക്ക് ആ ഒരു സ്നേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവർ മെസ്സേജിലൂടെ എൽദു അയച്ചിരിക്കുന്നു, എല്ലാവർക്കും ശുഭദിനം നേരുന്നു, മഴയുടെ പ്രശ്നങ്ങളും ഉണ്ട് എന്ന രീതിയിൽ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെ വിഷയങ്ങളുമായി മെസ്സേജ് അയക്കുവാൻ സാധിക്കാറില്ല, റേഞ്ച് കുറവാണ് ചില സമയത്ത്. അപ്പോൾ കുഴപ്പമില്ല, അവിടെ സേഫായിട്ടിരിക്കുക. എന്തായാലും ഞങ്ങൾ അടിമാലിക്കാരെ തിരക്കി എല്ലാവർക്കും ഞങ്ങൾ അടിമാലിക്കാർ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാരൻ ബേസിലിന്റെ സ്നേഹനിധിയായ അനുപമയുടെ ജന്മദിനമാണ്, ആശംസകൾ അറിയിക്കുന്നു. പ്രീത ടീച്ചറും ഗുവേര ചേച്ചിയും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രീത ടീച്ചറും ഗുവേര ചേച്ചിയും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നന്നായിട്ടിരിക്കാണ്. അപ്പൊ എൽദു നല്ലൊരു ദിവസം നേരുകയാണ്. അതുപോലെ തന്നെ എൽദു പറഞ്ഞിരിക്കുന്ന, മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മെസ്സേജ് അയച്ചില്ലെങ്കിലും ഒരുപാട് ശ്രോതാക്കൾ നമ്മളെ തിരക്കാറുണ്ട്. യെസ്, തീർച്ചയായും നമ്മുടെ ഒരു റേഡിയോ സാന്ത്വനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അടിമാലി ബ്രദേഴ്സ് അല്ലേ. അപ്പൊ അവരുടെ ആ ഒരു ടീം എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി എല്ലാവരും തിരക്കാറുണ്ട്. അപ്പൊ അടിമാലിക്കാരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ബേസിലാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിൽ MV വൈഫ് അനുപമയുടെ ജന്മദിനമാണ്. എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു എന്ന രീതിയിൽ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഭാഷ് അടിമാലി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്, എങ്ങനെയുണ്ട് മഴ? യെസ്, മഴ നന്നായിട്ടുണ്ട്, അവിടെ സേഫ് ആണെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഹോപ്പ് യു ഓൾ ആർ സേഫ് എന്ന രീതിയിൽ ബേസിൽ അദ്ദേഹം പറഞ്ഞു.

0: ഉണ്ട്. സുഭാഷ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബേസിൽ എം വിയുടെ വൈഫ് അനുപമയുടെ പിറന്നാളാണ്, ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്ന രീതിയിൽ നമ്മുടെ സുഭാഷ് അടിമാലി ഒരു സന്ദേശം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അനുപമയുടെ ഒരു പിറന്നാൾ എല്ലാവരും ചേർന്ന് ആഘോഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നിന്നാണ്. അതെ, നമ്മുടെ ചോദ്യത്തിന് ആൻസർ ആണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്, ഞാൻ ഇപ്പം പറയുന്നില്ല കേട്ടോ. കറക്റ്റ് ആൻസർ തന്നെയാണ് ചോദ്യം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. യെസ്, അപ്പോൾ നെൽസൺ ചേട്ടൻ, സെബാസ്റ്റ്യൻ ചേട്ടൻ അയച്ചിരിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ ആദർശേ, നീട്ടി തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും ആദർശ് ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, ഇൻ കേസിൽ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു ബർത്ത്ഡേ വിഷ് നമ്മൾ അറിയിക്കുന്നത് തന്നെയായിരിക്കും. നമ്മുടെ രാജമുഖത്തിൽ ചേച്ചി അറിയിച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ആദർശ് അജയ്ക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും ബർത്ത്ഡേ ആശംസകൾ എന്നയച്ചിട്ടുണ്ട് രാജൻ ചേച്ചി. താങ്ക് യു സോ മച്ച് ആദർശ്, ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ രാജൻ ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. ബിനീഷ് അടിമാലി ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, ആദർശ് അജയ്ക്ക് ഞങ്ങൾ അടിമാലിക്കാരുടെ 100 ജന്മദിനാശംസകൾ. താങ്ക് യു സോ മച്ച് ചേട്ടാ, നമ്മൾ പറയുന്നതായിരിക്കും ആദർശ് അജയോട്. അതുപോലെ സരസ്വതി അമ്മ പറഞ്ഞിരിക്കുകയാണ് മോളെ, ആ ചോദ്യം ഒന്നുകൂടെ പറ മോളെ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അതുപോലെ ജെയ്സൺ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വോം ബർത്ത്ഡേ വിഷസ് ടു അവർ ഡിയർ ബ്രദർ ബേസിൽ എം എ സ്വീറ്റ് വൈഫ് അനുപമ വിഷിംഗ് യു എ വണ്ടർഫുൾ ബർത്ത്ഡേ ഫിൽ വിത്ത് ഗോഡ്സ് ബ്ലെസ്സിംഗ്, ഗുഡ് ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് എൻലെസ് ജോയ്. ഹാവ് എ ഫാന്റാസ്റ്റിക് ഇയർ ഹെഡ്. ഓൾസോ ഡ്യൂറിംഗ് അവർ ആബ്സെൻസ് ഫ്രം റേഡിയോ സാന്ത്വനം, മെനി ഫ്രണ്ട്സ് സെർച്ച് ഫോർ ആൻഡ് ആസ് അബൌട്ട് അടിമാലി ബ്രദേഴ്സ്. യു ലവ് ആൻഡ് കെയർ ട്രൂലി മീൻസ് ലോട്ട് ടു അസ്. സെൻഡിങ് our heartfelt thanks, lots of love and a big hit to everyone in the radio santhvanam 90.4 fm family. Yes, appo adheham parnirikkana nammude or absence il ningal ellarum terakkunnathil ottiri santhosham undu enna reethil adheham or message aichittund. Yes, thank you so much. ജെയ്സൺ ആണ് അയച്ചിരിക്കുന്നത്. ജെയ്സൺ നല്ലൊരു ദിവസം നേരുകയാണ്. അപ്പോൾ അനുപമയുടെ ബർത്ത്ഡേ ദിവസമായതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് തന്നെയായിരിക്കും പ്ലേ ചെയ്യുന്നത്. റോസാപ്പൂ ചിന്ന റോസാപ്പൂ, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അനുപമ ചേച്ചിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ തന്നെ നമ്മൾ നേരുന്നു അല്ലേ. യെസ്,
1: ആതിരെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരുന്നതാണ് ആതിരെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വായിക്കുന്നത്. ആ ഒരു ഫ്ലോയിൽ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്,
0: ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ മെസ്സേജസ് ഉണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോവാണ്. ചോദ്യം ഇതാണ്, ഒരു ആനയെ ഫ്രിഡ്ജിൽ കയറ്റാൻ വേണ്ടി, കുറച്ച് സാങ്കല്പികമാണ്, അപ്പൊ ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ പോവുക, ഒരു ആനയെ ഫ്രിഡ്ജിൽ കയറ്റാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റെപ്പുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആരും ആൻസർ ചെയ്യാൻ തോന്നുന്നില്ല, വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്.
1: വന്നിട്ടുണ്ട്?
0: യെസ്, തീർച്ചയായും ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത്ര ടഫൊന്നുമല്ല, നമ്മളൊന്ന് എല്ലാവരും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. വെറുതെ നിങ്ങളൊന്ന് എനർജി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്, പെട്ടെന്ന് അയച്ചോളൂ. ആദ്യം അയച്ചിരിക്കുന്ന നമ്മുടെ രാജൻ ചേട്ടൻ തന്നെയാണ് കേട്ടോ, അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ വിശേഷങ്ങളും നമ്മുടെ ചോദ്യത്തിന് ആൻസേഴ്സും അപ്ഡേഷൻ അനുസരിച്ചുള്ള മെസ്സേജസും എല്ലാം പോരട്ടെ അല്ലേ. യെസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഓഗസ്റ്റ് 5
1: ഓരോ ദിവസവും ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ. എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ തന്നെ പറയും, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. ഈ ഓരോ ദിവസം ഒരുപാട് പ്രത്യേകതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മൾ കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കളക്ട് ചെയ്തത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇന്നും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് 5 ഓഗസ്റ്റ് ഇന്റർനാഷണൽ ട്രാഫിക് ലൈറ്റ് ഡേ ആണ്. ട്രാഫിക് ലൈറ്റ് ഡേ എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ അതിന്?
0: പിന്നെ നല്ല ഐഡിയ ഉണ്ട്.
1: ചുവപ്പ്, മഞ്ഞ, പച്ച.
0: അപ്പോൾ ചുവപ്പ് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊക്കെ, അതായത് നമുക്ക് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകില്ലേ, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് അറിയില്ല, അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കാവും, അപ്പോൾ എൻ്റെ ബാക്കിൽ ചിലപ്പോൾ അച്ഛൻ കാണും, അപ്പോൾ അച്ഛൻ ഇതെങ്ങനെയാ എന്നൊക്കെയുള്ള രീതിയിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ ആണ്. ചില സമയത്ത് റെഡ് അടിക്കുമ്പോൾ നമ്മൾ ഓടിക്കും, അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ആരും ചെയ്യരുത്, വണ്ടി ഓടിക്കരുത്.
1: കുറേ നാൾക്ക് മുമ്പുള്ള കാര്യമാണ് അതല്ല. നമ്മൾക്ക് ആദ്യം ഇനി ലൈസൻസ് എടുത്താലും വണ്ടി ആദ്യമായിട്ട് ഇറക്കുന്ന ഒരാൾക്ക് നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും ഈ ഒരു സിഗ്നൽ കാണുമ്പോൾ ഒരു ടെൻഷനാ, നിക്കണോ പോണോ പോണോ.
0: ഏതെങ്കിലും ഒരു മൂവ് ചെയ്യേണ്ട സമയമാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ നിർത്തും, ബാക്കിലുള്ളവർ പിന്നെ അങ്ങ് പറയും പോ പോ പോ എന്ന രീതിയിൽ.
1: മിക്കപ്പോഴും സിഗ്നൽ തെറ്റിച്ചൊക്കെ പോവാ മിക്ക ആൾക്കാരും ചെയ്യാറുണ്ട്, പക്ഷെ നമുക്ക് ഉള്ളിലൊരു ടെൻഷനാണ് മിക്കവാറും. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം, ആ വണ്ടി പോകുന്ന ഫ്ലോയിൽ അങ്ങ് പോകാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളാണ് ആദ്യമെങ്കിലും നമുക്കങ്ങ് ടെൻഷനാണ്, ആ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ നിൽക്കണോ പോണോ, എന്താണ് ബാക്കിലുള്ള ഒരു കീ അടിക്കോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനിലൂടെയാണ് നമ്മളിങ്ങനെ.

0: യാത്രയുന്നത്. അപ്പൊ ഈ ട്രാഫിക് സിഗ്നലിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നെന്നുള്ളത്. അപ്പൊ ചുവപ്പെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നിൽക്കുക എന്നാണ് ചുവപ്പെന്ന് പറയുന്നത്. അതേപോലെ മഞ്ഞ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ജാഗ്രതയൊക്കെ പാലിച്ച് നിൽക്കുക, അടുത്ത് ഇപ്പൊ പച്ച വീഴും, അപ്പൊ നിങ്ങൾക്ക് പോകാനുള്ളൊരു സമയമാവുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മഞ്ഞ. അതേപോലെ തന്നെ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം
1: എന്നാണ്
0: സേഫായിട്ടും പോകാം എന്നാണ് പറയുന്നത്. നമ്മുടെ യാത്രയുടെ ഒരു സുരക്ഷയുടെ ഭാഗം തന്നെയാണ് ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്നത്.
1: അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാര്യം അതായത് ട്രാഫിക്കിന്റെ ആ ഒരു പ്രശ്നത്തിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിങ്ങനെ റൂട്ട് തിരിച്ചു പോവുകയും അതിനെ പാലിക്കാതെ പോകുമ്പോഴെല്ലാം ഒരുപാട് ഇപ്പം ഈ ജംഗ്ഷൻ ആ ഒരു സ്ഥലത്ത് കൂടുതലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുകൂടി പറയുകയാണ്. അപ്പം ഈ ഒരു ദിവസം ആദ്യമായിട്ട് അതായത് ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങുന്നത് 1914 ഓഗസ്റ്റ് 5 അമേരിക്കയിലെ ക്ലീവ്ലാൻഡിലാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നത്. ജെയിംസ് ഹോഗ് എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. ആദ്യകാലത്ത് ഇത് ചുവപ്പും പച്ചയും, അതായത് ചുവപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, പച്ച എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുക എന്ന് മാത്രമാണ്. ഇതിനിടയ്ക്കുള്ള ആ ഒരു മഞ്ഞ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു മഞ്ഞ നിറം ഇവർ ഉൾപ്പെടുത്തുന്നത്. അതിനെ ആ ഒരു രീതിയിൽ 3 നിറങ്ങളായിട്ട് ഈ ഒരു ട്രാഫിക് സിഗ്നൽ ഇവർ നിലനിർത്തുന്നത് എന്ന്.
0: പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളൊക്കെ വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് നമുക്ക് പോലീസുകാരായിരുന്നു സ്റ്റോപ്പും കൈയും ഒക്കെ കാണിച്ച് നമ്മളെ നിർത്തുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ചിന്നക്കടയിലൊക്കെ ഇപ്പോഴും ആ ജലദർശിനി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് മുമ്പ് ഒരു പോലീസ് നിന്നിട്ടായിരുന്നു ഇതൊക്കെ കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ആ ഒരു സിഗ്നൽ ആയിരുന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കാലക്രമേണ ഇല്ല എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുവപ്പ് ആദ്യം ചുവപ്പ് നമുക്കും ചുവപ്പും പച്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ചുവപ്പ് പച്ച മഞ്ഞയിലേക്ക് എത്തി. ആദ്യമൊന്നും നമുക്ക് സമയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം പല സിഗ്നലുകളിലും ടൈം കാണിക്കാറുണ്ട്. എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധ എല്ലാ സിഗ്നലുകളിലും കൗണ്ട് ഡൗൺ കാണിക്കാറുണ്ട്. 100 മുതലായിരിക്കും മിക്കപ്പോഴും അത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം ആ ഒരു കൗണ്ട് ഡൗൺ തീരുന്നത് വരെ. തിരുവനന്തപുരത്തൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഇതുവരെയും സിറ്റിയിലൊന്നും അങ്ങനെ കൗണ്ട് ഡൗൺ ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ മിക്കവർക്കും ഒരു അലേർട്ട് ഉണ്ട്. അതായത് ഡെയിലി ട്രാവൽ ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ഇതുണ്ട്. അതായത് എപ്പോൾ ഇത് കറക്റ്റ് ആവും, എപ്പോൾ ഇത് കറക്റ്റ് അല്ലാതാകും, എത്ര സമയം എടുക്കും എന്നൊക്കെ ഉള്ളത് ഡെയിലി ട്രാവൽ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയും. ഈ കൂടുതലും ഡ്രൈവർമാർക്കാണ് കൂടുതലും ഇതിലെ സിഗ്നൽ വീഴുന്ന
1: രീതിയിൽ ഇത്, അതായത് എപ്പോഴും ട്രാവൽ ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത് നന്നായിട്ട് അറിയാം.
0: അതെ.
1: അപ്പൊ ഇത് ഒരു റെഡ് അടിക്കുന്നതിന് മുൻപൊരു ഇവർക്കൊരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ. അതിന് മുമ്പ് സ്പീഡിന് ഇങ്ങനെ പോകുന്നവരുണ്ട്.
0: അതെ.
1: നമ്മളാരും അങ്ങനെ ട്രൈ ചെയ്യാറില്ല.
0: ആണ് അവരത്, അവർക്കൊരു തോട്ട് പ്രോസസ് ഉണ്ട്. അടുത്തത് ഇപ്പൊ റെഡ് വീഴും, അതിനുള്ളിൽ
1: ജമ്പ് ചെയ്യണം.
0: അതൊക്കെ തെറ്റിക്കാറുണ്ട്, ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല പോലീസൊക്കെ നമുക്ക് എല്ലാ സിഗ്നലും പോലീസ് ഉണ്ട്. അവർ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് നല്ല ചിരിച്ച മുഖത്തോടെ നമ്മുടെ വീട്ടിലേക്ക്
1: നല്ല വ്യക്തമായിട്ട് അത് നമ്മൾ
0: ആയിരുന്നെങ്കിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കില്ലായിരുന്നു. ഇപ്പൊ അവർ തന്നെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അതേപോലെ ആ ചിരിച്ച മുഖത്തോടു കൂടി നമ്മുടെ വീട്ടിലേക്ക് അത് വരുന്നതായിരിക്കും. ആരും സിഗ്നൽ ഒന്നും തെറ്റിക്കാതിരിക്കുക. കാരണം ഒരു ജംഗ്ഷനിലൊക്കെ ആയിരിക്കും, ജംഗ്ഷനിലാണ് എപ്പോഴും നമുക്ക് സിഗ്നൽ വയ്ക്കുന്നത്
1: അല്ലേ.
0: അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റിക്കുമ്പോൾ എതിരെ വരുന്ന വണ്ടികൾ നമ്മളെ ഇടിക്കാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. നമ്മൾ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരുക്കെ അത് സിഗ്നൽ തെറ്റിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്.
1: അപ്പൊ ഇത്
0: എപ്പോഴും അത് നമ്മളെ തുണയ്ക്കണമെന്നില്ല.
1: വിളിച്ചെന്ന് പറയുന്ന സമയത്ത് തന്നെ ജംഗ്ഷന്റെ ആ ഒരു സ്ഥലമാണെങ്കിൽ കൂടിയും വേഗത കുറച്ചു പോകും അല്ലെ. അപ്പൊ അവിടെ കൂടുതലും ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പച്ച വെളിച്ചം ആണെങ്കിൽ കൂടിയും ജംഗ്ഷൻ ആ ഒരു ഇതാണെങ്കിൽ നിങ്ങൾ വേഗത കുറച്ച് മൂവ് ചെയ്യുക എന്ന് കൂടിയാണ് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഈ സിഗ്നൽസിനെ ഒക്കെ പറ്റിയൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇത് നമുക്കൊക്കെ അറിയാം. പക്ഷെ എങ്കിലും നമ്മൾ എല്ലാവരും തെറ്റിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ തെറ്റിക്കാതിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്.
0: വേഗതയിലൊക്കെ പോകാതിരിക്കുക. കാരണം വേഗതയിൽ പോകുമ്പോൾ നമുക്ക് വീട്ടില് നമുക്ക് കുടുംബമുണ്ട്, നമ്മളെ വരവിനെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കളുണ്ടെന്നൊക്കെ ഉള്ളൊരു ചിന്ത എപ്പോഴും വേണം. എനിക്ക് ആദ്യം പോകണം, അല്ലെങ്കിൽ എനിക്ക് ലേറ്റായി, എനിക്ക് ഓഫീസിലെത്താൻ ലേറ്റായി, അതുകൊണ്ട് സിഗ്നൽ ഒന്ന് തെറ്റിച്ചേക്കാമെന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയാണ് ഓരോ സിഗ്നലും നമുക്ക് തരുന്നത്. കാരണം നമ്മൾക്ക് അവിടെ ഒരു റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് അത് ഗ്രീൻ സിഗ്നൽ ആയിരിക്കും, അവർ വണ്ടി എടുക്കും. അപ്പം നമ്മളെ അത് നമുക്കത് അപകടമായി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം എല്ലാവരും സുരക്ഷിതരായിരിക്കുക, സിഗ്നലൊക്കെ ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിക്കുക, നന്നായിട്ട് അടിപൊളിയായിട്ടൊക്കെ യാത്ര ചെയ്യുക.
1: അല്ലെങ്കിൽ AI ക്യാമറകൾ നമ്മളെ പ്രശ്നത്തിലാക്കുന്നതായി.
0: AI ക്യാമറയെ മാത്രം പേടിക്കണം, നമ്മുടെ ഒരു സ്വയ സുരക്ഷയെക്കുറിച്ച് നമ്മളൊന്ന് എപ്പോഴും ചിന്തിക്കുക.
1: ചിലരാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഹെൽമെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മുടി പൊഴിയും എന്നുള്ള രീതിയിൽ, അപ്പോൾ ഫൈൻ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ഏരിയയിൽ മാത്രം ഹെൽമെറ്റ് വെക്കുക. പക്ഷേ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്.
0: ഇപ്പം അങ്ങനെ പറ്റില്ല, കാരണം പോലീസ് ജീപ്പ് എപ്പോ പാസ് ചെയ്താലും അവരത് ഫോട്ടോ എടുക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. മിക്കപ്പോഴും ഒരു ചെവിയുടെ ഒരു ഭാഗത്ത് മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റുക, കാരണം എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തന്നെയും ഒരിക്കൽ പോലും നമ്മുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ കൂടിയും നമ്മൾ ഫോൺ സംസാരിച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്കായിരിക്കും അതിന്റെ ഏറ്റവും വലിയ റിയാക്ഷൻ അടിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ മുഖാന്തരം

0: ഈടാക്കുന്നത് 5000 രൂപയാണ്. അപ്പൊ അതുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും അത് കറക്റ്റ് ഫോളോ ചെയ്ത് തന്നെ മുമ്പോട്ട് പോകുക. എല്ലാ സിഗ്നൽസ് ആണെങ്കിലും എല്ലാ ട്രാഫിക് റൂൾസുകളും പാലിച്ച് നല്ല രീതിയിൽ മര്യാദ കുട്ടന്മാരായിട്ട് ബിഹേവ്
1: ചെയ്യുക,
0: ഒരിക്കൽ കൂടി പ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 5 ഈ ഒരു സിഗ്നൽസിനെ പറ്റിയുള്ള ഒരു
1: ഇന്റർനാഷണൽ ട്രാഫിക് ലൈറ്റ് ഡേ ആണ്. അപ്പൊ ഇന്ന് എല്ലാവരും നന്നായിട്ടൊക്കെ, ഇനി മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇനി സിഗ്നൽ ഒന്നും തെറ്റിക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞങ്ങൾക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്.
0: നമ്മുടെ അനുപമ ചേച്ചിയുടെ ഒരു ബർത്ത്ഡേ ദിവസമാണ്. അപ്പൊ അനുപമ ചേച്ചിക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ലൊരു സ്നേഹനിധിയായിട്ടുള്ള ചേച്ചി എന്ന രീതിയിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ സോങ് അവർ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു പാട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും നല്ല പാട്ടുകളും ചെറിയ ഒരു കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ് ഓണയർ സീറ്റിലിരിക്കുന്നത്.
4: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. ചെറുതൊന്നും അല്ല പാർവതി, നല്ലൊരു ചോദ്യമാണ്.
1: ശരി, എന്നാ ഇച്ചിരി വലിയ ചോദ്യമാണ്,
4: ചുമ്മാ പറഞ്ഞാണ്, ചെറിയ ചോദ്യം തന്നെയാണ്.
1: അപ്പൊ ഈ ചോദ്യം തികച്ചും ആതിരയുടെ
4: സാങ്കല്പികം മാത്രമാണ്. യെസ്, അപ്പോ എന്തായാലും സമയം 10:58 ആയിരിക്കുന്നു. മെസ്സേജസ് എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസിൽ നിങ്ങൾ അയക്കുന്ന ടൈമിൽ വായിക്കാൻ പറ്റാത്തത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വിട്ടുപോകുന്നതാണ്. അപ്പൊ നമ്മുടെ നവാസ് ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, ശുഭദിനം, ഞാൻ നവാസ് കടക്കൽ. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കർണൻ മടത്തറ, അവൻ്റെ പിറന്നാൾ ദിവസമാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. അപ്പം അവന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വൈകുന്നേരം സമാനമായിട്ട് പോകുന്നുണ്ട് എന്ന രീതിയിൽ. അപ്പം സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നവാസ് ചേട്ടനൊരു നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് നമ്മുടെ കർണൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് നേർന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ റേഡിയോ സാന്ത്വനവും അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദർശ ജയിക്കും പിറന്നാൾ ആശംസകൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ട് കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ രാജൻ ചേച്ചി നമ്മുടെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. സനോജ് പൂക്കളൊക്കെ സമ്മാനിച്ച് എന്തായാലും കേൾക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സനോജ്, നല്ലൊരു ദിവസം നേരമാണ് എല്ലാവർക്കും. അതുപോലെ നമ്മുടെ സരസ്വതി അമ്മ പലപ്പോഴും മെസ്സേജ് കണ്ടില്ലെങ്കിൽ സരസ്വതി അമ്മയ്ക്ക് ഇങ്ങ് ടെൻഷനാണ്. സരസ്വതി അമ്മ ഓൺ ദി സ്പോട്ടിൽ തന്നെ വിളിക്കും, വിളിച്ചിട്ട് നമ്മളോട് വിവരങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ സരസ്വതി അമ്മ പറയാണ്, ചിരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചോദ്യം ആൻസർ പറയും, നമ്മൾ പറയുന്ന കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ ഈ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു മോർണിംഗ് അപ്ഡേഷൻസ് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരൊന്ന് സന്തോഷിപ്പിക്കുകയാണ്. അപ്പോൾ അത് അവരും അതിനോടൊപ്പം ചേരുന്നു എന്ന് അറിയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സരസ്വതി അമ്മ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ കോളിംഗ് ബെല്ല് ചെയ്താൽ എനിക്കിഷ്ടമല്ല, ഇത് നിർത്തിയിട്ട് പോകണമല്ലോ എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സരസ്വതി അമ്മ തുടർന്നും ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് കാണാൻ സാധിക്കട്ടെ ഒരിക്കലും അല്ലേ, ഇങ്ങോട്ട് എത്തിക്കോ അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തി ആ സരസ്വതി അമ്മയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ.
1: തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക അല്ലേ, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ പ്രോഗ്രാംസിലേക്ക്
4: കുറച്ചാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെടുത്തും ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോയുടെ കാര്യം പറയുക,
1: പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ പറയുക,
4: റിവ്യൂസ് ആണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും എല്ലാം നമ്മളെ അറിയിക്കുക. നിങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ റേഡിയോ സാന്ത്വനം എന്നുള്ളത്, അത് ഒരിക്കൽ കൂടി പറയുന്നു. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റേഡിയോ സാന്ത്വനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗൂഗിൾ പ്ലേ

0: നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ അണ്ടറിലുള്ള റേഡിയോ ആണ്, ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ് റേഡിയോ സാന്ത്വന. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കൊണ്ട്, സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് മാത്രമല്ല നടക്കുന്നത്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ നിർദ്ധരരായിട്ടുള്ള ഒരു രോഗിക്ക് കൈത്താങ്ങാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന്, ഇൻ കേസിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ്. യെസ്. അപ്പോൾ നമ്മുടെ നവാസ് ചേട്ടൻ്റെ ഫ്രണ്ടിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് അത് ആഘോഷിക്കുന്നത് തന്നെ ആയിരിക്കും എന്നുകൂടി പറയുന്നു. നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചാലോ?
1: യെസ്, തീർച്ചയായും. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ആദ്യം ചോദ്യം
0: എന്നോട് ചോദിക്കുമെന്ന്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുമെന്നൊരു ടെൻഷനുണ്ട്, എന്നാലും ചോദിക്കാം. ആനയെ ഫ്രിഡ്ജിൽ കയറ്റാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റെപ്പുകളുണ്ട്? അപ്പോൾ സാങ്കല്പികമായിട്ടുള്ളൊരു ചോദ്യമാണ്, പോസിബിൾ അല്ല. അല്ലാന്ന് വെച്ചാൽ ആനയെ ആരെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുമോ? അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു സാങ്കല്പിക ചോദ്യമാണിത്. അപ്പോൾ അതിന് മൂന്ന് സ്റ്റെപ്പുകൾ എന്ന രീതിയിൽ ആൻസർ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
1: വെറും മൂന്ന് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നതിൽ കൂടുതൽ അത് ഏതൊക്കെ സ്റ്റെപ്പുകളാണെന്നും കൂടി നമ്മളോട് പറയണം എന്നാണ് ആതിര പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഒരു സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ ഇടുന്ന പോലെ തികച്ചും ആതിരയുടെ സാങ്കല്പികം മാത്രം എന്നാണ് നമ്മൾ പറയുന്നത്.
0: എനിക്ക് പറയല്ലേ, കാര്യം അടി എനിക്ക് മാത്രമേ കിട്ടൂ,
1: ഇതിനുള്ള അടി ആതിരയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് ഓൾറെഡി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരാഞ്ഞത്. യെസ്. അപ്പൊ നമുക്ക് ആതിരേ, ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ടാന്ന് കേട്ടിട്ടുണ്ടോ?
0: യെസ്, തീർച്ചയായും നല്ല ചങ്ങാതിമാരെ കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ പാർവതി?
1: അതെ. നമുക്ക് ഇന്നൊരു രസകരമായ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ഞാൻ അത് പറയാനായിട്ട് ഞാൻ ഓടി വന്നത്. ഇന്ന് ചങ്ങാതി നന്നായി കണ്ണാടി കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും മറ്റ് മുടി ചെയ്യാനും മുഖം നോക്കാനും പൗഡർ ഇടാനും കണ്ണാടി സമ്മാനിച്ച് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാര്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കുസൃതിയുണ്ട്. താമരശ്ശേരി ആണ് ഇന്ന് സംഭവം നടക്കുന്നത്. അതായത് സ്റ്റാൻഡിൽ നിൽക്കുന്ന കുട്ടികൾ അവരുടെ മുഖമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുടെ കണ്ണാടിയൊക്കെ തിരിച്ചും പിടിച്ചും ഒക്കെ നോക്കും. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ മുഖമൊക്കെ കറക്റ്റാണോ, അപ്പോൾ കുട്ടികളാണ് അവരിങ്ങനെ കറക്റ്റാണോ, മുടിയൊക്കെ ഇട്ട് നല്ലപോലെ കെട്ടിയിട്ടുണ്ടോ, ലിപ്സ്റ്റിക് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിയൊക്കെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ആ കണ്ണാടിയിലൊക്കെ ചെറുതായിട്ടൊന്ന് കംപ്ലയിൻ്റ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതിന് ചേട്ടന്മാർ ചെയ്ത ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്റ്റാൻഡിൽ തന്നെ അതിനോട് ചേർന്ന് ഒരു വലിയൊരു കണ്ണാടി അങ്ങ് വെച്ചു കൊടുത്തു. അപ്പോൾ ഇനി മുതൽ ആരും ഞങ്ങളുടെ ഓട്ടോയിലെ കണ്ണാടിയിലൊന്നും കയറി പിടിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ണാടി ഞങ്ങൾ ഇവിടെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ താഴെയൊക്കെ കമൻ്റ് വന്നു. അതായത് ആ കുട്ടികളും തിരിച്ച് അതേപോലെ ഒരു വീഡിയോ എടുത്തിട്ടു, ഇതിലെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമായിരുന്നേനെ എന്ന് ഓട്ടോ ചേട്ടന്മാർ അതും സാധിച്ചു കൊടുത്തു. ഒരു ലിപ്സ്റ്റിക്കും കൂടെ എടുത്ത് അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ.
0: യെസ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു കുസൃതി അല്ലെങ്കിൽ ഒരു സന്തോഷം എന്നുള്ളതല്ല എനിക്ക് തോന്നുന്നത്, ആ ഓട്ടോ ചേട്ടൻ്റെ രോദനമാണ്.
1: ചേട്ടന്മാരുടെ എന്ന് പറയണം, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത്. ഗവൺമെൻറ് എൽ പി സ്കൂളിലെ സമീപത്തെ മാവിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. താമരശ്ശേരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്.
0: അതെ, തീർച്ചയായും. അപ്പോൾ എന്തായാലും അതായത് സ്കൂൾ കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ. അപ്പം നമ്മൾ എനിക്കിപ്പോൾ എപ്പോഴും തോന്നുന്നൊരു കാര്യം, ഇന്നത്തെ കുട്ടികളെല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇപ്പോഴുള്ള പ്രൊഡക്റ്റിന്, സ്കിൻ പ്രൊഡക്റ്റിനെ പറ്റിയാണെങ്കിലും ലിപ്സ്റ്റിക്കൊക്കെ, നമ്മളൊക്കെ ലിപ്സ്റ്റിക്ക് കാണുന്ന തന്നെ ഒരു പ്ലസ് ടു ആ ഒരു ടൈമിലാണ് ലിപ്സ്റ്റിക്കൊക്കെ കാണുന്നത്. ആദ്യം
1: അതിന് ഇത്രയും ബ്രാൻഡുകളുണ്ടെന്ന് നമുക്കറിയാം.
0: അല്ല, അതൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും അറിയില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കുട്ടികളുടെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ ആദ്യം ബീട്രൂട്ട്, പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും ഒന്ന് ബ്യൂട്ടി എൻഹാൻസ് എന്ന രീതിയിൽ അത്യാവശ്യം ഒരുങ്ങനൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഇന്നത്തെ പോലെ അന്നും. അപ്പോൾ പക്ഷേ എന്നാലും വീട്ടിൽ സമ്മതിക്കില്ല ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്ന എന്താണ്, ബീട്രൂട്ടൊക്കെ ഇങ്ങനെ എനിക്ക്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് പതുക്കെ കുങ്കുമം ആകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഒരു ലിപ്സ്റ്റിക്കിലേക്കുള്ളൊരു എൻട്രി ഉണ്ടാവുന്നത്. ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ബേബി ലിപ്സ്റ്റിക്കുകൾ സജീവമായിട്ട് വിപണികളിലുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്രയും ചെറിയ കുഞ്ഞുങ്ങളൊന്നും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതിരിക്കുക. ഇൻ കേസിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, നമ്മുടെ ആരോഗ്യത്തിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്ത സേഫ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കുക. ഇൻ കേസിൽ നമുക്കിപ്പോൾ ഓഫേഴ്സിനൊക്കെ ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ വളരെ നിറങ്ങളുള്ളതാണ്, കാണുമ്പോൾ വളരെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്ത് തന്നെ നിൽക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക, കെമിക്കൽസ് ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ സേഫ് ആയിട്ട് തന്നെ.
1: കഴിവതും കുഞ്ഞു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കാതിരിക്കും, ബേബി ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ കൂടിയും അത് ഒഴിവാക്കാണ് ചെയ്യാൻ നല്ലത്. ഇനി
0: നിർബന്ധമാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ബട്ടറും അല്ലെ ബീട്രൂട്ടും ഒക്കെ ചേർത്ത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പൊ അത് അവർക്ക് വേണ്ടി ഒന്ന് അവരെ പറ്റിക്കാം അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാം.
1: നമുക്ക് ഒഴിഞ്ഞ ഒരു ലിപ്സ്റ്റിക് കുപ്പിയിലൊക്കെ എടുത്ത് ഒഴിച്ച് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കറക്റ്റ് നമ്മളുടെ ഒരു ലിപ്സ്റ്റിക് മോൾ പോലെ ആവും. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പറ്റിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. പക്ഷെ ഇത് കാണുമ്പോൾ രസകരമാണെങ്കിലും അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായി കാണും കുട്ടികളെ കൊണ്ട് അല്ലേ, കാരണം ഈ കണ്ണാടി പിടിച്ച് അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക, അപ്പൊ അത് കംപ്ലൈന്റ് ആവുക കാരണം കൊണ്ട്. അപ്പൊ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പാവപ്പെട്ട ഡ്രൈവർ ചേട്ടന്മാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ചെറിയ കണ്ണാടിയൊക്കെ മാറ്റിയാ കൊണ്ടുപോവുക.
0: ഈ ഡ്രൈവർ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കാണുക, എന്തെങ്കിലും ഞാനൊന്ന് മുഖം നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പാവങ്ങൾ, അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു രോദനമാണ് ഈ ഒരു ട്രെൻഡിലേക്ക് തന്നെ പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ കുട്ടികളെല്ലാം അടിപൊളിയായിട്ട് മൂവി ആയിട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യം നമ്മൾ പറയാനൊന്നും വിട്ടുപോയിരുന്നു, ഇന്നത്തെ ദിവസം പറഞ്ഞില്ല. 2026 കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു വളരെ നല്ലൊരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഇന്ത്യൻ ഗെയിംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ.
1: യെസ് യെസ്. അപ്പൊ നമ്മൾ അടുത്ത പാട്ടിടുന്ന ഒരു സ്പെഷ്യലായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ 2 കപ്പിൾസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണ്.
0: അത് കാണുമ്പോൾ
1: നമുക്ക് ആ കപ്പിളിനെ കാണുമ്പോൾ തന്നെ
0: ഒരു
1: കുഷുമ്പുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അത് വൈറലായിക്കൂടെ ആയപ്പോൾ നമ്മുടെ ആ കുഷുമ്പ് കുറച്ചും കൂടെ ഒന്ന് കൂടിയിരിക്കുന്ന ഒരു ഡൗട്ട് അല്ല, തികച്ചും
0: കാണുന്ന സമയത്ത് ഇവർക്ക് ഇവരെപ്പോഴും 20s അല്ലെങ്കിൽ 25s എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഒരു ഗ്ലോ ആണ്. അപ്പൊ ആ ഒരു ഗ്ലോ എനിക്ക് പലർക്കും
1: പ്രായമാവുന്നില്ലേ, അതെ,
0: ഇവരൊരു ഗ്ലോ കാണുന്ന സമയത്ത് ആ ഒരു ഹസ്ബൻഡ് വൈഫിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഹാപ്പിനെസ് തന്നെയാണ് അവരുടെ ഗ്ലോ എന്നാണ് പലപ്പോഴും തോന്നുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായിട്ട് നിലനിൽക്കുന്ന നമ്മൾ മലയാളികളാണെങ്കിൽ കൂടിയും നമ്മുടെ ഒരു നമ്മളെ പോലെ തന്നെ നമ്മുടെ ഈ മമ്മൂട്ടി, മോഹൻലാൽ സർ, അല്ലെ പൃഥ്വിരാജ്, അങ്ങനെ കുറെ നിവിൻ പോളി, അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളി താരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെഞ്ചിലേറ്റുന്ന അത്രയും സ്നേഹത്തോടെ കാണുന്ന സൂര്യ ജ്യോതിക, ആ ഒരു കോംബോ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് അല്ലേ. അത്ര ഒരു ഹാപ്പി ലൈഫാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പിക്കിടുന്നു, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഓക്കെ ഇതായിരിക്കും അവരുടെ ലൈഫ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ അല്ലാത്ത ജീവിതങ്ങളുണ്ട്. പക്ഷേ ഇവരെപ്പോഴും ഹാപ്പി മോഡിൽ തന്നെയാണ്. ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കപ്പിളാണ് ജ്യോതിക സൂര്യ.
1: അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 ഇന്നും സോഷ്യൽ മീഡിയയിലൊക്കെ ആ കപ്പിൾ ഇങ്ങനെ വരുമ്പോൾ, ഇല്ല ഇന്നലെ കല്യാണം കഴിഞ്ഞ ഒരു ഫീൽ അതങ്ങ് വൈറലാവാറുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ ജ്യോതിക മാമിനോട് ഒരു ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ജ്യോതിക മാം പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് നോക്കുന്നതുകൊണ്ട് ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര സുന്ദരിയായി ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഓഡിയോ ഒക്കെ ഇപ്പോൾ വൈറലായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും
0: തീർച്ചയായും ആ ഒരു ഹാപ്പിനെസ് തുടർന്ന് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ
1: എന്ന് പറയുന്നത്. അതെ, അവരുടെ കല്യാണമൊക്കെ സമയത്ത് അവർ കാക്ക സോറി സിലിണ്ടർ കാതിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയങ്ങളിൽ ജ്യോതിക മാമിന് സൂര്യ സാറിനെ കാട്ടി ഇതുണ്ടായിരുന്നു, അതായത് എമൗണ്ട് കൂടുതൽ കിട്ടുമായിരുന്നു റെമ്യൂണറേഷൻ. പക്ഷേ ആ സമയങ്ങളിൽ ആ എത്രയോ സിനിമ അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സിനിമയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സൂര്യ സാറിന് വേണ്ടിയിട്ട് അവർ ലൈഫിലേക്ക് പാർട്ട്ണറായിട്ട് ചെല്ലുന്നത്. അപ്പം ആ ഒരു ഒരു സ്നേഹം ഇപ്പോഴും സാറിന് മാമിനോടുണ്ട്. ഇന്ന് കുട്ടികളൊക്കെ വളർന്ന് എല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷമാണ് അവർ തിരിച്ച് കരിയറിലേക്ക് തിരികെ.
0: നമ്മളെപ്പോഴും ഒരു ഒരു എന്താ പറയുക, ഒരു കപ്പിൾ റിലേഷൻഷിപ്പിൽ, നമ്മുടെ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ ഒരു എന്താ പാർട്ട്ണർ ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ലൈഫ് ലോങ് എന്നുള്ളൊരു പാത്ത് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നില്ല. നമ്മൾ വിവാഹത്തിന് മുമ്പ് വളരെ എന്താ കുറേ നല്ല സ്നേഹവാക്കുകളൊക്കെ പറഞ്ഞ് അവരെ സ്നേഹിക്കുന്നു, അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നു, അവർ കാര്യങ്ങൾ കേൾക്കുന്നു, ഒരു ലിസണറായിട്ട് നമ്മൾ നന്നായിട്ടിരിക്കുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം ഒരു 1-2 ശേഷം നമ്മൾ പതുക്കെ ഒന്ന് പതുക്കെ ആ ഒരു പ്രണയം എന്ന പ്രോസസ്സ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലൈഫ് ലോങ് ആണ് ആ ഒരു സന്തോഷം നിലനിൽക്കേണ്ടത്, ലൈഫ് ലോങ് ആണ് അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് സൂര്യ ജ്യോതിക കോംബോ, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.
1: ഇപ്പോൾ അവരുടെ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നന്നായിട്ട് വൈറലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ സൂര്യ സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതാണ് ഇപ്പം വൈറലായിട്ട്, ആ ഒരു ചെറിയ ഒരു പോർഷൻ അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രമാണ് ഇങ്ങനെ വൈറലായിട്ട് പോകുന്നത്. കല്യാണം കഴിഞ്ഞും, കല്യാണം വരെ അല്ല, കല്യാണം കഴിഞ്ഞും പ്രണയിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
0: അപ്പൊ അവിടെ വരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, പലർക്കും പറയാനുള്ളൊരു എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാല്, വിവാഹം കഴിയുമ്പോൾ അതൊരു ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്, അവിടെ പ്രണയിക്കാൻ തോന്നാറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് സ്ട്രഗിൾ ആണെങ്കിലും അവിടെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ അതിനൊരു മനോഹാരിത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ മൂവ് ചെയ്യുക, നിങ്ങളുടെ കപ്പിളിനെ മനോഹരമായിട്ട് പ്രണയിക്കുക അല്ലേ, ലൈഫ് ലോങ് ആ ഒരു
1: പ്രതിസന്ധികൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് കട്ടക്ക് പിടിച്ച് കൂടെ നിന്ന് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കൂടുതൽ കൂടുതൽ പ്രണയിക്കുക. അപ്പൊ എല്ലാവരും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക. ഞങ്ങൾക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ട്

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, നല്ല നല്ല അപ്ഡേറ്റ്സുകളും ഒരു വലിയ കുസൃതി ചോദ്യവും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഓണിയർ സീറ്റിൽ ഇരിക്കുന്നു. പാർവതി എന്നോടൊപ്പം.
7: യെസ്, പാർവതിയോടൊപ്പം ഒരു ചെറിയ ചോദ്യവും ഒരുപാട് വിശേഷങ്ങളുമായി ആതിരയാണ്. യെസ്, അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു. സൂര്യ ജ്യോതിക കോംബോയിലെത്തിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. നമ്മുടെ ആശ ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവാണ്. വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചു എന്നതിലല്ല കാര്യം, മറിച്ച് ഓരോ ദിവസവും നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പരസ്പരം സ്നേഹിക്കുന്നു എന്നതിലാണ്. ദാമ്പത്യം ഹാപ്പി ഫാമിലി സിൻസ് 12 years എന്ന് നമ്മുടെ ആശ ചേച്ചി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി, ഇത്രയും 12 വർഷമായിട്ട് നല്ല രീതിയിലുള്ളൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നിച്ച് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്നവർ കാണും, പക്ഷെ അവർ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തോടെ ജീവിക്കുന്നവർ ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സൂര്യ ജ്യോതിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നതാണ്. അതുപോലെ ചേച്ചി ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, ഒരു കോട്ട് കൂടി ആശ ചേച്ചി അയച്ചിട്ടുണ്ട്. തകർച്ചകളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത്. നിന്റെ പാടുകൾ നിന്റെ ശക്തിയുടെ തെളിവാണ്. ജീവിതം നിങ്ങളെ വീഴ്ത്തുമ്പോൾ ആകാശത്തേക്ക് നോക്കുക, കാരണം എഴുന്നേൽക്കാൻ ഇനിയും വഴികളുണ്ട് എന്ന ഒരു ബ്യൂട്ടിഫുൾ കൊട്ടേഷനാണ് ചേച്ചി തന്നിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് എനിക്കിങ്ങനല്ല, എനിക്ക് ജീവിക്കണം എന്നൊരു ഒരു വാശി നമുക്കുണ്ടാവുന്നത്, അല്ലെ, ഒരു ആഗ്രഹം നമുക്കുണ്ടാവുന്നത്. നമ്മൾ ഒരേപോലെ നമുക്കിങ്ങനെ ഫീഡ് ചെയ്ത് തരാൻ ഒരാളുണ്ടെങ്കിൽ പല വഴികളും നമ്മൾ ശ്രമിക്കില്ല. അപ്പം അതുകൊണ്ട് പരാജയത്തിൻ്റെ മുഖം എന്നുള്ളത് ഒരിക്കലും നമ്മൾ തീർന്നു എന്നുള്ളതല്ല, അവിടെ നിന്ന് നമുക്ക് ചവിട്ടി എണീക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരിക്കും. അപ്പം ആശ ചേച്ചിക്ക് നല്ലൊരു മോർണിംഗ് നമ്മൾ നേരാണ്, നല്ലൊരു മെസ്സേജാണ് ചേച്ചി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു. സോറി ഷീബ ചേച്ചി, സ്ക്രോൾ ചെയ്തപ്പോൾ വിട്ടുപോയതാണ്. അപ്പോൾ ചേച്ചിയുടെ മെസ്സേജ് വായിച്ചിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ് ഇതാണ്. ഹായ് FM ഫാമിലി, മഴയിൽ കുതിർന്ന മോർണിംഗ് എന്ന് അയച്ചിട്ടുണ്ട്. തീർച്ചയായും മഴയ്ക്ക് കാരണം എല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് കൂടി പറയുന്നു. മഴയോട്, മഴ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സോങ് കൂടി പ്ലേ ചെയ്യണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ചേച്ചിക്ക് നല്ലൊരു മെസ്സേജ് കൂടി, നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്, അല്ലേ. അപ്പൊ സനോജിന്റെ മെസ്സേജ് വന്നിരിക്കുന്നു, ഞാനത് വായിക്കണോ? ശ്രീലക്ഷ്മി അല്ല,
8: പാർവതി. ചെറുതായിട്ട് ആദരിക്കിച്ചിരി മറവിയുണ്ടോ?
6: അപ്പൊ പാർവതി, സനോജിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്,
8: വായിക്കൂ. തീർച്ചയായും
6: വായിക്കണോ? അപ്പൊ നിസ്സാരം എന്നുള്ള രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സനോജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയായിരുന്നു സനോജ് എന്തായാലും ഇത് പറയുമെന്ന്. എല്ലാ

0: ഓൾമോസ്റ്റ് ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടീച്ചർ എവിടെ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ ഞങ്ങൾ പറഞ്ഞു
1: വിട്ടു.
0: നെക്സ്റ്റ് ഡേയിൽ ചിലപ്പോൾ ടീച്ചർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ലൈവിലെല്ലാം ടീച്ചർ സജീവമായിട്ട് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ സനോജിന് നല്ലൊരു ദിവസം കൂടി നേരാണ്. അപ്പൊ അതുപോലെ നമ്മുടെ നവാസ് ചേട്ടൻ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നവാസ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും പരിപാടി നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഒത്തിരി ഒത്തിരി സന്തോഷം. അതുപോലെ കൂടെ ഒരാൾ കൂടി ഉണ്ട് എന്നറിയാം, ആ വ്യക്തിയുടെ പേര് കൂടി പറയണം ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെക് ആയിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരുടെ പേര് മാത്രം നമ്മൾ പറയുന്നത്. അപ്പോൾ ചേട്ടാ
1: ആദരം ഇന്ന് രണ്ട് കാര്യങ്ങൾ, ആർജയുമാണ് ഇന്ന് ടെക്കുമാണ് ആദരം, അതുകൊണ്ടാണ് ആദരം എടുത്തു പറയാഞ്ഞത്. ഇന്ന് ടെക്ക് ആദരയാണ് എന്ന് നമ്മൾ എടുത്തു പറയാഞ്ഞത് അതുകൊണ്ടാണ്.
0: യെസ്. അപ്പോൾ നമ്മുടെ റീജ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, സുഖമല്ലേ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അടിപൊളിയായിട്ടിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ ചേച്ചിക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ചേച്ചി ആൻസർ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് നമ്മളത് റിവീൽ ചെയ്യുന്ന തന്നെയായിരിക്കും. അതുപോലെ ബേബി അടിമാലി എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇന്ന് ഞങ്ങളുടെ സുഹൃത്ത് ബേസിലിൻ്റെ വൈഫ് അനുപമയുടെ ബർത്ത്ഡേ ആണ്, എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിമാലി ബ്രദേഴ്സിൻ്റെ ആ ഒരു വിഷിംഗ് പാറ്റേൺ ഇതുവരെ അവസാനിച്ചിട്ടില്ല, എല്ലാവരും ചേർന്നിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ആണ് നമ്മുടെ അനുപമ ചേച്ചിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വിളിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ഷീജ് ചേച്ചി, ഗുഡ് മോർണിംഗ് ഡിയർ ആതിരക്കുട്ടി, പാർവതി കുട്ടി, അനുപമയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ, മോൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഞങ്ങൾക്ക് നല്ല നല്ല പാട്ടുകൾ സമ്മാനിക്കുന്ന ആദർശ് അജയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസിക്കുന്നു എന്ന രീതിയിൽ ഷീജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേച്ചി ഇത് രണ്ടുപേരും കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻ കേസിൽ കേട്ടിട്ടില്ലെങ്കിൽ ആദർശിനോട് പ്രത്യേകം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഷീജി ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരാണല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ സമയം 11:22
1: യെസ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആദരെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കുന്നോ?
0: ചോദിക്കണോ? കുറച്ച് നിസ്സാരമായി പോയി.
1: ഇനി ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവരും ഉത്തരം കണ്ടുപിടിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇപ്പം ചോദിക്കണം, നമുക്ക് ഇനി നേരെ ആൻസറിലേക്ക് പോകാം. 11:22 ഇനി ഏകദേശം കുറച്ച് മിനിറ്റുകളൂടെ കഴിഞ്ഞാൽ ആ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ആ ആൻസർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇപ്പം അറിയായിരിക്കും അത് കറക്റ്റാണ് എന്നുള്ളത്. ആരെങ്കിലും തെറ്റി പറഞ്ഞായിരുന്നോ?
0: ഇല്ല, എല്ലാവരും
1: കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുകയാണ്. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമേ ഉള്ളായിരിക്കും അലേർട്ടുകളൊന്നും അങ്ങനെ നമുക്ക് വരാത്തത്. പക്ഷേ മറ്റുള്ള ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടൊക്കെ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ ഫോണിൽ അലേർട്ട് വരും, ഭയങ്കര സൗണ്ടോടുകൂടി ഒരു മെസ്സേജാണ് നമുക്ക് ഡെയിലി ഇങ്ങനെ രാത്രിയിലൊക്കെ ഉറങ്ങുമ്പോഴൊക്കെ വരുന്നത്. അപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷം ഫോണിൽ ഉച്ചത്തിൽ അലേർട്ട് മെസ്സേജ് കേട്ട് പലരും ഒക്കെ ഞെട്ടുന്നതായിട്ടൊക്കെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും അവഗണിക്കരുത്, ജാഗ്രത വേണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ മൊബൈൽ ഫോണുകളിലേക്കാണ് ഈ അലേർട്ട് വരുന്നത്. അത് സച്ചേത് മൊബൈൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റത്തിൻ്റെ മുന്നറിയിപ്പ് നൽകിയാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ 2026 മെയ്യിലാണ് കേന്ദ്രം ഇത് പരീക്ഷിച്ചത്. ഉറങ്ങിക്കിടക്കുന്നവരെ ഉൾപ്പെടെ ഉണർത്തി നിങ്ങൾ ദുരന്ത സാധ്യതയുള്ള പ്രദേശത്താണ് ഇപ്പോഴുള്ളതെന്ന് അറിയിക്കാനാണ് ഇത്തരം അലേർട്ടുകൾ നൽകുന്നത്. കോടിക്കണക്കിന് മൊബൈലുകൾക്ക് അസാധാരണ ശബ്ദത്തോടെ ഒരേ സമയം അലേർട്ടുകൾ നൽകാൻ നാഷണൽ ഡിസാസ്റ്റർ നിവാരണ അതോറിറ്റിയും ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പും ചേർന്നാണ് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ സൈലന്റ് മോഡിലാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഫോൺ അലേർട്ട് കൃത്യമായ അലേർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനിപ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബിലൊക്കെ നമ്മുടെ ഫോൺ ഇടാൻ പറ്റും. ആ സമയത്താണെങ്കിൽ കൂടിയും മുന്നറിയിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിലൊന്നും നിങ്ങൾ ഫോൺ എടുത്ത് അവഗണിക്കരുത്. നമ്മൾ ദുരന്ത സ്ഥലത്ത് നിൽക്കുകയാണ് എന്നാണ് ഗവൺമെൻറ് നമുക്ക് അലേർട്ട് തന്നുകൊണ്ടേയിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ എവിടെ പോയാലും ശരി, നമ്മൾക്കിപ്പോൾ കേരളത്തിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമല്ല, നമുക്ക് മഴ പ്രളയം അങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ വരുമ്പോഴാണ് നമുക്കിതൊരു കൗതുകമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് കേട്ട് നമ്മൾ പേടിക്കുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകുകയാണെങ്കിൽ, ചെറിയൊരു മഴയാണെങ്കിലോ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റമാണെങ്കിലോ അല്ലെങ്കിൽ എന്ത് തരം കാര്യങ്ങളാണെങ്കിൽ തന്നെയും നമുക്ക് അപ്പോൾ അപ്പോൾ അലേർട്ട് വരും. അത് ഒരു തവണ മാത്രമല്ല, നമുക്ക് അടുപ്പിച്ചിങ്ങനെ അലേർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് അതും ഒരു തവണ നമ്മൾ ഓക്കെ ആണെന്ന് പറയാം, അതായത് ക്ലൈമറ്റ് ഓക്കെ ആണ്, നമ്മളവിടെ സുരക്ഷിതരാണ് എങ്കിൽ ആ സുരക്ഷിതരാണ് എന്നറിയിക്കാൻ വേണ്ടി അവർ ഒരു അലേർട്ട് ഒന്നും കൂടി നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പേടിക്കും. അങ്ങനെ ഓരോ തവണയും നമുക്ക് അലേർട്ടുകൾ തരും. നമ്മുടെ ഇന്ത്യയിൽ ഇത് മെയിൽ തൊട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം തുടങ്ങിയത്. അത് കേട്ട് ആരും പേടിക്കൊന്നും ചെയ്യരുത്, നിങ്ങൾ ദുരന്ത സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നമുക്ക് ഇങ്ങനൊരു അലേർട്ട് തരുന്നത്. അപ്പോൾ ഇപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കുക, ഫോണൊക്കെ അടുത്ത് വെച്ച് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഒന്ന് ഞെട്ടി എണീറ്റ് പേടിക്കും. നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു അപകട

0: അവസ്ഥയിലാണ്, നിങ്ങൾ എണീക്കൂ എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ ഒരു അലേർട്ട് തരുന്നത്. അപ്പം തന്നെ നിങ്ങൾ തൊട്ടടുത്തേക്കൊക്കെ നോക്കുക, എന്താണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഉടൻ മാറേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഉടൻ തന്നെ മാറുക. നമുക്ക് ഗവൺമെൻറ് എല്ലാവരിലേക്കും നിങ്ങൾ ദുരന്ത മുഖത്തേക്ക് എത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ മാറൂ മാറൂ എന്ന് നമുക്ക് എപ്പോഴും ഗവൺമെൻറ്റിന് വന്ന് നമ്മളോട് അറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട് ആരും പേടിക്കരുത്. പലപ്പോഴും ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്, പേടിക്കുന്നു അല്ലെങ്കിൽ ഉറക്കത്തിൽ പോലും ശല്യം ചെയ്യുന്നു എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ട്രോളുകൾ ഒക്കെ വരുന്നത് നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടിയാണെന്നുള്ളൊരു ഒരു ഒരു ഇത് വേണം അല്ലേ, ഒരു
1: അലേർട്ടുകളെല്ലാം നമ്മളെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്ന് കൂടി പറയാം.
0: കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സുരക്ഷിതരായിരിക്കേണ്ട സമയമാണെങ്കിൽ കണ്ടിന്യൂട്ട് ആയിട്ട് നമുക്ക് അലേർട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് മാറാനായിട്ടൊക്കെ ശ്രമിക്കണം. യെസ്, അപ്പോൾ ആതിരെ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്.
1: യെസ്, അപ്പോൾ
0: സമയം 11:26 ആയിട്ടുണ്ട്, ഉത്തരം പറയാനുള്ള സമയമായിട്ടുണ്ടോ?
1: യെസ്, അപ്പോൾ അതിന് മുൻപ് ഇങ്ങനെ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിൻ ചേട്ടൻ അയച്ചിരിക്കുന്നു, ഹലോ ഹലോ, ടുഡേ ഈസ് അവർ ഡിയർ ഫ്രണ്ട് ബേസിൽസ് വൈഫ് ബർത്ത്ഡേ, ഹർ നെയിം ഈസ് അനുപമ. വിഷ് ഹെർ എ മാർവലസ് ബർത്ത്ഡേ ആൻഡ് പ്ലേ എ സോങ് ഫോർ ഹെർ. അപ്പോൾ നമ്മൾ നേരത്തെ റോസാപ്പൂ, ചിന്ന റോസാപ്പൂ ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ കൈൻഡ്ലി സെൻഡ് അവർ ഗ്രാറ്റിറ്റ്യൂഡ്സ് ടു അവർ ബിലോവ്ഡ് ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ് ഹു എൻക്വയർഡ് അബൌട്ട് അസ് ഇൻ ദീസ് ഡേയ്സ്. അതായത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയക്കാതൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ തിരക്കിക്കൊണ്ട് ഒരുപാട് മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ജസ്റ്റിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരെ തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക,
0: നമ്മളും ഇവിടെ തിരക്കുന്നുണ്ടായിരുന്നു ഇല്ലേ. നമ്മൾ പറയാറുണ്ടായിരുന്നു മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന് അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു.
1: അതപ്പോൾ അതുപോലെ നമ്മുടെ രാജൻ ചേട്ടനാണെങ്കിൽ നിങ്ങളെ ചില സമയത്ത് അയക്കുന്ന മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അപ്പോൾ വായിക്കാത്തത്. പക്ഷേ തീർച്ചയായിട്ടും എല്ലാ മെസ്സേജും നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ ഇങ്ങനെ ചിന്തിക്കുന്നൊക്കെ ഒരു സൈൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, ആദർശജിക്കും അടിമാലിയിലുള്ള സിസ്റ്ററിനും അനുപമയ്ക്കും ജന്മദിനാശംസകൾ രാജൻ ചേട്ടനും നേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജൻ ചേട്ടാ, ലാസ്റ്റ് നമ്മൾ അത് പറയുന്നത് തന്നെയായിരിക്കും. നമ്മുടെ കവിത ചേച്ചി പറഞ്ഞിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ആതിര, പാർവതി, ശുഭദിനം നേരുന്നു രണ്ട് പേർക്കും. കവിതയാണ് കടപ്പാക്കടയിൽ നിന്ന്. കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് വന്നത്. മൊബൈലിൽ ചാർജും ഇല്ലായിരുന്നു എന്ന രീതിയിൽ കറണ്ട് വന്നപ്പോൾ ആദർശിൻ്റെയും അനുപമയുടെയും ബർത്ത്ഡേ പറയുന്നത് കേട്ടു. രണ്ട് പേർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. പ്രോഗ്രാം കേൾക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കേൾക്കുക, കറണ്ട് പോയതല്ലേ, സാരയില്ല, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം കൂടി നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്, ആദർശിന് ജന്മദിനാശംസകൾ നേരുന്നു. ആതിരയും പാർവതിയും ആദർശിന് പിറന്നാൾ ഗിഫ്റ്റ് കൊടുത്തോ? യെസ്, അപ്പൊ നമ്മള് പിറന്നാൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ആദർശിനെ ഒന്ന് കാണണം ഇനി അല്ലേ.
0: ആദർശ് എത്തിയിട്ടില്ലായിരുന്നു സ്റ്റുഡിയോയിൽ കയറുന്നവരെ. അപ്പൊ ഇനിയിപ്പോ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ
1: അപ്പൊ ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞിക്കുട്ടിയല്ലേ ആദർശ് അല്ലേ. യെസ്, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബീന ഗുവേര അയച്ചിരിക്കുന്നു, റേഡിയോ സാന്ത്വനത്തിന്റെ കുഞ്ഞിക്കുട്ടി ആദർശിന് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ആദർശ അജയ്ക്ക് ഇങ്ങനെ പിറന്നാൾ ആശംസകളും വിഷസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം 11:29 ആയിരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ വായിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇൻ കേസിൽ ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കും, ഞാൻ ഇപ്പൊ തന്നെ വായിക്കുന്നതാണ്. നമ്മുടെ മൻസൂർ ചേട്ടൻ സൂപ്പർ എന്ന സൈൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. നമ്മൾ ട്രാഫിക് സിഗ്നലിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി സന്തോഷം, നല്ലൊരു ദിവസം കൂടി മൻസൂർ ചേട്ടന് നേരുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ആൻസറിലേക്ക് പോയാലോ?
0: അതെ, തീർച്ചയായും 11:29 നമ്മളിങ്ങനെ ഒരു മിനിറ്റിലേക്ക് ഇങ്ങനെ നിർത്തി, ഇങ്ങനെ സർപ്രൈസ് ആക്കി ഇങ്ങനെ നിർത്തിയേക്കാണ്.
1: അതായത് വളരെ കടുകട്ടിയുള്ളൊരു ഉത്തരമാണ്,
0: ചോദ്യമായിരുന്നു.
1: യെസ്, അപ്പോൾ ഇല്ല, ഒരു ചെറിയൊരു നിസ്സാരമായ ഒരു ചോദ്യമാണ്. നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്തുന്നത്. അത് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് കുറച്ചും കൂടെ മധുരം നൽകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ വോയിസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ആ വോയിസ് നമുക്ക് കേൾക്കാം അല്ലേ. യെസ്,
0: അപ്പൊ
1: ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഒട്ടകത്തിന്റെ കഥ കൂടിയുണ്ട്, പക്ഷെ സമയമില്ല.
0: പക്ഷെ ഞാൻ കരുതി ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് പിന്നെ ആ ഒട്ടകത്തിന്റെ ചോദ്യം കൂടെ.
1: അതെ അതെ,

0: അതെ.
1: അപ്പൊ എനിക്ക് ഒരുപാട് അടികൊള്ളാനുള്ള ഒരു ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഒരു ചോദ്യത്തിൽ ഞാൻ ഒതുക്കിയതാണ്. അപ്പൊ സനോജ് അയച്ചിട്ടുണ്ട്, ഫ്രിഡ്ജ് തുറക്കുക, ആനയെ ഉള്ളിൽ കയറ്റുക, ഫ്രിഡ്ജ് അടയ്ക്കുക, നിസ്സാരം എന്ന രീതിയിൽ സനോജ് അയച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റീജ് ചീച്ചിയും രാജമുഖത്തിലെ എല്ലാവരും ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ചെറിയ തമാശകളിൽ നിങ്ങൾ കൂടി നിങ്ങളുടെ സമയം അല്ലെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ. നമ്മുടെ ആ ഒരു
0: ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം തരികയെന്നൊക്കെ പറയുന്നത് സമയം കണ്ടെത്തുക,
1: അതിൽ എൻഗേജ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഈ ഒരു അപ്ഡേഷനൊപ്പം ഈ ഒരു കുസൃതി ചോദ്യങ്ങളായിട്ട് എത്തുന്നത്. ഇപ്പം നിങ്ങൾ ചിരിച്ചില്ലേ, ഒരു ചിരി അല്ലേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അടുത്ത ദിവസം നല്ല നല്ല ഇൻഫർമേഷൻസും ചെറിയ കുസൃതി ചോദ്യങ്ങളുമായിട്ട് ആർജി എത്തുന്നതാണ്. അപ്പം ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആർജി ആതിര,
0: ആതിരയോടൊപ്പം പാർവതിയായിരുന്നു.
1: യെസ്, അപ്പൊ നല്ലൊരു പാട്ടോട് കൂടി നമ്മൾ ടാറ്റാ ബൈ ബൈ പറയാൻ തയ്യാറെടുക്കുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴകാരോ പാടും ലളിതമധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമള

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു. അംഗങ്ങൾ ചോദ്യോത്തരവേളയുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പൂർണ്ണമായി വീട് തകർന്നവർക്ക് 6 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീതം നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ 4 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 1882 ഹെക്ടർ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ച് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
1: ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഇൻഫ്ലോ, അതിന്റെ ഔട്ട്ഫ്ലോ, കാച്ച്മെന്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിന്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെന്റ്. അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെന്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസീലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്ന്.
0: കനത്ത മഴയിൽ കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ ഭൌതികദേഹം സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര സംബന്ധിച്ച് ഉയർന്ന വിവാദ പരാമർശത്തിൽ മന്ത്രി CP ജോൺ ഖേദം പ്രകടിപ്പിച്ചു. സൌജന്യ യാത്ര സ്ത്രീകളുടെ അവകാശമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളുടെ ഭാഗമായി വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. KSRTCയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം 149 ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ തീരുമാനിച്ചതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത തുടരുന്ന ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കനത്ത മഴയിലും വെള്ളക്കെട്ടിലും കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവുണ്ടായതോടെ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ചങ്ങനാശ്ശേരി, കോട്ടയം, ആലപ്പുഴ ഡിപ്പോകളിൽ നിന്ന് KSRTC കുട്ടനാട്ടിലേക്ക് നടത്തിയിരുന്ന ബസ് സർവീസുകളും നിർത്തി. ചെങ്ങന്നൂരിലെ തിരുവൻമണ്ടൂർ, പാണ്ടനാട് എന്നീ ഗ്രാമങ്ങളും വെള്ളത്താൽ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്.
0: പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മഴവെള്ളം ഇറങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല, അപ്പർ കുട്ടനാടൻ ഭാഗങ്ങളിൽ നിന്നും മഴ ദുർബലമായതും വെള്ളമിറങ്ങുന്നതും കാരണം ഇന്ന് ജില്ലാ ആശ്വാസത്തിന്റെ പകലിലാണ്. ആറന്മുളയിൽ നിന്നും ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലാകെ 103 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല മതിൽഭാഗത്ത് ഇന്നലെ ബംഗാൾ സ്വദേശി രാജാമണ്ഡൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവവും ഉണ്ടായി.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ കടന്നു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയൻ താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രതീക്ഷയുമായി തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും ഇന്നിറങ്ങും. കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി കണ്ണൂർ ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. VBG റാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത, നശമുക്ത് ഭാരത് അഭിയാൻ, ഹർഘർ തിരംഗ എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തുക അനുവദിച്ചു. 24 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്. ആശ്വാസകരമായ വാർത്തയാണിതെന്ന് പുലികളി സംഘങ്ങൾ പ്രതികരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 141 പോയിന്റ് ഉയർന്ന് 78,570, നിഫ്റ്റി 45 പോയിന്റ് നഷ്ടത്തിൽ 24,570. വ്യാപാരം തുടരുന്നു. സ്വർണവില പവന് 1,280 രൂപ വർദ്ധിച്ച് 1,06,880 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴക്കെടുതികളിൽ മരണസംഖ്യ 26 ആയി. 67.44 കോടി രൂപയുടെ നഷ്ടം. 1,882 ഹെക്ടർ കൃഷിനാശം. അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനസഹായം ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷാറാണി ബറുവ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: അടിക്കടിയുള്ള പുളിച്ചു തികട്ടൽ, ഓക്കാനം, ഛർദി എന്നിവ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങളാണോ? അൾസർ ഉള്ളവർക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കാമോ? പെപ്റ്റിക് അൾസറും ഹോമിയോ ചികിത്സയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു.
1: ഉദരരോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൾസർ. ദഹനനാളത്തിൽ

0: ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്ന ഒരുതരം വ്രണമാണ് പെപ്റ്റിക് അൾസർ എന്നും പെപ്റ്റിക് അൾസർ ഡിസീസ് എന്നും അറിയപ്പെടുന്നത്. ദഹനനാളത്തിലെ മ്യൂക്കോസ എന്ന ആവരണപാളിയിൽ 0.5 സെന്റിമീറ്ററോ അതിലധികമോ ആയ വലിപ്പമുള്ള വ്രണങ്ങളെയാണ് പെപ്റ്റിക് അൾസർ എന്ന് വിളിക്കുന്നത്. ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിനായി ശരീരത്തിനുണ്ടാകുന്ന ആസിഡ് ദോഷകരമായി മാറി കുടൽ ഭിത്തികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് അൾസർ. പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, ഡിയോഡനൽ അൾസർ എന്നിവയൊക്കെ കുടലിൽ ഉണ്ടാകുന്ന അൾസറുകളാണ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 47 വിളിക്കുക.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ലോകാരോഗ്യ സംഘടനയും WHO യുണിസെഫും ആഗോളതലത്തിൽ പിന്തുണയ്ക്കുന്ന മുലയൂട്ടലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും ശ്രദ്ധയും: നേരത്തെ ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം പ്രോത്സാഹിപ്പിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള സമൂഹം, ജോലിസ്ഥലം, ആരോഗ്യ സംരക്ഷണ പിന്തുണ എന്നിവ മെച്ചപ്പെടുത്തുക. കുട്ടികളുടെ പോഷകാഹാര ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക. മുലപ്പാൽ ശക്തമായ രോഗപ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും അപകടകരമായ രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും കുട്ടികളുടെ അതിജീവനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയായി ആഗോള ആരോഗ്യ അസംബ്ലികൾ അംഗീകരിച്ചു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ്

0: രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 26 ആയി. 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ചു നൽകാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരക, മാർപ്പുക്കര, തിരുവാർപ്പ്, അയ്മനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. ഇട റോഡുകളടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരെ മാറ്റി പാർപ്പിച്ചു.
0: ദിവസങ്ങൾ നീണ്ട മഴക്കെടുതികൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 103 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകളും തിരുവല്ല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ എന്നീ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. 1,000 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസുകൾ KSRTC നിർത്തിവച്ചു. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഗ്ലോബൽ സൌത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭാ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു.
3: After a detailed assessment of the evolving macroeconomic and financial developments, as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the STF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%.
0: യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് നൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. നീറ്റ് UG 2026 ഒന്നാംഘട്ട അഖിലേന്ത്യാ കൌൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ തുടക്കം. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാംഘട്ട രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനുമുള്ള സമയപരിധി ഈ മാസം 12

0: വരെയാണ്. 60 മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര സൌജന്യമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തീരുമാനം പ്രയോജനകരമാകും. അസമിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ബ്രഹ്മപുത്രയിലും പോഷക നദികളിലും വെള്ളം അപകടകരമായ നിലയിൽ തുടരുകയാണ്. അസമിലെ 10 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 89 ഉയർന്നു. അസമിലും മേഘാലയയിലും ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിലയിടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% കുറഞ്ഞ് ബാരലിന് $80 താഴെയെത്തി. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി എന്നിവർ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൃഷ്ണപ്രസാദ്, പൃഥ്വി കൃഷ്ണമൂർത്തി സഖ്യം 2nd റൌണ്ടിൽ പ്രവേശിച്ചു. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവ വിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വിദേശ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ അന്വേഷിക്കണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുക. മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിന് സർക്കാരിന് മുൻകൂർ അനുമതി വേണമെന്നാണ് പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SEC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. 18 ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ,

0: വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ജ്ഞാനത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സൂര്യന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: August 1 September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: Feel the music with Radio Santhanam 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ലോകാരോഗ്യ സംഘടനയും WHO യുണിസെഫും ആഗോളതലത്തിൽ പിന്തുണയ്ക്കുന്ന മുലയൂട്ടലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും ശ്രദ്ധയും: നേരത്തെ ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം പ്രോത്സാഹിപ്പിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള സമൂഹം, ജോലിസ്ഥലം, ആരോഗ്യ സംരക്ഷണ പിന്തുണ എന്നിവ മെച്ചപ്പെടുത്തുക. കുട്ടികളുടെ പോഷകാഹാര ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക. മുലപ്പാൽ ശക്തമായ രോഗ

പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും അപകടകരമായ രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും കുട്ടികളുടെ അതിജീവനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയായി ആഗോള ആരോഗ്യ അസംബ്ലികൾ അംഗീകരിച്ചു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഹലോ, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഈ ലൈവ് ജേണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടഗാനങ്ങൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആതിരയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848558785. ഈ ഒരു നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഉച്ച സമയത്ത് ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ, കുറച്ച് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ, ആതിര. യെസ്, അപ്പോൾ പുറത്ത് ചെറിയൊരു തണുത്ത കാറ്റും അതുപോലെ തന്നെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മേഘങ്ങളൊക്കെ കാണും അല്ലേ. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല നല്ല പാട്ടുകൾ കാണും. അപ്പോൾ ഇനി പോകുന്ന ഈ ഒരു മണിക്കൂറിൽ നല്ലൊരു പ്ലേലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാൻ ഞാനിങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജസിലേക്ക് പോകാം. ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ബിനീഷേട്ടനാണ്. ബിനീഷേട്ടൻ ചോദിച്ചിരിക്കുന്നു, ശ്രീലക്ഷ്മി ഒരു മെയ് മാസ പുലരിയിലെ പുലർകാല സുന്ദര എന്ന ഗാനം വെച്ച് തരുമോ, ചിത്ര ചേച്ചി പാടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശ്രീലക്ഷ്മി അല്ല, ഞാൻ ആതിരയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു മനോഹരമായ ഗാനമാണ്. എപ്പോൾ കേട്ടാലും നമ്മുടെ മൈൻഡിനൊക്കെ വളരെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ നമുക്ക് ആ മനോഹരമായ ഗാനം കേൾക്കാം അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വീട്ടിൽ ഒരാൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് വേണ്ടി ആദ്യത്തെ ഗാനം, ഇഷ്ടഗാനങ്ങളിലൂടെ ആദ്യത്തെ ഗാനം ആ മനോഹരമായ ഗാനം തന്നെ ആകട്ടെ. അത് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ.

tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. വീണ്ടും തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, യെസ്. ഈ ഒരു മ്യൂസിക്കൽ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം സമയം 3 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ലൈവിൽ ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് നമ്മുടെ ഒരു ടൈം ലിമിറ്റ് കാരണം ഇട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പാട്ട് നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നതാണ്. ഒരുപാട് സോങ് സജഷൻസ് അന്ന് വന്നിരുന്നു, പക്ഷേ ടൈം ലിമിറ്റ് ആയതുകൊണ്ട് പല പാട്ടുകളും നമുക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ച പാട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ തുബടി മാഷാല്ല എന്ന ഗാനമാണ്. അതായത് മനോഹരമായിട്ട് നമ്മുടെ ദാസേട്ടൻ ആലപിച്ച ഗാനമാണ്. പക്ഷേ അതിന് ഒരു ലിപ് മൂവ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ് അല്ലേ. മനോഹരമായിട്ട് രവീന്ദ്ര മാഷി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഉറുദു ശൈലിയിലാണ് ആ ഒരു പാട്ടിനെ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്, രവീന്ദ്ര മാഷ്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഹിന്ദുസ്ഥാനി സംഗീതമായിട്ടുള്ള പദ്ദീപ് രാഗത്തിൻ്റെ സാമ്യമുള്ള ഒരു കർണാട്ടിക് മ്യൂസിക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത്, ഗൗരി മനോഹരി എന്നിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വരികളിലും സംഗീതത്തിലും ആ ഒരു രംഗത്തിനും എല്ലാം ഒരു പ്രത്യേകത ഉള്ളതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി, അതിമനോഹരമായിട്ടുള്ള രംഗത്തിന് വേണ്ടി ചിത്രീകരിച്ച ഒരു ഗാനം തന്നെയായിരുന്നു ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. മൻസൂർ ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, ഇഷ്ട ഗാനങ്ങളിലൂടെ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9

0: 9524539394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495 2453 94. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: വീണ്ടും തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. മനോഹരമായിട്ടുള്ളൊരു ഗാനം തന്നെയായിരുന്നു അല്ലേ? ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അതിമനോഹരമായിട്ട് ലാലേട്ടൻ ആ ഒരു രംഗം കൈകാര്യം ചെയ്തതായിട്ട് എപ്പോഴും കാണുമ്പോൾ തോന്നും. ഇപ്പോഴും ആ ഒരു പുതുമ നിറഞ്ഞിട്ടുള്ള ഒരു അഭിനയരംഗമാണ് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ. നമ്മുടെ ലോഹിതദാസ് സാറിൻ്റെ തിരക്കഥയിൽ സിബി മലയൻ സാറിൻ്റെ സംവിധാനത്തിലെത്തിയ ചിത്രമാണ്. അതുപോലെ ഈ ഒരു ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മധു ബീഹാറാണ്. മറ്റ് ഈ സിനിമയിലെ മറ്റ് ഗാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൈതപ്രം തിരുമേനിയായിരുന്നു. ഈ ഒരു ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് മധു ബീഹാർ ആയിരുന്നു. അപ്പം അങ്ങനെ അതിമനോഹരമായൊരു ഗാനം തന്നെ നമ്മൾ കേട്ടു. മൻസൂർ ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു, അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ബാബുരാജൻ സാറാണ്. ബാബുരാജൻ സാറ് പറയുന്നു, നമസ്കാരം ശ്രീലക്ഷ്മി എന്നാണ്. അപ്പോൾ ശ്രീലക്ഷ്മിയാണ് സാധാരണ ഈ ഒരു ലൈവ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനാണ്. ചിത്രം എങ്ങനെ നീ മറക്കുമെന്ന ചിത്രത്തിലെ ശരത്കാല സന്ധ്യ എന്ന ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ് നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം അല്ലേ? അപ്പോൾ ഈ ഒരു ടൈമിൽ കേട്ട് രസിക്കാൻ സാധിക്കുന്ന ആ ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് പ്ലേ ചെയ്യാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വീണ്ടും തിരികെത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഇങ്ങനെ ഓണേ സീറ്റിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവരുടെ ഈ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എനർജി ആയിട്ടിരിക്കുകയാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചന്ദ്രബാലൻ സാറാണ് ആശ്രാമത്ത് നിന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നമസ്കാരം. കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മകൾ 1975 റിലീസ് ചെയ്തിട്ടുള്ള അലിബാബയും 41 കള്ളന്മാരും എന്ന സിനിമയിൽ നസീർ സാറും ജയഭാരതിയമ്മയും അഭിനയിച്ച വയലാർ സംഗീതം നൽകി ദേവരാജൻ മാഷിൻ്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ സാറിൻ്റെ അതായത് ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള റംസാനിലെ ചന്ദ്രികയോ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിമനോഹരമായൊരു ഗാനമാണ്, പഴയ ഗാനമാണെങ്കിലും ഇന്നും നമ്മളിങ്ങനെ കേട്ട് രസിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണല്ലേ. അപ്പോൾ അതിൽ ഇപ്പോൾ നസീർ സാറിൻ്റെയും ജയഭാരതിയമ്മയുടെയൊക്കെ ആ ഒരു അഭിനയം എപ്പോഴും നമുക്കിപ്പോൾ കാണുമ്പോൾ അവർക്ക് ആ ഒരു അഭിനയത്തിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ളതുപോലെ തോന്നും. പക്ഷെ അന്ന് അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നുമില്ല. പക്ഷെ നമ്മളത് കണ്ട് കണ്ടാണ് പിന്നീട് സിനിമാ മേഖല, മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് എടുത്തു കാട്ടാൻ സാധിക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ പ്രണയരംഗമാണ് ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിമനോഹരമായൊരു ഗാനമാണ്. ജി ദേവരാജൻ മാഷിൻ്റെ മാന്ത്രികമായിട്ടുള്ള സംഗീതവും പി ജയചന്ദ്രൻ മാഷിൻ്റെ വളരെ ഭാവസാന്ദ്രമായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ജയചന്ദ്രൻ മാഷിനെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും എല്ലാ കാലത്തും ഒരു മെലഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന അതിമനോഹരമായ റംസാനിലെ ചന്ദ്രികയോ എന്ന ഗാനം നമുക്ക് കേൾക്കാം. കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
3: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

വീണ്ടും തിരികെത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വീണ ചേച്ചിയാണ്, പോളയത്തോടു നിന്നാണ് അയച്ചിരിക്കുന്നത്. ഹായ് ആതിര, മഴയൊക്കെ ഉണ്ടോ? ആ, അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഓണറിൽ ഇരിക്കുന്നുണ്ട്, കാണാൻ വയ്യ. എന്തായാലും മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പുറത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെയാണ്. യെസ്, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്ന് കൂടി പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ വീണ ചേച്ചി പറഞ്ഞിരിക്കുന്നു, ഈ ഒരു മഴയത്ത് എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണ് മഴയിൽ രാത്രി മഴയിൽ എന്ന ഗാനം. അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മുടെ വീണ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് അമനോഹരമായ ഗാനം തന്നെയാണ്. കമലിൻ്റെ സംവിധാനത്തിലെത്തിയ കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലെ വയലാർ ശരത്ചന്ദ്ര വർമ്മ സാറിൻ്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ ഈണത്തിൽ മധുര ശബ്ദമായിട്ടെത്തിയിട്ടുള്ള മഞ്ജരിയാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു രാഗത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ഒരു രാഗം കടന്നു പോകുന്നത് തന്നെ ഒരു ചെറിയൊരു ഒരു വിരഹ നോവായിട്ടാണ് ആ ഒരു രാഗം എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം അല്ലേ. ആ ബ്യൂട്ടിഫുൾ സോങ്, ഇതാ നമ്മുടെ വീണ ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്. ഈ മഴ സമയത്ത് എനിക്കിങ്ങനെ കേട്ട് ആസ്വദിക്കാനൊരു പാട്ട് വെച്ച് തരുമോ എന്ന രീതിയിലാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലെ മഴയിൽ രാത്രി മഴയിൽ എന്ന മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വീണ്ടും തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നല്ല നല്ല പാട്ടുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് ഞാൻ ഇങ്ങനെ ഓണേ സീറ്റിൽ ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. നല്ല ഒരു എന്താ പറയുക, സോങ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ രസമായിട്ടുള്ളൊരു സെൻസുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകളാണ് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗായത്രിയാണ്. അപ്പോൾ ഗായത്രി ചോദിച്ചിരിക്കുന്ന പാട്ട് കവി ഉദ്ദേശിച്ചത് എന്ന ചിത്രത്തിലെ ഇന്നലെയും എന്ന മനോഹരമായൊരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് ആ മനോഹരമായ ഗാനം തന്നെയായിരിക്കും. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിനു തോമസ് ആണ്. അദ്ദേഹം വലിയൊരു AR റഹ്മാൻ ആരാധകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഒരു ഇൻസ്പയർഡ് ആക്കിക്കൊണ്ടാണ് പല പാട്ടുകളും അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു വശ്യത ചില പാട്ടുകൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്ന് അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇന്നലെയും എന്ന ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് പ്രശസ്ത ഗാനരചന

ജേതാവായിട്ടുള്ള റഫീഖ് അഹമ്മദാണ്. അപ്പോൾ ഇവരുടെ ഒരു കോംബോയിൽ ചേർന്നിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വീണ്ടും തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ഗാനം അല്ലേ, കവി ഉദ്ദേശിച്ചത് എന്ന ചിത്രത്തിലെ അതിമനോഹരമായൊരു ഗാനം തന്നെയായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഗായത്രിക്കുട്ടിയാണ് ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് രസിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് 3 മണി മുതൽ 4 മണി വരെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്, പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848 5785. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ മൻസൂർ ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അയച്ചിരിക്കുന്ന മെസ്സേജ് ഞാനൊന്ന് വായിക്കാം. ഹലോ, നമസ്കാരം. ഞാൻ മൻസൂർ കൊട്ടുകാട്, റേഡിയോ സാന്ത്വനം 90.4 FM. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും വേണ്ടി മേരെ പ്യാരിക്ക എന്ന ചിത്രത്തിലെ ദിൽ ദിവാന എന്ന ഗാനം പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ മനോഹരമായ ഗാനം ദാ നമ്മളിപ്പോൾ പ്ലേ ചെയ്യാൻ പോവാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യം

3 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഐ കൻ വാട്സപ്പ് നമ്പർ 8848585785. അപ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ളൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത് അല്ലേ. നമ്മുടെ മൻസു ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും വേണ്ടി, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗാനമായിരുന്നു. അപ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ബോബി ഗോമസ് ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഗാനമാണ്. എപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സമാധാനമായിട്ടൊക്കെ ഇരുന്ന് കേട്ട് രസിക്കാൻ പറ്റുന്നൊരു പാട്ട് തന്നെയാണ് അല്ലേ. ഒരു ചെറിയൊരു വിരഹവേദന അതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വരികളാണെങ്കിലും സംഗീതമാണെങ്കിലും എല്ലാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികളിൽ, വിദ്യാജിയുടെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച അതിമനോഹരമായ ഒരു ഗാനം തന്നെയാണ്. സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രം, ആ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ഒരു ആശയമെല്ലാം കേൾക്കുമ്പോൾ ഒരു പ്രണയ ഹാസ്യ ചിത്രമായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ അകത്തൊരു വേദന നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുന്നൊരു ഘട്ടമാണ് ആമിയുടെയും ഡെന്നീസിൻ്റെയും ഒരു ക്യാരക്ടർ സ്കെച്ചിങ്ങും ആ ഒരു ടൈമിലുള്ള ഒരു അതിന് പറ്റിയ ഒരു പാട്ടുകൂടിയാണിത്. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ആ ഒരു സിനിമയിൽ അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു പ്രണയ നോവായിട്ട്, ഒരു നഷ്ടപ്രണയമായിട്ട് ചിത്രാമ്മയുടെ വോയിസിൽ വരുന്നെങ്കിൽ ആമിയോടുള്ളൊരു സ്നേഹവും പ്രതീക്ഷയുമായിട്ടാണ് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ ഈ ഗാനം ചിത്രത്തിലേക്ക് അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരമായ ദാസേട്ടൻ്റെ വേർഷൻ നമുക്കൊന്ന് കേട്ടാലോ. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഒരിക്കൽ കൂടി തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് നമ്മളിങ്ങനെ ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്, 4 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മെസ്സേജിലേക്കും ലാസ്റ്റ് സോങ്ങിലേക്കും നമ്മൾ പോകുന്നു. ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് അയച്ചിരിക്കുകയാണ്. ഹലോ, എന്നെന്നും കണ്ണേട്ടൻ എന്ന ചിത്രത്തിലെ പൂവട്ടക തട്ടിച്ചിന്നി എന്ന ഗാനമാണ് ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളിലെ അവസാനത്തെ പാട്ട് ഇത് തന്നെയായിരിക്കും. മനോഹരമായൊരു ഗാനമാണ് അല്ലേ. ഫാസിൽ സംവിധാനത്തിൽ ജെറി അമൽദേവ് സാറിൻ്റെ സംഗീതത്തിൽ കൈതപ്രം ദാമോദരൻ മാഷിൻ്റെ വരികളിൽ ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് ആലപിച്ച അതിമനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ഇത് വൈൻഡപ്പിയാണ്. ഇതുവരെ നിങ്ങളുടെ കൂടെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ആതിരയാണ്. അപ്പം മനോഹരമായ ഗാനത്തോടു കൂടി ബൈ ബൈ പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1268-0.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗസ്റ്റ് ഓഫ് ദ ഡേ. അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗസ്റ്റ് ഓഫ് ദ ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. ഇന്നത്തെ എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു മിടുക്കിയാണ്, ശലഭ കൃഷ്ണൻ. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ 5th semester ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ 4 കവിതാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ കണക്കിൻ്റെയും കവിതയുടെയും ലോകത്തിൽ ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരു യുവ പ്രതിഭയാണ് ഇന്ന് എൻ്റെ അതിഥി. സാഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. എന്നാലും ശലഭയുടെ കവിതകളിൽ ശലഭയുടെ സ്വന്തം വഴിയും സ്വന്തം കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാല്യത്തിൻ്റെ വളരെ നിഷ്കളങ്കമായ ചിന്തകളിൽ നിന്നും ജീവിതത്തെയും പ്രകൃതിയെയും സമൂഹത്തെയും സ്ത്രീ ജീവിതത്തെയും ഒക്കെ കൂടുതൽ ആഴത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു പക്വത ശലഭയുടെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് കവിത എഴുത്തിനോട് താല്പര്യം തോന്നിയത്? എന്നാണ് എഴുതി തുടങ്ങിയത്? കണക്കും കവിതയും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ശലഭ കൃഷ്ണനോട് ചോദിച്ചറിയാനുള്ളത്. ശലഭ, വെൽക്കം ടു മൈ പ്രോഗ്രാം.
9: നമസ്കാരം.
8: ശലഭ, എനിക്ക് ആദ്യം കവിതകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് അറിയേണ്ടത് ആ ഒരു കുഞ്ഞു ശലഭയെ പറ്റിയാണ് അല്ലേ? അപ്പോൾ 8 വയസ്സിലാണ് എഴുതി തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ 8 വയസ്സിൽ എഴുതി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലമാണ് ആ സമയത്ത്. അപ്പം ഒറ്റ മകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ നമുക്കറിയാം ഒറ്റ കുട്ടിയാവുമ്പോൾ ഒരു ചെറിയ ഏകാന്തതയൊക്കെ നമുക്ക് അനുഭവപ്പെടും അല്ലേ? വഴക്കുണ്ടാക്കാനായിട്ട് സിബ്ലിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ കവിതയിലേക്ക് കൂടുതൽ അടുപ്പിച്ചതായിട്ട് ശലഭയ്ക്ക് തോന്നിയിട്ടുണ്ടോ?
9: തീർച്ചയായും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒറ്റ മോളായിട്ട് വളർന്നതും അതുമാത്രമല്ല, ഞാൻ കൂടുതൽ അലോണായിട്ട് നിൽക്കാനാണ് പൊതുവേ താല്പര്യപ്പെടാറുള്ളതായിരുന്നതും. അപ്പോൾ അന്ന് തന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഇമോഷൻസ്, അത് ഇപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള എഴുത്തുകളാണ് എന്ന് പറയുമ്പോൾ വലിയ സാഹിത്യമോ അല്ലെങ്കിൽ വലിയ ദീർഘമായ അർത്ഥങ്ങളോ ഉള്ളതോ അല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കവിതകളാണ് അതിൽ കാണപ്പെടുന്നത്. പക്ഷേ ആ ഒരു ചെറുപ്രായത്തിലുള്ള എൻ്റെ മനസ്സിൽ വരുന്ന ഓരോ ഇമാജിനേഷൻസ് ആണ് ആ കവിതകളിലുള്ളത്. അതിപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുള്ളതെന്ന് പറയുന്നത് ഞാൻ ഈ തന്നെ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്നിൽ ഉള്ളിലുള്ള ഈ വിചാരങ്ങളും ആ സമയത്തും അങ്ങനെ ഇമാജിൻ ചെയ്യാനുള്ള ഒരു അവസരമുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഞാൻ എഴുതി തുടങ്ങിയതും. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ജീവിത രീതിയും പിന്നെ ഞാൻ എന്നൊരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവ രീതിയും കാരണം കൊണ്ട് തന്നെ ആകാം കവിത എഴുതാനും പിന്നെ അത് ആ ഒരു രീതിയിലേക്ക് പിന്നീടും തുടരാനുള്ള ഒരു സാഹചര്യം
8: ഉണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോ ഈ കവിത എഴുത്തൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴ് ആരാണ് ഇതൊക്കെ ആദ്യമായിട്ടൊന്ന് കണ്ടെത്തിയത്? ഇപ്പം ശലഭ ഇങ്ങനത്തെ ചെറിയ എഴുത്തുകളൊക്കെ നടത്തുന്നുണ്ട്, അപ്പം ഏതെങ്കിലും പുസ്തകങ്ങളുടെ പുറകിലത്തെ ഒരു പേജിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പേപ്പറിലൊക്കെ ആയിരിക്കും എഴുതി വെക്കുന്നത്. അപ്പൊ ഇത് കണ്ടെത്തിയിട്ട് ഇത് തീർച്ചയായിട്ടും നമുക്കിത് കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവുമായിട്ട് മുന്നോട്ട് വന്ന ആരായിരുന്നു വീട്ടിലാദ്യം?
9: എന്റെ അമ്മയാണ് ആക്ച്വലി വന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ ആ സമയം എഴുതുന്നതെന്ന് പറയുമ്പോൾ വെറും ഒരു ഹോബി പോലെ എഴുതുന്നതായിരുന്നു. അപ്പം അത് ഏതെങ്കിലും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ പുസ്തകങ്ങളുണ്ടല്ലോ നോട്ട്ബുക്സ്, ആ നോട്ട്ബുക്സിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് നോട്ടീസ് ചെയ്തത് എൻ്റെ അമ്മ തന്നെയാണ്. അപ്പം അമ്മയാണ് നോക്കുമ്പോൾ അവിടെ ഇവിടെയെല്ലാം കവിതകൾ കാണുന്നതും പിന്നെ വിചാരിക്കുന്നു എന്തുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്തുകൂടാ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു മോട്ടിവേഷൻ കാരണമാണ് ഈ പറഞ്ഞ പോലെ അത് കളക്ട് ചെയ്ത് ഫുൾ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണമായത്. പിന്നീട് കൂടി കൂടി വന്നു, എനിക്കും എഴുതാൻ താല്പര്യം കൂടി. പിന്നെ എല്ലാ തവണയും കുറച്ച് ഒരു ബണ്ടിൽ ആവുമ്പോഴേക്കും അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു.
8: അപ്പൊ അമ്മയാണ് പ്രധാനമായിട്ടും അല്ലേ ശലഭയിലെ ആ ഒരു കവിയെ കണ്ടെത്തിയത്? അപ്പോ ശലഭയുടെ കളക്ഷൻസ് ഏകദേശം ഒരുവിധം എല്ലാ പോയിംസിലൂടെയും ഞാനൊന്ന് കടന്നുപോയി. ഇപ്പം ശലഭയോട് സംസാരിക്കണമെങ്കിൽ ശലഭയുടെ കവിതകൾ വായിക്കണമല്ലോ. അപ്പൊ അത് വായിച്ചപ്പോഴ് ശലഭയുടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ആദ്യത്തെ കളക്ഷൻ ആയിട്ടുള്ള ബ്ലൂമിംഗ് ഫ്ലവറിൽ നിന്നും നാലാമത്തെ കളക്ഷൻ ആയിട്ടുള്ള ഡാസ്ലിംഗ് സണ്ണിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തുമ്പോൾ, അത് വായിക്കുമ്പോൾ ഓരോ കവിതകളും വായിക്കുമ്പോൾ ശലഭയുടെ ഒരു മെച്യൂറിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണോ ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്ന് ചില കവിതകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. കാരണം ജീവിതത്തിൽ ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളോ ഒക്കെ ഉള്ളൊരു വ്യക്തി എഴുതുന്നത് പോലെ ചില കവിതകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അല്ലേ. അപ്പൊ ആ ഒരു ഒരു മെച്യൂറിറ്റി എന്ന് പറയുന്നത് പേർപ്പസ്ലി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തന്നെ എനിക്ക് എഴുതണം എന്ന് ഒരു തീരുമാനമായിരുന്നു. അതോ ഒരു ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചു പോയതാണോ?
9: ആദ്യമേ പറയട്ടെ, ഞാൻ ആക്ച്വലി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സൂചിച്ച പോലെ തന്നെ ഞാൻ എഴുതി തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന സംഭവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു വേ ഓഫ് മീൻസ് ആണ് പോയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ആ ചെറുപ്രായത്തിൽ എഴുതുന്നത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ വരുന്നതാണ്. പിന്നെ ഓവർ ടൈം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പം കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ വിമൻ ആൻഡ് വിമൻസ് ഫേസിങ് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദം അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് പ്രെജുഡിസം ബൈ എവറി ഹ്യൂമൻ ബീങ് അങ്ങനെ ഇപ്പം ഉള്ള ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെ അധികം എല്ലാരും കേട്ട് വരുന്നതാണ്. സോ മെച്യൂറിറ്റിന് ഉപരിയായിട്ട് സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു കാര്യം നമുക്ക് അറിയുകയും അത് എൻ്റെ രീതിയിൽ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ ഇറ്റ്സ് ത്രൂ പോയംസ്. അപ്പം ഐ ബിലീവ് ദാറ്റ് അതാണ് ഓവർ ടൈം ഒരു മെച്യൂറിറ്റി പോലെ പോയംസിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അതാണ് അതുകൊണ്ടാണ് ഇപ്പം ഓരോ പോയംസിലും ദ കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോഴും അതിലൊരു കുറച്ചും കൂടെ മെച്യൂറിറ്റി ഓർ അബവ് ദാറ്റ് ഒരു റെലവൻസ് കാണുന്നത്.
8: അപ്പോൾ അത് അത് തീർച്ചയായിട്ടും നമുക്കത് വായിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇനി എനിക്ക് ശലഭയുടെ നിന്ന് അറിയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യുവർ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എ പോയം. അപ്പോൾ ഒരു വിഷയം, സാധാരണ ഇപ്പോൾ ഒരു കവിതയൊക്കെ നമ്മൾ എഴുതണമെങ്കിൽ ഒരു വിഷയം നമ്മുടെ മനസ്സിലിങ്ങനെ ചിലർ കൊണ്ടു നടന്നു, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ചിലരിങ്ങനെ കൊണ്ടു നടന്ന് അതിനെങ്ങനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കുന്നു എന്ന് പറയും, എന്നിട്ടാണ് പിന്നെ അതൊരു വരികളിലേക്കൊക്കെ പോകുന്നത്. ചിലരങ്ങനെയല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് പോയറ്റ്സ് ആയിരിക്കും. Abam Shalabha, how does it happen and which kind of a writer are you?
9: Obviously, I'm a spontaneous writer because ഈ പറഞ്ഞ പോലെ ഓക്കെ ലെറ്റ് മീ റൈറ്റ് ദിസ് പോയം എന്ന് പറഞ്ഞ് എഴുതുന്ന കവിതകൾ ഒട്ടും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സോഷ്യലി റെലവൻറ്റ് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു അപ്പോൾ ഒബ്വിയസ്ലി ഐ വിൽ ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഇസ് അഗെയിൻസ് ദി ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് മേ ബി ഐ വുഡ് റൈറ്റ്. പക്ഷേ ദാറ്റ് ഓൾസോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടാവുക. എൻ്റെ ഇപ്പം കുറേ പോയംസ് നോക്കുവാണെങ്കിൽ അത് നേച്ചർ റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ കുറേയൊക്കെ ഇമോഷണലി റിലേറ്റഡ് ആയിരിക്കാം. അതെന്ന് പറയുന്നത് ഞാൻ അവിടെ നിൽക്കുന്ന സാഹചര്യം മേ ബി ഐ വുഡ് ബി വെരി ഡെസ്പെയർ ആ മൊമെന്റിൽ അപ്പം ഞാൻ എഴുതുന്ന ഒരു കവിതയായിരിക്കാം. ഓർ ഐ മൈറ്റ് ബി സീയിങ് ദ നേച്ചർ ആൻഡ് ഐ വുഡ് ബി എൻജോയിങ് ഇറ്റ് അല്ലെങ്കിൽ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് എഴുതുന്ന ഒരു പോയം ആയിരിക്കാം അല്ലെങ്കിൽ സോഷ്യലി റിലവൻറ്റ് ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എഴുതിയൊരു പോയം ആയിരിക്കാം. പക്ഷെ എവറിത്തിങ് ഇറ്റ് ഹാപ്പൻ ഫോർ എന്താ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എൻ്റെ എൻവയൺമെൻറ്റ് ആ ടൈമിൽ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എഴുതുന്ന പോയംസ് ആണ്. സോ എവറിത്തിങ് ഈവൻ ദി വൺ ദി ഫസ്റ്റ് ടു ദി എൻഡ് എല്ലാം നോക്കുവാണെങ്കിലും ഇറ്റ് വാസൻ്റ് ഇൻറ്റൻഷണൽ ഓർ ലെറ്റ് മീ റൈറ്റ് എ പോയം എന്ന് പറഞ്ഞ് എഴുതിയതല്ല. എവറിത്തിങ് വാസ് ബേസ്ഡ് ഓൺ നോ വാട്ട് കെയിം അപ്പ് ഇൻ മൈ മൈൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം.
8: സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അല്ലെ? ഒരുപാട് ദിവസത്തെ ആലോചനകളൊന്നും ഇല്ല, പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ വരികളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പോ ചിലപ്പോ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണ്, നൗ യു ആർ ഡൂയിങ് യുവർ ഫിഫ്ത് സെമസ്റ്റർ അല്ലെ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു നോ വെദർ ഇൻ യുവർ കോളേജ് ഡു യുവർ ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് നോ ദാറ്റ് യു ഹാവ് പബ്ലിഷ്ഡ് ഫോർ കളക്ഷൻ ഓഫ് പോയംസ്. അപ്പോൾ നാല് പുസ്തകങ്ങളുടെ രചയിതാവാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഡു ദ എൻകറേജ് യു ടു കീപ് റൈറ്റിംഗ്?
9: ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ത്രീ പോയംസ് ഞാൻ കോളേജിന് വരുന്നതിന് മുമ്പായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. എൻ്റെ ഫോർത്ത് പോയം ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും പബ്ലിഷ് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ വലിയ ആൾക്കാർക്കൊന്നും കൂടുതൽ അറിയുകയോ അല്ലെങ്കിൽ അതിനെ പബ്ലിസൈസ് ചെയ്യുകയോ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ കൂടെയുള്ള ഒരു കുറച്ച് ഷോർട്ട് ആൾക്കാർക്ക് മാത്രം വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയാം. ഒബ്വിയസ്ലി അവരെന്നെ ദേ ആർ സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് ഐ ഹാവ് പബ്ലിഷ്ഡ് ആൻഡ് ഓൾ ആൻഡ് ദേ ഡു മോട്ടിവേറ്റ് മീ ഫോർ ദാറ്റ്.
8: അപ്പോൾ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അറിയാമോ ചിലപ്പോൾ ഇങ്ങനെ കവിതയൊക്കെ എഴുതുന്ന കുട്ടിയാണെന്ന്?
9: ഞാൻ ആക്ച്വലി കോളേജിൽ വന്നതിൽ കോളേജ് എന്ന് പറയുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പോൾ അവിടെ അതിന് അത്രയും അറിയാനുള്ളവരുണ്ട്, അറിയാനുള്ള ടീച്ചർമാരും സാറുമാരും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ സ്കൂളിൽ പബ്ലിഷ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ആ സമയം ഇതേപോലെ എഴുതുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറേ അടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ പരിപാടികളും അല്ലെങ്കിൽ പാടാനോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഉള്ള ടീച്ചേഴ്സൊക്കെ എന്തായാലും നല്ലോണം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്.
8: സ്കൂളിലാണ് കൂടുതൽ എക്സ്പോഷർ കിട്ടിയത് അല്ലെ? കോളേജിലേക്ക് വന്നപ്പോൾ ഇവിടെ വേറൊരു അറ്റ്മോസ്ഫിയറും, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജും കൂടിയാണല്ലോ അല്ലെ? അപ്പൊ അവിടെ ഇതിനൊക്കെ ഉള്ള ഒരു സമയവും എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണെന്ന് തോന്നുന്നു.
9: പിന്നെ സ്കൂളാവുമ്പോൾ കൂടുതൽ എഴുത്ത് പിന്നെ വായന അല്ലെങ്കിൽ പരിപാടി ഈ പ്രസന്റ് ചെയ്യുക പിന്നെ പാടുക അതൊക്കെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടെ സ്കൂളിലായിരിക്കും. ഇതിപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആവുമ്പോൾ അവിടെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും.
8: അപ്പൊ അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു?
9: ഞാൻ ആക്ച്വലി റെസിറ്റേഷൻസ് മലയാളവും ഇംഗ്ലീഷും ആ സമയത്ത് പോകുമായിരുന്നു. പിന്നെ ഇതേപോലെ കുറച്ച് എഴുതുക അങ്ങനെയുള്ളതിനൊക്കെ ചെറുതായിട്ട് പോകുമായിരുന്നു.
8: അപ്പൊ അതൊക്കെ ഇഷ്ടമാണ്, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഇഷ്ടമാണ് അല്ലെ? അങ്ങനെ നമ്മൾ ശലഭ എന്ന ഈ കൊച്ചുമിടുക്കിയെ കൂടുതൽ കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ശലഭയുടെ അടുത്ത് നിന്ന് ചോദിച്ചറിയാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക് സൂൺ. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM.
10: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
11: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
12: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
11: അത് പിന്നെ പറയാനുണ്ടോ? അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
12: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
13: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
14: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് ഓഫ് ദി ഡേ. നമ്മളോടൊപ്പം ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ശലഭ കൃഷ്ണനാണ്. അപ്പൊ ശലഭയോട് ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പൊ ശലഭ, നമുക്ക് ശലഭയുടെ 4 collections ആണ് ശലഭ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശലഭയുടെ കവിതകൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരാള്, ആദ്യമായിട്ട് വായിക്കാൻ പോകുന്ന ഒരാള് ശലഭയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, ഇതിൽ ഏത് കളക്ഷൻ ഞാൻ ആദ്യമായിട്ട് വായിക്കണം എന്ന് ചോദിക്കുകയാണ്. And which of your collection would you recommend?
9: I would probably recommend my 3rd collection, which is Swirling Breeze. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പുസ്തകം ഒരു കൊച്ചുകുട്ടിക്ക്, വളരെ പ്രായം കുറവായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അത് വായിക്കാൻ നല്ലതായിരിക്കും. പക്ഷെ 3rd പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നതിൽ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ പ്രകൃതി, അല്ലെങ്കിൽ ഇമോഷൻസ്, ഒരു ഹ്യൂമൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, വിമൻ, അങ്ങനെ പല പല പല ഡിഫറെന്റ് തീംസിൽ പോകുന്നുണ്ട്. പക്ഷെ അബവ് ഓൾ ഐ ഫീൽ ദാറ്റ് ഞാൻ ആ ഒരു കവിത എഴുതുമ്പോൾ, മോസ്റ്റ് ഓഫ് ദോസ് പോയംസ് ഇൻ ദാറ്റ് കളക്ഷൻ, ഞാൻ എൻഡ് ചെയ്യുമ്പോൾ ഐ ഹാവ് പുട്ട് എ ഡിഫൈൻഡ് കൺക്ലൂഷൻ. ബട്ട് ദാറ്റ് വാസ് ആ ഒരു ടൈമിൽ പേർപ്പസ്ഫുള്ളി ആണോ എന്ന് അറിയില്ല, ബട്ട് ഐ വുഡ് ലവ് ദാറ്റ് വേ ഓഫ് റൈറ്റിംഗ്. ബിക്കോസ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, കവിത എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വായിക്കുമ്പോൾ, ഒരു കവിത വായിക്കുമ്പോൾ ഐഡിയാസ് ആണ് മെയിനായിട്ട് അയാൾക്ക് അതിലൂടെ കിട്ടേണ്ടത്. പിന്നെ അത് കൺക്ലൂഷൻ ഇസ് അബൌട്ട് ഹൂ, അബൌട്ട് ദ വൺ ഹു റീഡ്സ്. ആ വായിക്കുന്ന ആൾക്കാണ് ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് അതിനൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കവിതകളാണ് മെയിനായിട്ട് ഈ 3rd പുസ്തകത്തിലുള്ളത്. അപ്പം കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ചിന്തകളിലൂടെ കടന്നു പോകണം, ആ ഒരു ഐഡിയയിലൂടെ കടന്നു പോകണം. പിന്നെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഡ്യൂബിയസ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആണ് എൻ്റെ ഒരു പേർപ്പസ് വൈൽ റീഡിങ് ദറ്റ് പോയം. യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഐ വുഡ് ഒബ്വിയസ്ലി റെക്കമെൻഡ് ദ 3rd one.
8: അപ്പൊ അതായിരിക്കും കൂടുതൽ അല്ലെ, ആളുകൾ വായിക്കട്ടെ, എന്നെ വിലയിരുത്തട്ടെ എന്ന് വിചാരിച്ചെടുത്ത് കൊടുക്കുന്ന അതായിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ സാധാരണ ഈ നമ്മളൊരു കവിത എഴുതുമ്പോൾ നമുക്ക് പല വിഷയങ്ങളെ പറ്റി എഴുതും എന്നിപ്പം ശലഭ പറയുന്നുണ്ട്. അപ്പം ശലഭയുടെ കവിതകൾ ഞാൻ വായിച്ചപ്പോഴും, അപ്പൊ അതിനകത്തിപ്പോ നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റി അല്ലെ, അതുപോലെ തന്നെ വിമനെ പറ്റി, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ അതിനകത്തൂടെ ഒക്കെ ശലഭ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിനെ പറ്റി എഴുതുമ്പോഴായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? എന്തെങ്കിലും ഇപ്പോൾ ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുക, അല്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റണം എന്ന സൊസൈറ്റിയിൽ നമുക്ക് അങ്ങനെ ഒരു റെവല്യൂഷണറി ഒരു തോട്ടൊക്കെ വരുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു വിഷയമുണ്ടോ?
9: ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോണ്ടേനിയസ് റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ഇന്നത് എന്ന് വിചാരിച്ച് എഴുതുന്നതല്ല. പക്ഷെ ഐ വുഡ് മോസ്റ്റ്ലി സേ ദാറ്റ് കൂടുതൽ ഒരു ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരാൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടതായിട്ടുള്ള ഹോപ്പ് അല്ലെങ്കിൽ ഹൗ ടു ഓവർകം തിങ്സ് അല്ലെങ്കിൽ ഹൗ ഈസി ലൈഫ് കുഡ് ബി എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി കവർ ചെയ്യുന്ന കുറച്ച് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായിരിക്കും ഐ വുഡ് സേ ഇസ് മോർ ഓഫ് മൈ കംഫർട്ടബിൾ സൈഡ്, ബിക്കോസ് ഒരു പറഞ്ഞ പോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഓർ വെൻ ഐ കൈൻഡ് ഓഫ് ഗോ ടു ദ ഡ്രീം വേൾഡ് എനിക്ക് എപ്പോഴും ദാറ്റ്സ് ദ വൺ ദാറ്റ് ഹിറ്റ്സ് മൈ സ്പോട്ട്. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വരുന്നു, അപ്പം എനിക്ക് ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ട്, അതിപ്പം എനിക്കെന്നല്ല എല്ലാവർക്കും വരുന്നത്, എവിടെ പോയാലും അതിപ്പോ ഒരു പിന്നെ ദാറ്റ് കുഡ് ബി റിലേറ്റഡ് ടു ദ നേച്ചർ. സോ അങ്ങനെ എഴുതുന്ന കവിതകളും ഉണ്ട്. സോ ഐ വുഡ് സേ ഹ്യൂമൻ ഇമോഷൻസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യലി റെലവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് അറൌണ്ട്. ഇപ്പം ഞാൻ ചിലതിൽ ഇപ്പോൾ ഇത് ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അബൌട്ട് വിമൻ, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ലൈക്ക് people have misjudged the meaning of feminism. Like, people think that feminism nu parayunnad endana njan I should be like a, I shouldn't be doing all these works allengil njan ingane cheyirathu I should be like men. It's not only about that, it's a different perspective. Pakshe appo njan idu oru kavithayil ezhuthirikkunnu ancha I am a woman, so I am able to do all these things. So it's not about ആ ഒരു ഐഡിയയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ അതെന്ന് വരുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ഹാപ്പൻസ് അറൗണ്ട് യു. കാരണം പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പം വിമന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം വിമൻ അബ്യൂസിങ് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കവിതകൾ കുറേയുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇക്വാളിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ അങ്ങനെയോ അല്ല. ഇറ്റ്സ് അബൌട്ട് you are a woman, so you are able to do all these things. You are able to do those things. Appa adana feminism. Appam it's not only about not doing the household chores adu cheyunnathu kondu my feminism is being questioned adalla. Appam angane ulladum undu. So it depends on what I feel from what I hear ennalla.
15: Okay. അപ്പോൾ ചിലപ്പോഴെ ദ ഷൈനിങ് സ്റ്റാർ എന്ന കളക്ഷനിൽ ഞാനൊരു കവിത വായിച്ചിരുന്നു. 15-ാമത്തെ കവിതയാണ്, ഐ ആം എ വുമൻ എന്ന് പറയുന്നൊരു ഒരു കവിത. അപ്പോൾ അത് വായിച്ചപ്പോഴേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിലെ അവസാനത്തെ വരികളാണ്, ഐ ആം എ വുമൻ ആൻഡ് ഷുഡ് ബി സ്ട്രോങ് ബൈ മൈൻഡ് ആൻഡ് ജെന്റിൽ ബൈ ഹാർട്ട് ബിക്കോസ് ഐ ആം എ വുമൻ. ഇത് തന്നെയാണ് നമ്മളെ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കണം. അതായത് നമ്മൾ നമ്മളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ വി ഷുഡ് ബി സ്ട്രോങ് അല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം ജെന്റിൽ ബൈ ഹാർട്ട്, അതെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അല്ലേ. നമ്മൾക്കൊരു കരുണയും സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് സ്ത്രീയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ ജെന്റിൽ ബൈ ഹാർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ ഫേസിങ് സം പ്രോബ്ലംസ് അതിനെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുകയും വേണം അല്ലേ. അപ്പം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മെച്യൂറിറ്റി. ഇപ്പം ചിലപ്പോൾ ചെറിയ കുട്ടിയാണ്, ഇത്രയും വലിയ പിന്നെ ജീവിതത്തെ ഒന്നും കണ്ടിട്ടില്ല, വലിയ എക്സ്പീരിയൻസസ് ഒന്നും ഉള്ള ആളൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ സീ ദാറ്റ് മെച്യൂറിറ്റി അല്ലേ. അപ്പോൾ ആ ഒരു മെച്യൂറിറ്റി എങ്ങനെയാണ് കിട്ടിയത്?
9: അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് മെച്യൂറിറ്റി. ഇപ്പം ഈ ഇപ്പം ഈ ഒരു സ്പെസിഫിക് ഒരു സംഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്നു, അതിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആവാം. ഒരു പോയിന്റിൽ ഒരാൾക്കാർ ഒരു ഇപ്പം ഒരു സെറ്റ് ഓഫ് വിമൻ എന്ന് പറയുന്നത് ദേ വുഡ് ബി സെയിങ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ദിസ് ഫ്രീഡം, ഐ ഡോണ്ട് ഹാവ് ദിസ്, അങ്ങനെ ഞങ്ങളെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഓർ വൈ ഷുഡ് ഐ ബി ജെന്റിൽ, അങ്ങനെ പറയുന്ന കുറച്ച് സെറ്റ് ഉണ്ടാവും. പിന്നെ വേറൊരാൾ എന്ന് പറഞ്ഞാൽ ഐ ആം ഒബ്ലൈജ് ടു ഡു ദിസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവാം. പക്ഷെ അതൊന്നും അത് മാത്രമല്ല, ദേർ യുനോ വി ഹാവ് ടു ചേഞ്ച് ദ പേഴ്സ്പെക്റ്റീവ് കുറേ കാര്യങ്ങളിൽ. അതിപ്പോൾ മാറി വരുന്നുണ്ട്, പക്ഷെ കുറേ കാര്യങ്ങളിൽ മാറ്റം ആവശ്യമുണ്ട്. അതിപ്പം മാറ്റം എന്ന് പറയുമ്പോൾ ആ മാറ്റത്തിൽ പോലും ഒരു ശരിയില്ലായ്മയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നുവെച്ചാൽ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഷുഡ് ബി കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഇപ്പം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അഡാപ്റ്റീവ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം, അതൊരു കാര്യം ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അഡാപ്റ്റീവായി ചേഞ്ച് ചെയ്യുമ്പം കോണ്ടെക്സ്റ്റ് തന്നെ മാറിപ്പോകുന്നു ഓർ ഐഡിയോളജി തന്നെ മാറിപ്പോകുന്നു ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് തിങ് അപ്പം അതാണ് മെയിനായിട്ട് അപ്പം അതൊക്കെ നമ്മുടെ ചുറ്റും ഇപ്പം കാണുന്നത് തന്നെയാണ് പിന്നെ സോഷ്യൽ മീഡിയ ഒരു ഫാക്ടറാണ് നമ്മളിപ്പോൾ എല്ലാവരും വി ആർ അണ്ടർ ദാറ്റ് സോ കുറച്ചും കൂടെ വി ഗെറ്റ് ടു നോ അബൌട്ട് തിങ്സ് അവിടെ നിന്നാലും ഇഫ് യു ഗെറ്റ് സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഹിയർ അറ്റ് ദ സെയിം ടൈം അതിന് ഓപ്പോസിറ്റായിട്ട് ഇതിങ്ങനെ അല്ല ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ക്രിറ്റിസിസം പോലെ അടുത്ത സെറ്റ് ആൾക്കാരുണ്ടാവും So all these we get from the social media as well. Appam adum oru factor aava when it comes to these kind of context.
15: Adhe adhe. അപ്പോൾ അങ്ങനെ വിവിധ വിഷയങ്ങൾ അല്ലേ ഇപ്പോൾ പ്രകൃതി ആയാലും സ്ത്രീ ആയാലും ഒക്കെ ശലഭയ്ക്ക് ശലഭയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കവിതകൾ വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ ഒരു വളരെ ചെറിയ കുട്ടിയാണ് എന്നാലും ഒത്തിരി മെച്യൂറിറ്റി പല കാര്യങ്ങളിലും വന്നതുപോലെ അതുമാത്രമല്ല നമ്മളെ സൊസൈറ്റിയെ ശലഭ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ചില കുട്ടികളൊന്നും അങ്ങനെയല്ല നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഇതിനോടൊക്കെ നമുക്ക് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സിറ്റിസൺ ആണോ എന്നൊന്നും പലരും ചിന്തിക്കാറില്ല എല്ലാവരും ഇങ്ങനെ കുറേ പ്ലേഫുള്ളായിട്ട് നടക്കുന്നവരാണ് കൂടുതൽ പേരും അങ്ങനെ അല്ലാതെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ശലഭയെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ശലഭയുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സാഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന കുട്ടിയാണ് അത് ഒരു ചെറിയ വ്യക്തിയല്ല നമ്മുടെ കേരളത്തിലും അല്ലേ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാവുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ് ശലഭ അല്ലേ അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ അറിയുന്നത് തന്നെ പ്രശസ്തനായിട്ടുള്ള നിരൂപകനായിരുന്നു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏറ്റവും പോപ്പുലറാക്കിയത് സാഹിത്യ വാരഫലം എന്നൊരു പംക്തിയിലൂടെയാണ് അദ്ദേഹം നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് കയറിയത് അപ്പം അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചിന്തകളെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി അല്ലേ ഹീസ് എ ടഫ് റൈറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വാരഫലം ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു റൈറ്ററാണ് ഹീസ് നോട്ട് ദാറ്റ് ഈസി അപ്പം ആ ശലഭ എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം ജനിച്ചൊരു കുട്ടിയാണ് അല്ലേ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകാം അപ്പോൾ അത് ശലഭ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ
9: മുത്തശ്ശൻ്റെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്രിറ്റിസിസം ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് റേഞ്ച് ഫ്രം എവറിത്തിങ് പിന്നെ കുറച്ചുകൂടെ ടഫ് റൈറ്റിംഗും ആണ് ഇപ്പം എനിക്ക് അതിൻ്റെ കൂടുതൽ അത്രയും ഞാൻ അങ്ങനെ വായിച്ചു തുടങ്ങിയിട്ടില്ല ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പക്ഷേ ഒബ്വിയസ്ലി ഫാമിലിയിൽ അങ്ങനെ ഒരു ഇപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ അമ്മ ബുക്സ് ഐ മീൻ എഴുതുന്നു എന്ന് കാണുന്നു അത് പബ്ലിഷ് ചെയ്യുന്നു അതിപ്പം എല്ലാ വീട്ടിലും മേ ബി എന്നെ പോലെ തന്നെ എഴുതുന്ന പലരും കാണും പക്ഷേ അതെല്ലാ വീട്ടിലും നടക്കണം എന്നില്ല പക്ഷെ അത് ഈ ഒരു മേ ബി ഫാമിലിയിൽ ഒരു ബ്ലഡ് ലൈൻ ഉള്ളതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതും അത് കാരണം പബ്ലിഷ് ചെയ്യാനുള്ളത് എൻ്റെ മദർ അമ്മയാണെങ്കിലും ചെയ്യുന്നതും അപ്പം ഒബ്വിയസ്ലി അങ്ങനത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം
15: തീർച്ചയായിട്ടും അല്ലേ അമ്മയ്ക്ക് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നന്നായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഇനിയും പുതിയ ഒരാള് ഇതുപോലെ അല്ലെ ഒരു പിന്തുടർച്ചയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത് മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെ അപ്പൊ ശലഭ ഇപ്പൊ ഞാനൊരു ശലഭയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഇപ്പൊ ഇതില് ഒരുപാട് കവിതകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ശലഭയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റിസൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് കവിതയായിരിക്കും റിസൈറ്റ് ചെയ്യുന്നത് സോ പ്ലീസ് ഡു ഇറ്റ് ഫോർ അസ്
9: ആക്ച്വലി ഇതിപ്പോൾ എൻ്റെ സ്വാളിംഗ് ബ്രീസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ പുസ്തകത്തിലെ ഇൻഹ്യൂമെയിൻ ഡിസൈർസ് എന്ന് പറഞ്ഞ ഒരു പോയമാണ് ലെറ്റ് മീ ബ്രേക്ക് മൈ ഫെതേഴ്സ് ഓഫ് ഹാർട്ട് ലെറ്റ് മീ ഫ്ലൈ വിത്ത് ദ കളേഴ്സ് ഓഫ് ദ നൈറ്റ് വൈ യു വേൾഡ് പൊസസ്ഡ് മീ വെൻ മൈ സോൾ വാണ്ടഡ് ടു വാണ്ടർ സെറീൻ നേച്ചർ ഡിസ്ക്രീറ്റ് ലൈഫ് ക്വീൻ ഓഫ് ഹാർട്ട് ദാറ്റ് ഇസ് ഓൾ ഐ വിഷ്ഡ് ഫോർ വെൻ യു ദ വേൾഡ് ഡ്രൂ ദ മാപ്പ് ഓഫ് മൈ ലൈഫ് and wreck my heart but I do accept trees shake their head to be logged when farmers shake their hand to be head to be betrayed when women shake their head to be abused when I understood nothing to be valued in front of inhumane desires
15: അപ്പൊ ഇത് ഈ ഒരു കവിത ഇഷ്ടപ്പെട്ടു അല്ലേ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരു കവിതയാണ് നമുക്ക് വേണ്ടി റിസൈറ്റ് ചെയ്തത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇതിനോട് ഇത്ര ഇഷ്ടം തോന്നിയത്? എന്തുകൊണ്ടാണ്
9: മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കവിത എഴുതുന്ന ആളാണ്. അപ്പം എനിക്ക് കവിത എഴുതാനൊക്കെ ഇഷ്ടമാണ്, അതെൻ്റെ ഒരു പാഷനാണ്. പക്ഷെ എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻജിനീയറിംഗ് ഇപ്പം ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ അത് ജോയിൻ ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് വി ആർ ഒബ്ലൈസ്ഡ് ടു ഡു ആസ് പെർ ദി സൊസൈറ്റൽ ടേംസ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരാൾ പാട്ട് പാടാൻ ചിലപ്പം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, അതിപ്പോൾ ഫാമിലി പ്രഷർ ഉണ്ടോ ഉണ്ടായിരിക്കില്ല, അവരുടെ സാഹചര്യം കാരണം മേ ബി അവർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടാവാം. ഇപ്പം സം ടൈംസ് ദ വേൾഡ് സീംസ് ടു ബി ക്രൂവൽ ടു അസ്, അത് ഇറ്റ്സ് എ നേച്ചർ ഓഫ് ദ ലോ. ചിലർക്ക് ഇറ്റ് വുഡ് ബി ഇൻ ഫേവർ ഓൾസോ. അപ്പം അതൊരു ഇൻജസ്റ്റിസ് പോലെയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സം ടൈംസ് നമ്മളതിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ബിക്കോസ് അത് ഞാൻ ലാസ്റ്റ് അതാ പറഞ്ഞത്, ഇപ്പം നമ്മളൊരു കുറെ മരങ്ങൾ എടുക്കുവാണെങ്കിൽ, അത് ഒരു ഒരു പോയറ്റിക് രീതി പറയാൻ മരങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് സപ്പോസ് ടു ബി ആക്ച്വലി എന്താണ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഗുഡ് റൈറ്റ്. പക്ഷെ ചിലപ്പോൾ അത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ ലോ ആണ് നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറു കാര്യങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. അത് ഇറ്റ്സ് ഒബ്ലൈജ് ടു ഹാപ്പൻ ഓർ ടേക്ക് പ്ലേസ്. അല്ലെങ്കിൽ ഫാമേഴ്സ് They shake their hands and they അവർ കുറേ തവണ ഫാമേഴ്സിനെ ഇപ്പം സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ പലതവണയും നമ്മൾ കാണുന്ന കേസുകളാണ്. They are being betrayed. എന്ന് പറയുമ്പോൾ കറക്റ്റ് എമൗണ്ട് ഓഫ് മണി കിട്ടുന്നില്ല അവർക്ക്, കുറേ അറിയാലോ കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നതുമൊക്കെ. പിന്നെ ഈ വിമൻസ് ആണെങ്കിലും പല വീട്ടിലാണെങ്കിലും ചിലവർ അബ്യൂസ് ആവുക എന്നുള്ളത് ദേ അവർക്കറിയാം. പക്ഷേ ഫോർ സർട്ടൻ സേക്ക് ഓഫ് റീസൺസ് ദേ അത് അക്സെപ്റ്റ് ചെയ്തങ്ങ് നിൽക്കും. അപ്പം ഇതൊന്നും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് ആണ്. സം ടൈംസ് ദീസ് ടേക്സ് പ്ലേസ്. അപ്പം അതുപോലെയാണ് വേൾഡ് സം ടൈംസ് സീംസ് ടു ബി ക്രൂവൽ ബട്ട് സെർട്ടൻ തിങ്സ് ആർ ടു ബി അക്സെപ്റ്റഡ്. ആൻഡ് ചിലതെന്ന് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വി ഷുഡ് ട്രൈ ടു എന്താണ് ബേക്ക് ഇറ്റ് ബെറ്റർ. അത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കണം എന്നല്ല, പക്ഷെ അത് കുറേയൊക്കെ ഒരു ഇൻഹ്യൂമെയിൻ ഡിസയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളൊരു
15: അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് അല്ലേ. അപ്പൊ ചിലപ്പോ പറയുന്നത് എനിക്ക് മനസ്സിലായി, നമ്മളുടെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് അല്ലേ. ചില കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വളരെ ഹാർഷായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നിയാലും ചിലപ്പോ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല അല്ലേ. നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി ചിലപ്പോ അങ്ങ് ജീവിതവുമായിട്ട് അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അല്ലെ. അപ്പൊ ചിലപ്പോൾ വീടിനുള്ളിലായാൽ തന്നെയും പലപ്പോഴും നമുക്കറിയാം നമ്മൾ പുറമേ കാണുന്നവരൊന്നും അല്ല ശരിക്കും ഈ വ്യക്തികളെന്ന് പറയുന്നത്. അപ്പൊ വീടിനുള്ളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവർ പുറത്ത് ചിലപ്പോൾ പറയാറില്ല. അപ്പൊ ഇതെന്റെ ഫേറ്റ് ആണ്, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് ഗോഡ് ഹാഡ് ഗിവൺ മീ, സോ ഐ എം അക്സെപ്റ്റിംഗ് ഓൾ ദിസ് എന്ന് വിശ്വസിച്ച് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇനി എനിക്ക് ശലഭയോട് ചോദിക്കാനുള്ളത്, ശലഭയ്ക്ക് ഇംഗ്ലീഷിലാണ് എല്ലാ കവിതകളും എഴുതിയിരിക്കുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ മതി മലയാളം വേണ്ട എന്ന് തീരുമാനിച്ച, എന്തുകൊണ്ടാണ്
9: തീരുമാനിക്കുന്നതായിട്ട്? ഞാൻ ആക്ച്വലി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, കവിതയും കവിതയാണ് തന്നെയാണ് കവിത പോലെ എഴുതാൻ ശ്രമിച്ചിട്ടുമുണ്ട്.

0: പക്ഷെ എനിക്കെന്തോ ഇംഗ്ലീഷിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൽ എനിക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ നന്നായി കൺവേ ആയി എന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത് തന്നെ മലയാളത്തിൽ വരുമ്പോഴേക്കും ഇല്ല എന്ന് എനിക്ക് തോന്നലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഇംഗ്ലീഷിലേക്ക് അങ്ങ് മാറിയതാണ്.
1: അല്ല, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അതിന് കൂടുതലൊരു കൺവേഡ് ആവുന്നത് അപ്പോഴാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് കുറച്ചും കൂടി അതിനൊരു ഇഫക്റ്റ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഭാഷ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചിലപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് ഇംഗ്ലീഷ് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്തു അല്ലേ. അപ്പം പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും ഹോബീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും വേറെ ഇപ്പം പടം വരയ്ക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ?
0: ഞാൻ ചെറുതായിട്ട് വീണ മീട്ടും, പിന്നെ സ്വിമ്മിങ് ചെയ്യാറുണ്ട്, പാട്ട്
1: പാടും. അതൊക്കെ പഠിക്കുന്നുണ്ടോ?
0: സ്വിമ്മിങ് ഒക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ വീണ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ട്
1: പാട്ടൊക്കെ പാടും അല്ലേ. ഓക്കെ, അപ്പോ ഇപ്പൊ ചിലവയുടെ പേരൻസിനെ പറ്റി കൂടുതലായിട്ട് നമ്മളിപ്പ അമ്മ എൻകറേജ് ചെയ്യുന്നു എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞുള്ളൂ. അപ്പൊ അവരെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പൊ അമ്മ അച്ഛനെ പറ്റിയൊക്കെ പറയൂ.
0: അമ്മ, അമ്മയുടെ പേര് രാഖി പി കൃഷ്ണ എന്നാണ്. അപ്പോ അമ്മ ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം DGP ഓഫീസിൽ ജൂനിയർ സൂപ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്യാണ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ്. അച്ഛൻ പേര് ഹരികൃഷ്ണൻ, ടാറ്റ ക്യാപിറ്റലിൽ സോണൽ ബിസിനസ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: അപ്പൊ അമ്മ അച്ഛനും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും അല്ലേ. അപ്പൊ അതൊരു ഭാഗ്യമാണ് അല്ലേ, അമ്മയുടെ അച്ഛന്റെ മാക്സിമം സപ്പോർട്ട് നമ്മൾക്ക് നമ്മളുടെ ഒരു പാഷന് കിട്ടുക എന്നുള്ളത്. അപ്പൊ ചില പേരൻസ് അങ്ങനെയല്ല, അവര് കുറച്ച് ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതിലേക്ക് മാത്രം ഇങ്ങനെ കുട്ടികളെ വിടുന്നവരുണ്ട്. അപ്പൊ അത് മാത്രമല്ല നമ്മുടെ പാഷന് ചിലപ്പോൾ അവരൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പേരൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മനഃപൂർവ്വം ഒന്നും ആയിരിക്കത്തില്ല, അവര് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ചിന്തകൾ. അപ്പൊ ചിലപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ ലക്കി ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. അമ്മയും അച്ഛനും എല്ലാവിധ സപ്പോർട്ടുകളും തരുന്നുണ്ട്. അപ്പം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഒക്കെ മനസ്സിലുണ്ടാവുമല്ലോ, എനിക്കിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഐ വോണ്ട് ടു ഡു മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു ഡു ദിസ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം.
0: ഫ്യൂച്ചർ പ്ലാൻസ്, ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് VLSI ആ ഒരു ഫീൽഡാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് ഇതർ ഡയറക്റ്റ് ജോബ്, മേ ബി ഇഫ് ലക്കി ഇനഫ് ഐ വുഡ് ഗോ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടെ MTech ഒക്കെ നോക്കിയിട്ട് കയറണം എന്നാണ് ആഗ്രഹം.
1: അപ്പോൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ആളുകൾ എങ്ങനെ ഓർക്കണം എന്നാണ് ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു എഞ്ചിനീയർ ആയിട്ടോ അതോ ഒരു കവിയായിട്ടോ അതോ രണ്ടും ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ എങ്ങനെ അറിയപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്?
0: അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഒബ്വിയസ്ലി ഒരു കവിയായിട്ട് അറിയപ്പെടണമെന്നാണ് എനിക്കിഷ്ടം. കാരണം ഈ പറഞ്ഞ പോലെ കുറെ കവിതകൾ എഴുതുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ഐഡിയ കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം പീസ് ഓഫ് മൈൻഡിനൊക്കെയാണ്. പക്ഷെ കുറെ കാര്യങ്ങൾ ലോകത്തിന് അറിയിക്കുക എന്നുള്ളതും പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോൾ എഴുതണം, അതേപോലെ തന്നെ കൂടെ കൊണ്ടുപോകും, അതേ ആൾക്കാർ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്.
1: അല്ല, എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലേ? എഞ്ചിനീയർ ആയിട്ട്,
0: അതെ, അത് ഒബ്വിയസ്ലി ഉണ്ട്. ഞാൻ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അറിയപ്പെടുന്ന ഒരു ഒരു കവി ആകണം എന്നായിരിക്കും ആഗ്രഹമുണ്ട്
1: അല്ലേ. അപ്പൊ ഇന്ന് ശലഭ കൃഷ്ണൻ എന്ന മിടുക്കി ആയിട്ടുള്ള ഒരു കവിയെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഓഫ് ദ ഡേയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്ന് ശലഭയെ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കണക്കും കവിതയും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശലഭയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ. ശലഭയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നതിനുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്, യുവർ കരിയർ, ആൻഡ് ഓഫ് കോഴ്സ് യുവർ ബ്യൂട്ടിഫുൾ ജേർണി ആസ് എ പോയറ്റ്.
0: താങ്ക് യു. ആൻഡ് ഇവിടെ റേഡിയോ സാന്ത്വനം 90.4 എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് മാമിനോട് അതേപോലെ എൻ്റെ പുസ്തകത്തെ പറ്റി പറയാൻ പറ്റിയതിലും I'm so happy and blessed. So thank you.
1: Thank you, Shalabha. Guest of the day ivide poornamagunu. Adithya

0: മറ്റൊരു അതിഥിയുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ് പ്രീത സുഗതൻ. യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗസ്റ്റ് ഓഫ് ദ ഡേ. അവതരണം പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ബുട്ടീക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മികച്ച സൌകര്യങ്ങളോടെയുള്ള വികസനം സാധ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തവേ ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി വ്യാപനത്തിന്റെ വഴികളെല്ലാമാണ് സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കുകയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കൊട്ടാരക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൂഫാൻ സെമിനാറും സന്നദ്ധ സംഘടനകൾ സ്കൂളിൽ നടപ്പാക്കുന്ന വിവിധ വാർഷിക വികസന പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതമാണ് ലഹരിയെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്കുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഉയർന്ന പങ്കാളിത്തമാണ് തെളിവെന്നും പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൗതിക സാഹചര്യങ്ങളും ഡിജിറ്റൽ സൌകര്യങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സന്നദ്ധ സംഘടനയായ JCIയുടെ കൊട്ടാരക്കര യൂണിറ്റ് പ്രസിഡന്റ് റജി നിസ അധ്യക്ഷയായി. കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ അനിതാ ഗോപകുമാർ, റൂറൽ പോലീസ് സൂപ്രണ്ട് ഷാജി സുഖനൻ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സുൽഫീഖ സലാം, കൊട്ടാരക്കര HSS പ്രിൻസിപ്പൽ പ്രദീപ്, കൊട്ടാരക്കര VHSS പ്രിൻസിപ്പൽ ഷൈജിത്ത്, വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തീരപ്രദേശത്ത് ഓഗസ്റ്റ് 8 വരെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ കലക്ടർ ആനി ജൂല തോമസ്. മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും മത്സ്യബന്ധനത്തിന് പ്രതികൂലമാകുമെന്നും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ ഉയർന്നേക്കാമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും ജില്ലയിലെ തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന 2025 മിഷൻ വാത്സല്യ ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. കലാകായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, പരിസ്ഥിതി സംരക്ഷണം, IT, കൃഷി, മാലിന്യ സംസ്കരണം, ജീവകാരുണ്യ പ്രവർത്തനം, ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും അസാമാന്യ ധൈര്യത്തോടെ നടത്തിയ പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 6 മുതൽ 11 വയസ്സുവരെ, 12 മുതൽ 18 വയസ്സുവരെ പ്രായപരിധിയിലുള്ള പൊതുവിഭാഗത്തിലെയും ഭിന്നശേഷി വിഭാഗത്തിലെയും ജില്ലയിലുള്ള 4 കുട്ടികൾക്കാണ് അവാർഡ് നൽകുക. അവസാന തീയതി സെപ്റ്റംബർ 10. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും www.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിലോ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, 2-ാം നില സിവിൽ സ്റ്റേഷൻ, കൊല്ലം 691013 എന്ന വിലാസത്തിൽ

0: ിലേക്കോ അയക്കണം. വിശദ വിവരങ്ങൾക്ക് 0474279159 നമ്പർ ഒരിക്കൽ കൂടി 8281819461. കർക്കിടക വാവനോടനുബന്ധിച്ച് 11-12 തീയതികളിൽ തിരുമുല്ലാവാരം മുണ്ടക്കൽ പാപനാശം, പരവൂർ കോങ്ങൽ പനമൂട് കുടുംബ മഹാക്ഷേത്രം, പരവൂർ കോങ്ങൽ പനമൂട്ടിൽ പരബ്രഹ്മ ക്ഷേത്രം, അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രം, മയ്യനാട് താനി ശ്രീസുർപുരം ദേവീക്ഷേത്രം എന്നീ ബലിതർപ്പണ കേന്ദ്രങ്ങളുടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഉത്സവ മേഖലയായും മദ്യനിരോധനം ഏർപ്പെടുത്തിയതായും കളക്ടർ ആനി ജൂല തോമസ് ഉത്തരവിട്ടു. ശാസ്താംകോട്ട തടാകം ജില്ലയിലെ കുടിവെള്ള സ്രോതസ്സായതിനാൽ തടാകങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ബലിതർപ്പണം നടത്തുന്നതും കായൽ മലിനപ്പെടുത്തുന്നതും നിരോധിച്ചിട്ടുണ്ട്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടക്കും. വിശദ വിവരങ്ങൾക്ക് 9447789825. പെരുനാട് ഗവൺമെന്റ് HSS ഹൈസ്കൂൾ വിഭാഗത്തിൽ HST ഇംഗ്ലീഷ് താൽക്കാലിക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി 7 August രാവിലെ 10 സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. കാലാവസ്ഥ മുന്നറിയിപ്പ്: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വളരെ വേഗത്തിൽ മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഇന്റർവ്യൂവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മാച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
10: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
10: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
11: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
12: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
13: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
14: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 5. ലാത്വിയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായതും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നേതാവായ അച്യുതറാവു പട്ട്വർദ്ധൻ അന്തരിച്ചതും നെൽസൺ മണ്ടേലയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടതുമൊക്കെ ഒരു ഓഗസ്റ്റ് 5. ഓഗസ്റ്റ് 5 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 5. 1940 രണ്ടാം ലോക മഹായുദ്ധ സമയം. ലാത്വിയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായത് ഓഗസ്റ്റ് 5. ആയിരത്തി 1963 ഇന്നേ ദിവസമായിരുന്നു അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ അണുവായുധ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചത്. ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും സൈദ്ധാന്തികനും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ നേതാവുമായിരുന്ന ജയപ്രകാശ് നാരായണന് പൊതുസേവനത്തിനുള്ള രമൺ മഗ്സസെ അവാർഡ് നേടിയത് 1965 ഇന്നേ ദിവസമായിരുന്നു. രണ്ടാം ഇന്ത്യ പാക് യുദ്ധം 1965 ഓഗസ്റ്റ് 5 ആരംഭിച്ചത്. ഈ യുദ്ധം കാശ്മീരിനെ ചൊല്ലിയാണ് നടന്നത്. നെൽസൺ മണ്ടേലെ ജയിൽ അടയ്ക്കപ്പെട്ടത് 1962 ഇന്നേ ദിവസമായിരുന്നു. 1990 വരെ ഈ ജയിൽ വാസം തുടർന്നു. ദില്ലി ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയി ലീല സേഠ് ചുമതലയേറ്റത് 1991 ഓഗസ്റ്റ് 5. സിംഗപ്പൂരിന്റെ മൂന്നാമത്തെ രാഷ്ട്രപതിയും മലയാളിയുമായ ദേവൻ നായരുടെ ജന്മദിനമാണ് ഇന്ന്. 1923 ഓഗസ്റ്റ് 5 അദ്ദേഹം ജനിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന അച്യുതറാവു പട്വർദ്ധന്റെ ചരമദിനമാണ് ഇന്ന്. 1992 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
15: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
16: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ കോട്ടയം നഗരത്തിലും
1: തുടർച്ചയായ 4 ദിവസത്തിന് ശേഷം കോട്ടയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു.
0: ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഇതുവരെ 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കാലവർഷം വരുത്തിയത്. 3000 ഏക്കറിൽ കൃഷിനാശവും ഉണ്ടായി. വേമ്പനാട്ട് കായലും കരകവിഞ്ഞ് കായൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കണമെന്നും ജില്ലാ കലക്ടർമാർ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം 23,537 കർഷകരെ നേരിട്ട് ബാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം 67.44 കോടി രൂപയുടെ വിളനാശമാണ് ഉണ്ടായത്. കർഷകർക്ക് സമയബന്ധിതമായി സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM ജനറൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും CJP നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ അറിയുക എന്നത് കായികപരമായ കഴിവ് മാത്രമല്ല ജീവൻ രക്ഷാ നൈപുണ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും 1,000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് അധിക ബസ് സർവീസുകൾ നടത്താനൊരുങ്ങി KSRTCയും തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഓണത്തിന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് സഹായകരമായ രീതിയിൽ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് KSRTC ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത്. പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, നാഗർകോവിൽ റൂട്ടുകളിലും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. തമിഴ്നാടിന്റെ കോയമ്പത്തൂർ, പാലക്കാട് അധിക സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്ന് TNSTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് ഓണത്തിന് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക RTCയും അറിയിച്ചു.
0: ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നിന്ന് പ്രതിമാസാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറിയതായും മിൽമ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ MBS പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 78,581, നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 24,625 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 2,080 രൂപ കൂടി 1,07,880 രൂപയും ഗ്രാമിന് 13,460 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷൻ ലോറിയിലെ ചാക്കുകൾക്കിടയിൽ കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന 7,000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് വിഷനഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: ആകാശവാണി വാർത്താ വീക്ഷണം. നാളെയെ കാർന്നു തിന്നുന്ന ലഹരി മരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഭീഷണികളിലൊന്നാണ് ലഹരി ദുരുപയോഗവും അതിനോടുള്ള വർദ്ധിച്ചുവരുന്ന ആസക്തിയും. ഇതിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ശാരീരികവും മാനസികവുമായ തകർച്ചയ്ക്ക് പുറമെ ഒരു തലമുറയുടെ തന്നെ ഭാവി ഇത് ഇല്ലാതാക്കുന്നു. വ്യക്തിജീവിതത്തെ മാത്രമല്ല കുടുംബങ്ങളെയും സമൂഹത്തെയും ഒന്നടങ്കം ജീർണതയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ലഹരി ഉപയോഗം. ലഹരി വസ്തുക്കൾ നൽകുന്ന താൽക്കാലിക അനുഭവം അറിയാനുള്ള വെറും കൗതുകമാണ് പലപ്പോഴും ആളുകളെ വലിയൊരു അപായത്തിലേക്ക് നയിക്കുന്നത്. ഇതിന് പ്രതിവിധിയായി സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും പ്രചാരണങ്ങളും ശക്തമാക്കുന്നതിനോടൊപ്പം കായികം, കല, സാമൂഹിക സേവനം തുടങ്ങിയ ക്രിയാത്മക കാര്യങ്ങളിൽ യുവജനങ്ങളുടെ ഊർജം വിനിയോഗിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ആധുനിക സമൂഹം പരിശ്രമിക്കുന്നത്.
5: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ലോകാരോഗ്യ സംഘടനയും WHO യുണിസെഫും ആഗോളതലത്തിൽ പിന്തുണയ്ക്കുന്ന മുലയൂട്ടലിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളും ശ്രദ്ധയും: നേരത്തെ ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം പ്രോത്സാഹിപ്പിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള സമൂഹം, ജോലിസ്ഥലം, ആരോഗ്യ സംരക്ഷണ പിന്തുണ എന്നിവ മെച്ചപ്പെടുത്തുക. കുട്ടികളുടെ പോഷകാഹാര ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക. മുലപ്പാൽ ശക്തമായ രോഗപ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും അപകടകരമായ രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും കുട്ടികളുടെ അതിജീവനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയായി ആഗോള ആരോഗ്യ അസംബ്ലികൾ അംഗീകരിച്ചു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർ ശാക്തീകരിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2019 ഇതേ ദിവസം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സഫലമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2019 ഓഗസ്റ്റ് 5 വരുത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീതി വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു.
1: Honorable Deputy Chairman Sir, with your kind permission, I rise to move that the bill further to amend the Supreme Court Number of Judges Amendment Act 1956 as passed by Lok Sabha be taken into consideration.
0: ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമകളുടെ വ്യാജ പതിപ്പിന്റെ വിതരണം തടയുന്നതിന് നിയമം ശക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ അനധികൃത ചിത്രീകരണവും പ്രദർശനവും തടയുന്നതിനായി 2023 സിനിമാറ്റോഗ്രാഫ് ഭേദഗതി നിയമത്തിൽ പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. 2021 ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങൾ പ്രകാരം കോടതി ഉത്തരവിലൂടെയോ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ നോട്ടീസിലൂടെയോ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ആ ഉള്ളടക്കങ്ങൾ ഉടനടി നീക്കം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ബാധ്യസ്ഥരാണെന്നും ശ്രീ മുരുകൻ സഭയെ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ആഗോള വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാജ്യത്ത് ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ സ്ഥിരത നിലനിർത്താൻ സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ലോക്സഭയിൽ അറിയിച്ചു. 41 ഭക്ഷ്യവസ്തുക്കളുടെ ദൈനംദിന വില സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം വിലയിരുത്താനും അതിനുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളാനും 7 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രധാന പോസ്റ്റ് ഓഫീസുകളിൽ പുതിയ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വിദേശകാര്യ മന്ത്രാലയവും തപാൽ വകുപ്പും തമ്മിൽ ധാരണയായതായി കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ നിലവിലില്ലാത്ത മണ്ഡലങ്ങളിലാണ് പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ അറിയിച്ചു. നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പരാതികൾ പരിഹരിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഏകീകൃത സംവിധാനമായി ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ മാറിയതായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ ഉപഭോക്തൃകാര്യ സഹമന്ത്രി ബി എൽ വർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1915 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്ക് 17 ഭാഷകളിൽ തങ്ങളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സി ജെ പിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ കേസും പരിഗണിക്കാനായി മാറ്റി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കെ കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം. 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് നേരിയ ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: കഴിഞ്ഞ 4 ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴ മാറി നിന്ന ദിനമാണ് ഇന്ന്. ആറന്മുള, തിരുവല്ല എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഏറെക്കുറെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 158 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,683 പേർ കഴിയുന്നുണ്ട്. ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾക്ക് ഭാഗികമായും നാശം സംഭവിച്ചിട്ടുണ്ട്. 43 വില്ലേജുകളെയാണ് മഴ നാശം വിതച്ചത്.
0: കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിലേക്ക് മുന്നേറി. അൻമോൾ ഖാർ, മാൻസി സിംഗ്, രക്ഷിത രാംരാജ്, അഷ്മിത ചാലിഹ, ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി വലിഷെട്ടി എന്നിവരാണ് 2ാം റൌണ്ടിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ സോനാലി സിംഗ്, റിത്തിക താക്കർ സഖ്യവും 2ാം റൌണ്ടിലേക്ക് കടന്നു. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ സംസ്ഥാനങ്ങൾ കൈക്കൊണ്ട നടപടികളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ന്യൂഡൽഹിയിൽ നടന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ മനുഷ്യ വന്യജീവി സംഘർഷ പോർട്ടലിന്റെ സഹായത്തോടെ ഡാറ്റ അധിഷ്ഠിത തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിരവധി ശുപാർശകളും മുന്നോട്ടുവച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സംരക്ഷണവും വിലയിരുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. പശ്ചിമേഷ്യയിലും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് യോഗം. നാവികർ ആദ്യം എന്ന കാഴ്ചപ്പാടിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഔദ്യോഗിക പരിപാടികൾക്കിടെ ലഭിച്ച തിരഞ്ഞെടുത്ത 300 സമ്മാനങ്ങൾ ഇ ഉപഹാർ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഇന്നു മുതൽ രാഷ്ട്രപതി ഭവൻ ലേലം ചെയ്യുന്നു. അടുത്തമാസം 5 വരെ ലേലം തുടരുമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉപഹാർ .രാഷ്ട്രപതിഭവൻ.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലേലത്തിൽ പങ്കെടുക്കാം. ലേലത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. ഒരു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ശ്രീലങ്കയിലെത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക, പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ തുടങ്ങിയവരുമായി ശ്രീ വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തും. ഭരണഘടനയുടെ 370-35A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി
5: തൊഴിലാളി മണ്ഡലം.
4: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് കമ്പനി സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സന്ദീപ് ജയചന്ദ്രനുമായുള്ള അഭിമുഖം.
6: എല്ലാ പ്രിയപ്പെട്ടവർക്കും തൊഴിലാളി മണ്ഡലത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറിയായ സന്ദീപ് ജയചന്ദ്രനാണ്. നമസ്കാരം സർ.
7: നമസ്കാരം.
6: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
7: നന്ദി.
6: എനിക്ക് തോന്നുന്നു സംരംഭകത്വം അല്ലെ, ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റി ശ്രോതാക്കൾക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യായം തന്നെയാവും ഇതെന്ന് നമുക്ക് കരുതാം. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കാൻ സ്വീകരിക്കേണ്ട പ്രധാന സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്വന്തമായിട്ടൊരു ബിസിനസ് ഐഡിയ എനിക്കുണ്ട്, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്?
7: സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ബിസിനസിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഒരു അടിത്തറ കെട്ടുറപ്പുള്ളതാക്കുക. അടിത്തറ കെട്ടുറപ്പ്

0: ആക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഒരു ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടന തിരഞ്ഞെടുക്കണം. ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകൾ പലതരത്തിലുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ഇങ്ങനെ ഓരോ ഘടനയിലുള്ള ബിസിനസ് രീതികൾക്കും ഓരോ
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

വീട്ടിലെത്തിയതും ദേണ്ടെ വീട്ടിലെ ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. അന്ന് മൊബൈൽ ഫോൺ പ്രചാരത്തിലില്ലാത്ത കാലമാണ്. വർഷം 1984. അങ്ങേത്തലയ്ക്കൽ സംവിധായകൻ ഫാസിലാണ്. അത്യാവശ്യം ഉടൻ കാണണമത്രേ. കണ്ടപാടെ കുശലാന്വേഷണത്തിന് പോലും മുതിരാതെ ഫാസിൽ ജെറിയോട് പറയുന്നു, പഴയ സിനിമാ നായികമാർ പത്മിനി രാഗിണിമാരല്ലേ, പത്മിനി എൻ്റെ സിനിമയിൽ അഭിനയിക്കാം എന്നേറ്റിട്ടുണ്ട്. അമേരിക്കയിലുള്ള അവർ നാളെ എത്തും. ഒരു പാട്ടിനുള്ള ഈണം വേണം. എന്നിട്ട് സിറ്റുവേഷനും വിവരിക്കുന്നു. നിറയെ ജനലുകളും വെള്ളക്കർട്ടനുകളും കുരിശുമാലകളും വലിയ നാഴികമണിയുമുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന പത്മിനി എന്ന മുത്തശ്ശിക്കരികിലേക്ക് മണി പോലെ ചിരിച്ച് ഒരുപാട് ബാഗുകളും തൂക്കിയെത്തിയ കൊച്ചുമകൾ നാദിയാമൊയ്തു എന്ന കുസൃതി പെണ്ണ്, ആയിരം കണ്ണുമായി കാത്ത് കാത്തിരുന്ന മുത്തശ്ശി. ഒരു നാൾ അവരറിയുന്നു തൻ്റെ പുന്നാര കൊച്ചുമകളായ കുറുമ്പുകാരി മാരകരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഫാസിൽ കൂട്ടിച്ചേർക്കുന്നു, കാത്തിരിപ്പിൻ്റെ സുഖവും നൊമ്പരവും അതു യാഥാർത്ഥ്യമാകുമ്പോഴുള്ള സുഖവുമാണ് പാട്ടിൻ്റെ വരികളിൽ. ജീവിതത്തിൻ്റെ നിറഭേദങ്ങൾ ചേർക്കുന്ന കാത്തിരിപ്പുകൾ. ബിച്ചു തിരുമലയുടെ വരികൾ ജെറി അമൽ ദേവ് വായിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ബിച്ചുവിൻ്റെ ഈരടികൾക്കിടയിലൂടെ ജെറി അമൽ ദേവ് പത്മിനി മുത്തശ്ശിയായി, പിന്നെ നാദിയയുടെ ഗേളി എന്ന കഥാപാത്രമായി ഒഴുകി വന്നു ഈണം ജെറി അമൽ ദേവിൻ്റെ ഹാർമോണിയത്തിലൂടെ. കാലം എത്ര കഴിഞ്ഞിട്ടും നമ്മെ കൊതിപ്പിക്കുന്ന ആ ഈണം. കാത്തിരിപ്പിൻ്റെ ആഴങ്ങളിൽ ഇടയ്ക്കിടെ നമ്മളുടെ കാതിലാരോ മൂളി കൂടുകൂട്ടാനെത്തുന്ന പാട്ടുകളിലെന്നും ഇതുതന്നെ ഓർമ്മകളിൽ പൂത്തു നിൽക്കുന്ന മഞ്ഞ മന്ദാരം പോലെ.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നീണ്ട ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതിയാണ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഈണങ്ങളുടെ സംവിധായകൻ ജെറി അമൽദേവ് വീട്ടിലെത്തിയത്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1982 ലെനിൻ രാജേന്ദ്രൻ ചില്ല് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പാട്ട് വേണം. വിശ്വകവി ONV വിളിച്ചു വരുത്തുന്നു ലെനിൻ. ONV പറഞ്ഞു, കുട്ടികളുടെ മാസികയിൽ അച്ചടിച്ചു വന്ന സാറിൻ്റെ ഒരു കവിതയുണ്ട്, ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന കവിത, അത് നമുക്ക് പാട്ടായി എടുക്കാം. ONV സമ്മതം മൂളുന്നു. ചെന്നൈ പാങ്കുരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഒരു വട്ടം കൂടി എന്ന പ്രശസ്ത ഗാനത്തിൻ്റെ കമ്പോസിംഗ്. കവിതയുടെ വരികൾ വായിച്ചു കേട്ട് അർത്ഥം മനസ്സിലാക്കിയപ്പോൾ സംഗീത സംവിധായകൻ MV ശ്രീനിവാസൻ ആവേശഭരിതനായി. ഇത് ഇവിടെ ഈ കുട്ടൂസ് മുറിക്കുള്ളിൽ വെച്ച് സ്വരപ്പെടുത്തേണ്ടതല്ല, അദ്ദേഹം പറഞ്ഞു. വിശാലമായ ആകാശത്തിനു കീഴെ പ്രകൃതിയുടെ പരിലാളനമേറ്റുവിടരേണ്ട പാട്ടാണ്, നമുക്ക് മറീന ബീച്ചിൽ പോകാം. MVSന് ഏറ്റവും പ്രിയപ്പെട്ട മേച്ചിൽപ്പുറമാണ് മറീന ബീച്ച്. അല്പം ലഹരി കൂടി അകത്തുണ്ടെങ്കിൽ പറയുകയും വേണ്ട. പാട്ടിൻ്റെ വരികൾ വായിച്ച് ഉന്മാദിയെപ്പോലെ നൃത്തം ചെയ്ത MVSനെ ONV ഓർമ്മ ചിത്രങ്ങളിൽ കാണാം. വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന ഭാഗമെത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബാവുൾ പാട്ടിൻ്റെ അന്ത്യത്തിലെന്ന പോലെ ആനന്ദലഹരി പൂണ്ടൊരു വട്ടം ചുറ്റൽ, എന്നിട്ട് പറയുന്നു, ഈ വരികൾ നാളെ തന്നെ ഞാൻ ഈണമിട്ട് കേൾപ്പിക്കും. തിരിച്ചു പോകും വഴി എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ONV പറയുന്നു. മനോഹരമായ ഗാനകവിതകളെ ഹൃദയം കൊണ്ട് ഈണം നിറച്ച് MV ശ്രീനിവാസൻ. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ഈണങ്ങൾ മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു മലയാളിയുടെ സംഗീത മനസ്സിൽ. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം, ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം.

0: music with Radio Santhvanam 90.4 FM.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ ഹരമായിരുന്നു യേശുദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള തരംഗിണി കാസറ്റുകൾ. ഓരോ കാസറ്റിലെയും പാട്ടിനു വേണ്ടി മലയാളി കാതോർത്ത നാളുകൾ. 1998 പുറത്തിറങ്ങിയ തരംഗിണിയുടെ തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടുണ്ട്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓണപ്പാട്ടുകളിലൊന്നായ ആരോ കമിഴ്ത്തി വെച്ചൊരോട്ടുരുളി പോലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം രചിച്ച കവി ഗിരീഷ് പുത്തഞ്ചേരിക്ക് കണ്ണീരിൻ്റെ മധുരമുള്ള നോവാണ് ഈ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഗിരീഷിൻ്റെ കണ്ണീരിൽ കുതിർന്ന ഒരു ഓണസ്മൃതി. ജീവിതത്തിൽ ഞാൻ പൂ പറിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് പൂ പറിക്കാനോ പൂപ്പാട്ട പാടാനോ കഴിഞ്ഞില്ല. കോടി വാങ്ങിത്തരാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. ആഘോഷ ദിവസങ്ങളിൽ അതിൻ്റെ മാറ്റും മണവും കണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഓണം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.

മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുണ്ടായ നൊമ്പരവും വേദനയുമായിരുന്നു അത്. ഓണമെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്ത അച്ഛനും അച്ഛൻ്റെ മദ്യലഹരിയും മഹാബലിയെപ്പോലെ മടങ്ങിപ്പോകുമ്പോൾ വിശന്നൊട്ടിയ വയറുമായി അമ്മയും ഞങ്ങൾ മക്കളും വീട്ടിനകത്ത് നിശബ്ദതയിൽ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടിരിപ്പുണ്ടാകും. ഓണത്തിൻ്റെ പൂക്കളം കാലിൻ്റെ തുടയുടെ മുകളിൽ അഞ്ചു വിരലടയാളത്തിൽ പതിഞ്ഞു കിടപ്പുണ്ടാകും. ഓർക്കുമ്പോൾ ഭീതി തോന്നുന്നൊരു ബാല്യമാണ് ഞാൻ പിന്നിട്ടത്, കൗമാരവും. ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നു. ആരോ കമിഴ്ത്തി വെച്ചൊരു ഊട്ടിരുളി പോലെ എന്ന ഗാനം ഈണം ചെയ്യാനായി വിദ്യാസാഗറിൻ്റെ കയ്യിലെത്തുന്നു. ഗിരീഷിൻ്റെ വരികൾ ആദ്യമായി വായിച്ചു കേട്ട നിമിഷങ്ങൾ വിദ്യാജിയുടെ ഓർമ്മയിലുണ്ട്. ചരണം വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരു ഈ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ആർദ്രമാം ചന്ദനത്തടിയിൽ എരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു. അരത്തുടം കണ്ണീരാൽ അത്താഴം വിളമ്പിയോരമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു എന്ന ഭാഗം വായിച്ചപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അച്ഛനെയും അമ്മയെയുമൊക്കെ ഓർത്തു പോയി അപ്പോൾ, വിദ്യാസാഗർ പറയുന്നു. അത്ഭുതം തോന്നി വിദ്യാസാഗറിന്. ഈ ഗാനം അതിൻ്റെ ആത്മാവിന് പോറലേൽപ്പിക്കാതെ എങ്ങനെ സ്വരപ്പെടുത്തും എന്നതിനെക്കുറിച്ചായിരുന്നു തൻ്റെ ഒരേ ഒരു ചിന്ത. എൻ്റെ മനസ്സും ഹൃദയവും ഞാൻ അതിലേക്ക് അർപ്പിച്ചു. യേശുദാസിൻ്റെ ആലാപന മികവും കൂടിയായപ്പോൾ ആ ഗാനം എന്നത്തെയും ഹൃദയഹാരിയായി മാറി. ആരോ കമഴ്ത്തി വെച്ചൊരു ഒട്ടുരുൾ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സംവിധായകൻ, ക്യാമറമാൻ എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനാണ് ജെ വില്യംസ്. എങ്കിലും ആക്ഷൻ സിനിമകളുടെ ക്യാമറമാൻ എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കവേ ഒരു പത്രപ്രതിനിധി ചോദിച്ചു, താങ്കൾ ചിത്രീകരിച്ച ഗാനങ്ങളിൽ ഏറ്റവും ആത്മസംതൃപ്തി നൽകിയത് ഏത് ഗാനരംഗമാണ്? എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മദനോത്സവം എന്ന സിനിമയിലെ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന ഗാന ചിത്രീകരണത്തിനായിരുന്നു എന്ന് വില്യംസ് പറയുന്നു. സിനിമയുടെ ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു, അതിനാൽ പാട്ടുകളെല്ലാം അവിടെ വെച്ചാണ് എടുത്തത്. പക്ഷേ ഈ പാട്ടെടുക്കാൻ നേരം മറ്റെന്തോ സാങ്കേതിക തടസ്സം, അതിനാൽ ചെന്നൈയിലെ സത്യോ സ്റ്റുഡിയോയിൽ സെറ്റിടുകയായിരുന്നു. സംവിധായകൻ ശങ്കരൻ നായർ എന്നോട് പറഞ്ഞു, നായിക സറീന വഹാബിന് മാരകമായ അസുഖം പിടിപെടുന്നു. സ്വന്തം അസുഖവിവരം അറിഞ്ഞപ്പോഴുള്ള നായികയുടെ ആത്മഗീതമാണ് പടത്തിൻ്റെ സിറ്റുവേഷൻ. ഭാവസാന്ദ്രമായ ഗാനമാണ്, അതിന് യോജിച്ച വരികൾ ONV ഒരുക്കി സലീൽ ചൗധരി അതിമനോഹരമായ സംഗീതവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനോഹരമായ ഗാന ചിത്രീകരണം വേണം. ശങ്കരൻ നായർ എന്നെ പാട്ട് കേൾപ്പിക്കുന്നു. അതിതീവ്രമായ ഒരു ശോകഗാനം, നന്നായി എടുത്തേ പറ്റൂ. ഞാൻ ക്യാമറ ഒരുക്കി ഷൂട്ടിങ്ങിനായി കാത്തു. വൈകിട്ടത്തെ മഞ്ഞളിൻ്റെ തിളക്കം കുറച്ച് സൂര്യൻ പതുങ്ങി കുങ്കുമത്തിൻ്റെ ചായം വരയ്ക്കാൻ ഒരുങ്ങുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി. സന്ധ്യയുടെ നിറം വരയ്ക്കാനുള്ള പുറപ്പാടിലാണ് സൂര്യൻ. വരികളുടെ വൈകാരികത മുഴുവൻ ഉൾക്കൊണ്ടുള്ള പ്രകാശവിന്യാസം നൽകി ഞാൻ രംഗമെടുത്തു. പടം പുറത്തു വന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും മെഴിവാർന്ന ഒരു പാട്ട്.

കൈമാറി. പാട്ടിനൊപ്പം ആ ഗാന ചിത്രീകരണത്തിന് എനിക്കേറെ അഭിനന്ദനങ്ങൾ നേടിത്തന്നു. സന്ധ്യയുടെ ചുവപ്പിൽ തുടുത്ത പ്രണയസുന്ദരമായ ഗാനം ജാനകിയും അവികാരസാന്ദ്രമായി പാടുമ്പോൾ ഏത് ശ്രോതാവാണ് അതിൽ അലിഞ്ഞു ചേരാത്തത്? നമുക്ക് കേൾക്കാം സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന് തുടങ്ങുന്ന ഗാനം.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാവം. ഗാനമന്ദാരം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. The Maharashtra Freedom of Religion Act 2026, which is referred to as the anti-conversion law of the state, has been given the approval of President Srimati Draupadi

നീണ്ട കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചു കൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കഴുതയുടെയും കരടിയുടെയും കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഒരിക്കൽ ഒരു കഴുത ഒരു കരടിയുമായി കൂട്ടുകൂടി. അങ്ങനെ ആ കൂട്ടുകെട്ടിൽ രണ്ടുപേരും കിന്നാരങ്ങളും പറഞ്ഞ് സന്തോഷത്തോടെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. വഴിയിൽ വച്ച് കരടി തൻ്റെ കൂട്ടുകാരെയെല്ലാം കഴുതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാ മൃഗങ്ങളും കഴുതയോട് സ്നേഹം പ്രകടിപ്പിച്ചു. എന്നാലോ കഴുതയുമായി കൂട്ടുകൂടാൻ അവർക്കാർക്കും താല്പര്യമില്ലായിരുന്നു. കഴുത എന്ന മൃഗം മണ്ടനാണെന്ന് അവർക്കറിയാമായിരുന്നു. കഴുത കാരണം ആപത്തിലൊന്നും ചെന്ന് ചാടരുതെന്ന് അവർ കരടിയുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നീ എന്തിനാണ് ഈ കഴുതയുമായിട്ട് കൂട്ടുകൂടിയത് എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം കരടിയോട്. കരടിയും കഴുതയും ഒരുമിച്ച് തന്നെ കഴിഞ്ഞു. ജോലിയൊന്നും ചെയ്യാതെ കഴുത തിന്നും കുടിച്ചും കൊഴുത്തു വന്നു. കരടി തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ കഴുത വെറുതെ അലഞ്ഞു തിരിയും. ഇതായിരുന്നു പതിവ്. വൈകുന്നേരമോ അവർ രണ്ടാളും ഒത്തുകൂടും. ഒരു ദിവസം കഴുത ചോദിച്ചു, ചേട്ടാ, തേൻ ശേഖരിക്കാൻ ഞാനും കൂടി വരട്ടെ ചേട്ടൻ്റെ കൂടെ? കരടി പറഞ്ഞു, തേൻ ശേഖരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ശകലം പിഴച്ചാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. കരടി പറഞ്ഞതൊന്നും കഴുതയ്ക്ക് മനസ്സിലായില്ല. ഇക്കാര്യത്തിൽ അവൻ ശാഠ്യം പിടിച്ചു. അവസാനം തേൻ ശേഖരിക്കാൻ കഴുതയെ കൂടി കൊണ്ടുപോകാൻ കരടി തീരുമാനിച്ചു. രണ്ടുപേരും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി. ആ വൃക്ഷത്തിൽ തേനീച്ച കൂട് കെട്ടിയിരുന്നു. കരടി കഴുതയോട് പറഞ്ഞു, അതാ ആ കാണുന്നതാണ് തേനീച്ച കൂട്. ചകൾ അതിലുണ്ട്. നമുക്ക് മുകളിൽ കയറി തേനെടുക്കാം, കഴുത ഇടയ്ക്ക് കയറി പറഞ്ഞു. കരടി കഴുതയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട, നിനക്ക് മരത്തിൽ കയറാൻ പറ്റുമോ? മാത്രമല്ല നീ വല്ലാതെ തടിച്ചിരിക്കുകയും ചെയ്യുന്നല്ലോ. ഉന്നം പിഴച്ചാൽ ഇച്ചകൾ നിന്നെ കുത്തി കൊല്ലും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ഞാൻ തേൻ എടുത്തുകൊണ്ട് നിനക്ക് കൊണ്ടുതരാം. കരടി മരത്തിൽ കയറി. മണ്ടനായ കഴുത കരടി പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ കരടിയുടെ പിറകെ മരത്തിൽ വലിഞ്ഞു കയറി. തേൻ കൂടെ ഇരുന്ന കൊമ്പ് പൊടിഞ്ഞു. കരടിയും കഴുതയും കുത്തോന്ന് വീണു. കൈയും കാലും ഒടിഞ്ഞു. ചകൾ ശരിക്ക് കുത്തും കൊടുത്തു. ഒരു വിധത്തിൽ കരടിയും കഴുതയും അവിടെ നിന്നും രക്ഷപ്പെട്ടു. രക്തമൊലിപ്പിച്ച് മുടന്തി മുടന്തി നടന്നു വരുന്ന കരടിയെയും കഴുതയെയും മറ്റു മൃഗങ്ങൾ കണ്ടു. മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു, കഴുതയുമായുള്ള കൂട്ടുകെട്ട് എങ്ങനെയുണ്ട്? കരടി സങ്കടത്തോടെ മറുപടി പറഞ്ഞു, മണ്ടന്മാരുമായുള്ള കൂട്ടുകെട്ട് എപ്പോഴും അപകടം തന്നെയാണ് വരുത്തി വെക്കാറ്. എനിക്കും അങ്ങനെയൊന്നും പറ്റി.

0: പോയി, ക്ഷമിക്കൂ കൂട്ടുകാരെ, ഇനി ഞാൻ ഇവനെ എന്റെ കൂട്ടുകെട്ടിൽ നിന്നും ഞാൻ വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കരടി കഴുതയെ വിട്ട് ഓടിപ്പോയി. കഴുത വീണ്ടും ഒറ്റയ്ക്കായി. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ നിർത്തട്ടെ, വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: closed your heart or someone you have always wanted to know more about, just let me know. I'd be happy to bring them to you in this program. You can text your suggestions to me on this WhatsApp number 8848558785. This is Parvati Jeevan signing off from Literary World. Stay tuned to Radio Santhanam 90.4 FM for soulful music, thoughtful talks and programs that touch the heart.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ശ്രീമദ്രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

Music with Radio Santhvanam 90.4 FM. Radio Santhvanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്ന് അഖില് നമ്മളുടെ കൂടെ ഇല്ല, ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് കുറച്ച് ഫോണുകളുടെ ലോഞ്ചുകളുണ്ട്, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സാധാരണയുള്ള 2-3 അപ്ഡേറ്റ്സ് ഉണ്ട്. അത് ഫേസ്ബുക്ക് മെറ്റ പുതിയ കുറെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ വാട്സാപ്പിന്റെ അകത്ത് പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഫോണിന്റെ ലോഞ്ചുകളിലേക്ക് പോകാം. ഇതിപ്പം ജൂൺ മാസമാണ്, ഇനി തൊട്ട് അങ്ങോട്ട് പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ, ഈ വർഷത്തെ പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ ഒരു നിര തന്നെ തുടങ്ങിയാണ്. അതിന് മുമ്പ് ഈ പ്രീ ലോഞ്ച് സീരീസ് എന്നുള്ള നിലയിൽ കുറെ കോൺഫറൻസസ്, പുതിയ കുറെ കമ്പനികളുടെ എല്ലാം പുതിയ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ്സ്, ഇതൊക്കെയാണ് ആദ്യമേ ലോഞ്ച് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൂഗിളിന്റെ IO എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് May 19 നടക്കുകയുണ്ടായി. ആൻഡ്രോയിഡിനെ കുറിച്ചും ഗൂഗിളിന്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു കോൺഫറൻസ് ആയിരുന്നു. അതിന്റെ അകത്ത് ഗൂഗിളിന്റെ AI ജെമിനായുടെ പുതിയ 3.5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ പുതിയൊരു AI കോഡ് ഡെവലപ്മെന്റിന്റെ ഒരു AI ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഗൂഗിൾ AI ഇതിന്റെ അകത്ത്, IO കോൺഫറൻസിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്തത് വരാനിരിക്കുന്ന ഈ മാസം 8 ആപ്പിളിന്റെ WWDC എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതിൽ IOS ഐപാഡ് OS മാക് OS ഒക്കെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം അതിന്റെ അകത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഈ മാസം തൊട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങും ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ശ്രോതാക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വാട്സാപ്പ് വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പുതിയ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മൾ ഈ എപ്പിസോഡിലും വരുന്ന എപ്പിസോഡുകളിലും എല്ലാം നമ്മൾ തരുന്നതായിരിക്കാം. ഇനിയും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. അതിനുവേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മെസ്സേജായി നമുക്ക് അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. ഞാനൊന്നും കൂടി പറയാം, 8848558785. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആദ്യമേ വിവോ ഒരു 3 സീരീസ് ഫോണുകൾ ഇന്ത്യയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലുമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യമേ ഇതിപ്പം ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും അടുത്ത മാസത്തോടുകൂടി നമുക്ക് ഈ മോഡലുകളെല്ലാം ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കും. കുറെ നാളുകൾക്ക് ശേഷം വിവോ S-സീരീസിന്റെ പുതിയ ഒരു മോഡലുമായിട്ട് രംഗത്ത് വരികയാണ്. അത് S60 എന്ന് പറയുന്ന ഒരു മോഡലാണ്. S60 രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് S60 ഒന്ന് വിവോ S60 വൈറ്റാലിറ്റി എഡിഷൻ. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു പവർ ഫോൺ ആണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ക്യാമറ ഫോട്ടോ ഇതെല്ലാം എടുക്കത്തക്ക രീതിയിലുള്ള ഓൾറൗണ്ടർ ഫോൺ ആണ്. ഇതിന്റെ സ്പെക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ പറയാനുള്ള 7200 mAh ഒരു വലിയ ബാറ്ററിയാണ് അതിന്റെ അകത്തുള്ളത്. അതിന്റെ കൂടെ തന്നെ 144Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇതൊരു ഹൈ എൻഡ് ഫോൺ ആണെങ്കിൽ പോലും അതിൽ ശരിക്കും ഒരു പവർ പാക്ക് ചെയ്തിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാമറകൾ ഇതിന്റെ അകത്ത്, 3

ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 50 MP രണ്ട് ക്യാമറയും ഒരു 8 MP നോർമൽ ക്യാമറയും. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 50 MP ക്യാമറ തന്നെയാണ്. ഇതിലെല്ലാം നമുക്ക് 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ 4nm സീരീസിലുള്ള ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അതിൽ ശരിക്കും 2 GHz മൂന്ന് കോറുള്ള ഒരു ക്യാമറയും ഒരു പ്രോസസ്സറും അതേപോലെ 2.8 GHz പ്രൈം കോർ ഡെലിവറി ചെയ്യുന്ന മറ്റൊരു കോറുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ടോട്ടലി നമുക്ക് 3 GHz ഒരു ഓവറോൾ സ്പീഡാണ് നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ അഡ്രനോയുടെ 735 GPU കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. വിത്ത് ടോപ്പ് എൻഡിൽ 16 GB റാമും 512 GB സ്റ്റോറേജും ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. അത് UFS 4.1 ആണ്. അപ്പം ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കോമൺ ആയിട്ടുള്ള റിവ്യൂവും അത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ആ ഒരു പവർ സീരീസിലായതുകൊണ്ട് തന്നെ പ്രൈസിങ് പോയിന്റ് ശരിക്കും ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് ഇച്ചിരി കടന്നിട്ടുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റിലെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സീരീസ് നമുക്ക് 50,000 രൂപ തൊട്ട് മുകളിലോട്ട് പോകും. അതായത് സ്റ്റാർട്ടിംഗ് സീരീസ് എന്ന് പറയുന്നത് 12 GB റാം 256 GB സ്റ്റോറേജ് വരുന്ന ഫോണുകൾക്കാണ്. അതല്ലാതെ അതിൻ്റെ ഹൈ എൻഡ് ഫോണുകൾ അതായത് 12 GB 512 GB അത് വന്നിട്ട് ഏകദേശം 56,000 രൂപ ഇന്ത്യൻ മണി 56,000 രൂപ വരും. 16 GB 512 GB ഏറ്റവും ടോപ്പ് എൻഡിന് ഏകദേശം 62,000 രൂപയോളം വില വരുന്നുണ്ട്. അത് S60 ആണ്. പിന്നെ വൈറ്റാലിറ്റി എഡിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിൽ ഡൗൺ വേർഷനുണ്ട്. അതിൻ്റെ ബേസ് മോഡൽ വന്നിട്ട് 8 GB 256 GB ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈസിങ് ഏകദേശം 41,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി 49,000 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പം ഒരു പ്രീമിയം സെഗ്മെൻറ്റും ഒരു മീഡിയം സെഗ്മെൻറ്റും എന്നുള്ള നിലയിലാണ് അവരത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 16 OS ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 6.59 inch AMOLED ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ 459 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. 1.07 billion കളേഴ്സിൻ്റെ കളർ ഗാമൗട്ട് ഉണ്ട്. DCPi 3 ആണ്. അതെല്ലാം സ്റ്റാൻഡേർഡ് ഫോണുകളിൽ വരുന്ന അതേ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് IP69 ഉം 68 ഉം റേറ്റിംഗ്സ് ഉള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ശരിക്കും നല്ല ഫോഴ്സിലുള്ള വെള്ളം ചെന്ന് വീണാൽ പോലും അതിന് ഡാമേജ് വാട്ടർ ഡാമേജ് വരാത്ത രീതിയിലാണ് അവരതിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, അതെല്ലാം നമ്മൾ നോക്കി. അതേപോലെ തന്നെ അടുത്ത ഇതിൻ്റെ വൈറ്റാലിറ്റി എഡിഷൻ അതായത് സ്കെയിൽ ഡൗൺ വേർഷൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ക്യാമറയുടെ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും അതിൽ 50 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഇല്ല. അതിന് പകരം അവർ ഡബിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ വൈറ്റാലിറ്റി എഡിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ വന്നിട്ട് മീഡിയ ടെക് ഡയമൻസിറ്റി 7500 ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ആണത്. പിന്നെ GPU വന്നിട്ട് ARM Mali G625 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 GB റാമ് 512 GB ആണ് ടോപ്പ് എൻഡിൻ്റെ വരുന്നത്. അത് പക്ഷേ UFS 3.1 ആണ്. സ്റ്റോറേജിൻ്റെ സ്പീഡിൻ്റെ അകത്തും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ആ പ്രൈസിങ്ങും അവർ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് അവർ ഈ വൈറ്റാലിറ്റി എഡിഷൻ പ്രൈസിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് ഏത് ഫോൺ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത മാസം തൊട്ട് ഓഫ്ലൈനിൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും. നമ്മുടെ സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. സ്പേസലിലൊക്കെ നമുക്ക് ഇത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് വിവോയുടെ മറ്റൊരു സീരീസാണ് T5 എന്ന് പറഞ്ഞ സീരീസ്. അതും ഇതേപോലെ തന്നെ 7200 mAh ബാറ്ററി വെച്ച് 50 MP റിയർ ക്യാമറ പക്ഷേ അത് ഡ്യുവൽ ക്യാമറ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ഈ ടി സീരീസ് എന്ന് പറയുന്നത് പൊതുവേ വിവോയുടെ ഒരു ലോ എൻഡ് ഫോണുകളാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 6 സീരീസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ആണ്. പ്രോസസ്സിംഗ് പവർ അത്രത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ 60 അത്രയും ഇല്ല. എങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ് അത്. ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു T-Series T5 T5X T5X 5G മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് വിവോ T5 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ കൂടെ 44 W വയർ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം എന്ന് നമുക്ക് കിട്ടുന്നത് 8 GB LPDDR4 റാം ആണ്. പ്രൈസിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 32,000 തൊട്ട് നമുക്കൊരു 40,000 റേഞ്ചിലാണ് ഈ ഫോണിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിവോയുടെ ബാക്കി ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് 16 എല്ലാ ഫീച്ചേഴ്സും 60 ഫീച്ചേഴ്സ് അതായത് ആൻഡ്രോയിഡ് 16 ഒറിജിനൽ 6 ആണ് വന്നേക്കുന്നത്. പിന്നെ 6.7
7.5 ആണ്, മറ്റേത് 5.9 ആയിരുന്നു, ഇത് 6.75 ആണ്. LCD ടച്ച് സ്ക്രീൻ ആണ്, മറ്റേത് AMOLED ആയിരുന്നു. അപ്പം അതിന്റെ നമുക്ക് ശരിക്കും നിറ്റ്സും ഒക്കെ കുറച്ച് കുറവുണ്ട്. മറ്റേത് 850 ആയിരുന്നു, ഇത് മറ്റേ 1250 നിറ്റ്സ് വരെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് മാക്സിമം 850 വരെയുള്ള കിട്ടുള്ളൂ. അതേപോലെ തന്നെ IP68 ഉം 69 റേറ്റിംഗ് ഇതിനും ഉണ്ട്.

പിന്നെ എടുത്തു പറയത്തക്കുള്ള രീതിയിലുള്ള വലിയ കാര്യമായ മാറ്റങ്ങൾ T5 സീരീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അത് വേറെ ഒന്നുമില്ല. LED ഫ്ലാഷ് കൂടെ ഉണ്ട്, ക്യാമറയുടെ കൂടെ LED ഫ്ലാഷ് അവർ തരുന്നുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 7200mAh ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. ഇത് മൂന്നുമാണ് വിവോയുടെ ഈ മാസം നമുക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോൺ. അടുത്തത് ഇനി ഷൗമിയുടെ ഒരു 17 സീരീസിന്റെ പുതിയ ഫോണുകൾ ലോഞ്ച് ആകാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാധനം 90.4 FM.

0: കൊല്ലത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
2: തിരികെ വരാം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് വിവോയുടെ മോഡൽസ് ആയിരുന്നു. ഇനി ഷവോമി അവരുടെ പുതിയ രണ്ട് മോഡലുകളായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 17T Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം അവരുടെ എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ യൂറോപ്പിലും ചൈനയിലും മാത്രമാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷവോമി 17T എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ആകുകയാണ്. അത് June 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റുകളിലെല്ലാം അത് ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഷവോമിയുടെ 15 സീരീസിന് ശേഷം ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഫോണാണ് 17T. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇത് ശരിക്കും ഈ ഷവോമിയുടെ സീരീസ് 17, 15 എല്ലാം നല്ലൊരു ഒരു ഹൈ എൻഡ് പ്രീമിയം ഫോണായിട്ട് അവര് കോമ്പീറ്റ് ചെയ്യുന്ന, അവര് കമ്പനി പറയുന്നത് തന്നെ ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ, ഐഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഫോണിനെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ പേഴ്സണലി ഫീൽ ചെയ്ത, ഞാൻ റിവ്യൂ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, അവർക്ക് മീഡിയടെക് ഡയമൻസിറ്റി പ്രോസസറിന് പകരം ശരിക്കും സ്നാപ്ഡ്രാഗണിന്റെ ഒരു പ്രോസസറും കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് അല്ലെങ്കിൽ പ്രീമിയം പെർഫോമൻസ് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ഒരു തോന്നല, അതെന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. പക്ഷേ മീഡിയടെക് ഡയമൻസിറ്റി ഒട്ടും പുറകിലല്ല. ഇപ്പോഴത്തെ പുതിയ പ്രോസസേഴ്സ് എല്ലാം ശരിക്കും നല്ല പെർഫോമിംഗ് പ്രോസസേഴ്സ് തന്നെയാണ്. എങ്കിലും സ്നാപ്ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ എപ്പോഴും സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. കാരണം പല ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിലും ഡയമൻസിറ്റി പ്രോസസേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്നാപ്ഡ്രാഗൺ പല പെർഫോമൻസ് മൾട്ടിക്കോർ പെർഫോമൻസിലൊക്കെ ഒരുപാട് മുന്നിൽ എത്തിയിട്ടുണ്ട്. മാർക്കിംഗ് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അകത്ത് സ്കോഴ്സ് ഒരുപാട് മുന്നിലെത്തിയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 17T ശരിക്കും പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ, ഐ മീൻ ഒരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. 17 സീരീസ് ശരിക്കും കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ലോഞ്ച് ആയത്. അതിൻ്റെ അകത്ത് രണ്ട് മോഡൽസാണ്, 17T യും 17T Pro യും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇത് ജർമ്മൻ കമ്പനിയായ ലൈക്ക ട്യൂൺ ചെയ്ത ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത്. രണ്ട് ഫോണുകൾക്കും ശരിക്കും 50 MP രണ്ട് ക്യാമറാസും പിന്നെ ഒരു 32 MP ഒരു ട്രഷറി ക്യാമറയാണ് ഇവരിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ 1.5K AMOLED സ്ക്രീനുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ്. അത് HyperOS ശരിക്കും ആപ്പിളിൻ്റെ iOS ആയിട്ട് കടപിടിപ്പിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈസ് ഓഫ് യൂസ് ആണ് അതിനുള്ളത്. പിന്നെ രണ്ട് ഫോണുകൾ അതിൻ്റെ അകത്ത് 17T യൂസ് ചെയ്യുന്നത് മീഡിയടെക് ഡയമൻസിറ്റി 8500 അൾട്രാ എന്ന് പറഞ്ഞൊരു സീരീസ് ചിപ്സെറ്റാണ്. 17T Pro-യ്ക്കകത്ത് ഡയമൻസിറ്റി 9500 ചിപ്സെറ്റുമാണ്. പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ മണി ഇതിൻ്റെ 17T ബേസ് വേരിയൻ്റ് ആയ 12GB 256GB ഏകദേശം 83,500 രൂപയാണ് വില വരുന്നത്. 512GB വേരിയൻ്റ് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അവർ രണ്ട് വേരിയൻസ് ആണ് സ്റ്റോറേജ് കൊണ്ടുവരുന്നത്, 256GB യും 512GB യും. അതിൽ 12GB ആണ് സ്റ്റാൻഡേർഡ് റാം. 12GB മുകളിലുള്ള റാം സീരീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സൈറ്റിൽ നിന്ന്, വെബ്സൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 512GB സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 89,000 രൂപയാണ് 17T പ്രൈസിങ് വരുന്നത്. കളർ ഓപ്ഷൻസ് 3 ബ്ലാക്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു ബ്ലൂ സീരീസ്. ഇത് 3 നമുക്ക് കളർ സീരീസ് ആയിട്ട് വരുന്നത്. പിന്നെ 17T Pro വരുമ്പം രണ്ട് വേരിയൻ്റ് ഉണ്ട് അതിനും. അത് വന്നിട്ട് 12GB 512GB പിന്നെ 12GB 1TB സ്റ്റോറേജും. അതിൽ ബേസ് വേരിയൻ്റ് 512GB ആണ്. അതിൻ്റെ പ്രൈസിങ് വന്നിട്ട് ഏകദേശം 100,000 രൂപ വരും. 1TB ഏകദേശം

122,500 രൂപയാണ് വില വരുന്നത്. അതിനും ഈ കളർ വേരിയൻസ് മൂന്നെണ്ണമാണ്, ബ്ലൂവും വയലറ്റും ബ്ലാക്കും. ഇതിപ്പം ശരിക്കും ഇന്ത്യയിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 17T Pro പകരം 17T ഒരു പക്ഷേ ചിലപ്പം 17T Pro പകരം അവർ വേറെ ഏതെങ്കിലും ഒരു വേരിയന്റും കൂടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ടെന്ന് വെബ്സൈറ്റുകൾ പല വെബ്സൈറ്റിലും അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കമ്പനിയായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത് 17T മാത്രമേ ലോഞ്ച് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യമേ എൻ്റെ ഡിസ്പ്ലേ നോക്കാം. 17T ശരിക്കും 6.59 inch ആണ് ഡിസ്പ്ലേ, അമോലഡ് ഡിസ്പ്ലേ ആണ്. 17T Pro എന്ന് പറയുന്നത് 6.83 inch അമോലഡ് ഡിസ്പ്ലേ ആണ്. രണ്ടിനും 144Hz റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ HDR10+ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 3500 nits പീക്ക് ബ്രൈറ്റ്നെസ് ഉണ്ട്. ഈ മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റിന്റെ കൂടെ ഷോമിയുടെ തന്നെ സർജ് ചിപ്സെറ്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. T1+ T15 T1S എന്ന് പറയുന്ന ചിപ്സെറ്റുകളും. അത് ശരിക്കും ഈ സർജ് ചിപ്സെറ്റുകൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പവർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇമേജ് പ്രോസസിങ്ങിനും പിന്നെ അതേപോലെ സിഗ്നൽ കൺട്രോളിങ് സിഗ്നൽ പ്രോസസിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചിപ്പുകളാണ് ഷോമിയുടെ സർജ് T1 and T1S എന്ന് പറയുന്ന ചിപ്പുകൾ. അതിപ്പോ ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് യൂസ് ചെയ്യുന്നത്. ഐഫോണൊക്കെ ഐഫോണിന്റെ സിഗ്നൽ പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഷോമിയും. അത് അവരുടെ പേറ്റന്റഡ് ആയിട്ടുള്ള ചിപ്പുകളാണ്. അപ്പൊ അതിൽ സ്പെഷ്യൽ അൽഗോരിതംസ് റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണുകളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി, ഷോമിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ആ ഒരു ചിപ്സെറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അതിന്റെ അതിലുപരി ഇതിൽ 3D ice loop കൂളിംഗ് സിസ്റ്റംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ആകുന്നത് തീരെ ലോ ആയിരിക്കും. കാരണം ഗെയിമിങ്ങിനൊക്കെ ഇത് ശരിക്കും പവർ ഫോൺ ആയതുകൊണ്ട്, പവർ സീരീസ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഗെയിമിങ്ങും അതേപോലെ ഇമേജ് പ്രോസസിങ്ങും ഒക്കെ ചെയ്യുമ്പം പ്രോസസ്സർ കൂടുതൽ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ice looping അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സിഗ്നൽസ് ശരിക്കും ഹീറ്റ് ടെമ്പറേച്ചർ വളരെ താത്തി കൊണ്ടുവരാൻ ചാൻസ് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആസ്ട്രോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 1.3 kilometers വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ വിളിക്കാൻ സാധിക്കും എന്നതാണ് ഷോമി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും അറിഞ്ഞുണ്ട്. കാരണം നമുക്ക് ഇവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്. അത് അതിൻ്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആ ഫീച്ചർ എത്രത്തോളം ഫലവത്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ക്യാമറ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കയുടെ ക്യാമറ ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ്, ലൈക്ക ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. അതിൽ 50 megapixel ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്, ഒരു 5x ഒപ്റ്റിക്കൽ സൂമും ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ 12 megapixel ഒരു അൾട്രാ വൈറ്റ് ക്യാമറ, അതേപോലെ തന്നെ 50 megapixel ഒരു നോർമൽ ക്യാമറയും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 17T ഇത് വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ സെൻസേഴ്സിൻ്റെ അകത്തുള്ള വ്യത്യാസമാണ്. 17T 50 megapixel ലൈറ്റ് ഫ്യൂഷൻ 800 sensor ആണ് വരുന്നത്. 17T Pro ലൈറ്റ് ഫ്യൂഷന്റെ 950 sensor ആണ് വരുന്നത്. അപ്പോൾ പിക്ചർ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് 17T Pro ആയിരിക്കും. പക്ഷേ എങ്കിലും 17T കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് 17T സെൻസേഴ്സ് ഉള്ളത്. നമുക്കിപ്പോൾ ശരിക്കും ഒരു നോർമൽ ഒരാൾക്ക് ആ പിക്ചറിൻ്റെ അകത്ത് നമ്മൾ പിക്ചർ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും 950 sensor ലൈറ്റ് ഫ്യൂഷൻ 950 sensor ആണ് കുറച്ചും കൂടെ പിക്സൽ ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും HDR ക്വാളിറ്റി 17T Pro ക്യാമറാസ് തന്നെയായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ. ഈ രണ്ട് ഫോണുകളിലും 17T 17T Pro 32 megapixel ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വിത്ത് 4K HDR10 വീഡിയോ റെക്കോർഡിംഗ് ആണുള്ളത്. അത് അപ് ടു 60 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് ഫോണിലും Android 16 HyperOS 3 ആണ്, 16 based ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ് റൺ ചെയ്യുന്നത്. ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പം 17T 17T Pro 17T 6500 mAh 17T Pro 7000 mAh ആണ് ബാറ്ററി ഉള്ളത്. അതിൽ 100W വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 50W വയർലെസ് ചാർജിങ്ങുമാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷവമിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ശരിക്കും 17T വരുന്ന പ്രോസസ്സർ എന്ന് 17T വരുന്ന പ്രോസസ്സർ മീഡിയ ടെക് ഡയമൻസിറ്റി 8500 17T Pro 9500 ആണ്. ബാറ്ററി 6500 mAh 17T 17T Pro 7000 mAh ബാറ്ററി. സ്ക്രീൻ സൈസ് വന്നിട്ട് 17T 6.59 17T Pro 6.83 inch ആണ്. രണ്ടും അമോലഡ് തന്നെയാണ്. ഇതാണ് ഒരു സ്നാപ്ഷോട്ട് നമ്മുടെ ഈ ഫോണുകളുടെ, രണ്ട് ഫോണുകളുടെയും സ്നാപ്ഷോട്ട് സ്പെക് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈസിങ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസിങ് എത്രയാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കത് ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റും. എങ്കിലും റഫ്ലി ഒരു 80,000 to 122,000 വരെയുള്ള വില ഇപ്പം ചൈനീസ് മാർക്കറ്റിലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്നുണ്ട്. എങ്കിലും അത് ഏകദേശം ആ റേഞ്ചിലായിരിക്കും പ്രൈസിങ്ങും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒരു 14-15 വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പവർ ഫോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഷോമി 17T 17T Pro. എന്തായാലും നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത ഇനി വൺ പ്ലസിന്റെ ഒരു ലീക്കാണ് വന്നിട്ടുള്ളത്. വൺ പ്ലസിന്റെ പുതിയ സീരീസ് ആയിട്ടുള്ള സിക്സ്

ീം സീരീസ് ഉടനെ ലോഞ്ച് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അടുത്തൊരു ചെറിയ ബ്രേക്കിന് ശേഷം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: ഇന്നിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസിന്റെ കാര്യത്തിലായിരുന്നു. വൺ പ്ലസ് ശരിക്കും കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. വൺ പ്ലസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, വൺ പ്ലസിന്റെ സെയിൽ അവർ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാത്രമാക്കി, അവരുടെ സർവീസ് സെന്റേഴ്സ് എല്ലാം വൈൻഡപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ കുറെ, കാരണം സർവീസ് സെന്റർ വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോയുടെയും വിവോയുടെയും സർവീസ് സെന്റേഴ്സിൽ മാത്രമാക്കി വൺ പ്ലസിന്റെ ഇത്. എക്സ്ക്ലൂസീവായിട്ട് വൺ പ്ലസിന് സർവീസ് സെന്റേഴ്സ് ഇല്ലാതായി. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും വൺ പ്ലസിന്റെ പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൺ പ്ലസ് 15 കഴിഞ്ഞ നവംബറിലാണ് ലോഞ്ച് ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിട്ട് മാർക്കറ്റിലെല്ലാം ചൂടപ്പം പോലെ വിട്ടുകഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കുകൾ പലർക്കും കിട്ടുന്നില്ല, എന്നാൽ പോലും അതിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് വൺ പ്ലസ് 16 ശരിക്കും അത് ഈ വർഷം

മാസം അവസാനത്തോട് അടുത്ത നവംബറിലായിരിക്കും ലോഞ്ച് വരിക. അതിന്റെ കുറച്ച് റൂമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അത് കുറെ നാളായിട്ടേ നമുക്ക് ഈ വൺ പ്ലസ് സിക്സ്റ്റീൻ, വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൺ പ്ലസ് സിക്സ്റ്റീനെ കുറിച്ചുള്ള സംസാരങ്ങൾ നെറ്റിലെല്ലാം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ആധികാരികമായ കുറെ ലീക്കുകൾ ഇപ്പോഴാണ് വിത്ത് ഫോട്ടോസ് നമുക്ക് ഇപ്പം ഇപ്പോഴാണ് നമുക്ക് വന്നു തുടങ്ങിയത്. ആ റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമേഴ്സിൽ അവർ പറയുന്നത് വൺ പ്ലസ് സിക്സ്റ്റീൻ ശരിക്കും ഒരു 185 Hz ഡിസ്പ്ലേ ഉള്ള ഒരു സ്ക്രീനും അതേപോലെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വെച്ച് ടെസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികരമായ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ 185 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സീരീസ് ഫോണുകളിലെ ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും ടോപ്പായിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് അത്. വൺ പ്ലസിൻ്റെ ഫോണുകൾ മാത്രമല്ല ബാക്കിയുള്ള ഫോണുകൾ എടുത്താൽ പോലും 185 റിഫ്രഷ് റേറ്റുള്ള സ്ക്രീൻ റിഫ്രഷ് റേറ്റുള്ള ബാക്കി ഒരു മറ്റൊരു സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്കറ്റിലില്ല, നിലവിലില്ല, അപ്പോൾ ഇനി വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. നേരത്തെ പക്ഷേ അത് 240 Hz എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്, എങ്കിൽ പോലും ഇപ്പോൾ അത് പക്ഷേ 185 Hz ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ അത്രയും റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ സ്ക്രീനിന് അത്രത്തോളം ബട്ടറി സ്മൂത്ത് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഈ 200 MP പെരിസ്കോപ്പ് ലെൻസ്, അത് 3x അൾട്രാ ഡിജിറ്റൽ സൂം മാത്രം 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള പെരിസ്കോപ്പ് ലെൻസാണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും വൺ പ്ലസ് സിക്സ്റ്റീന് പുറത്തിറങ്ങുമ്പം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകാനാണ് ചാൻസ് കൂടുതൽ. പൈസ ഒരു പക്ഷേ ആ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ നിർത്താനായിരിക്കും അവരുടെയും ചാൻസ്. ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് ഏറ്റവും പ്രീമിയം ആ സ്പെക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ നിന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ വൺ പ്ലസ് സിക്സ്റ്റീനും അവർ ഇറക്കാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഈ ടിപ്സ്റ്റർ പറയുന്നത്, നമുക്ക് ലീക്ക് ചെയ്ത് തന്ന വ്യക്തി പറയുന്നത് അൾട്രാ നാരോ ബെസൽസ് ആയിരിക്കും ആണ് അവരത് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി LTPO അല്ലെങ്കിൽ ലിപ്പോ പാക്കേജിംഗ് ആണ് സ്ക്രീനിന് വേണ്ടിയിട്ട്. അപ്പം അത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബെസൽ സൈസ്. അപ്പം അത് കാരണം വളരെ തിന്നായിട്ടുള്ള ബെസൽ സൈസിലായിരിക്കും ഫോൺ വരുന്നത്. അത് മാത്രമല്ല OLED ഡിസ്പ്ലേ ആണ്, 1.5K റെസൊല്യൂഷൻ ഉണ്ട്. ഒബിയസ്ലി HDR10+ HDR11 ആയിരിക്കാം ഒരു പക്ഷേ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ HDR10+ ഉണ്ടാകും വിത്ത് ഡോൾബി വിഷൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും ഐഫോണേക്കാളിലൊക്കെ ഒരു പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ടാണ് വൺ പ്ലസ് അവർ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇത് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ കൂടെ നമുക്കിത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ അല്ലെങ്കിൽ വൺ പ്ലസ് പൊതുവേ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകുകയാണെന്നുള്ളൊരു റൂമറും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷം അവസാനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വരെ. ഇതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് ഇവർ പറയുന്നത്, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ അവർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Elite Gen 5 ശേഷം, ഒരുപക്ഷെ 8 Elite Gen 6 Pro അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 9 സീരീസോ ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്നുള്ളതാണ് അത്. അപ്പം ശരിക്കും അങ്ങനെ ആണെങ്കിൽ തന്നെ 5 GHz സ്പീഡ് പ്രോസസ്സറിനുണ്ടാകും, അത്രത്തോളം പവർ പാക്ഡ് ആയിരിക്കും ആ ഫോണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LTPO ആൻഡ് ലിപ്പോ പാക്കേജിങ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്ക്രീൻസ് അവർ യൂസ് ചെയ്തേക്കുന്നത്, AMOLED സ്ക്രീൻസ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പം ആ ബെസൽ സൈസിൻ്റെ സൈസ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ, വളരെ വളരെ തിന്നായിരിക്കും അത്. പിന്നെ ബാറ്ററി വന്നിട്ട് ഒരു പക്ഷേ 7000 mAh അല്ലെങ്കിൽ 8000 mAh ബാറ്ററി ഉണ്ടാകും. കാരണം ഇത്രയും സ്ക്രീൻ സൈസും പ്രോസസ്സറും വരുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം ബാറ്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ മിക്കവാറും ബിറ്റ്വീൻ 7000 to 8000 അല്ലെങ്കിൽ ഈവൻ 10000 mAh വരെ പോകാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ക്വാർട്ടർ ഈ വർഷം അവസാനം നവംബർ, അതായത് 4th quarter നോർമലി വൺ പ്ലസ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നവംബർ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു മാസങ്ങളിൽ നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് പുതിയ പുതിയ റൂമേഴ്സ് വൺ പ്ലസിൻ്റെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പുതിയൊരു ന്യൂസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സ്ആപ്പ് പ്ലസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് അത്, യൂട്യൂബിന് വന്നതുപോലെ തന്നെയാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുന്ദരം 90.4.

0: നൽകുക ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജ് തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ മെറ്റ പുതിയ കുറച്ച് പ്ലാനുകളുമായിട്ട്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്ലസ്, ഇൻസ്റ്റഗ്രാം പ്ലസ്, വാട്സാപ്പ് പ്ലസ് എന്നൊക്കെ ഉള്ള പേരുകളിലാണ് അതറിയപ്പെടുന്നത്. നമ്മൾ യൂട്യൂബ് പ്രീമിയം പോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും. പക്ഷേ കാലക്രമേണ എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളിലാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക്.

ഫേസ്ബുക്ക്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്കിന്റെ വീഡിയോസിന്റെ അകത്ത് കുറെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കയറി വരുന്നത് നമുക്ക് കാണാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിതമായും ഈ പ്ലാനുകളിലേക്ക്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പം ഇത് ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ കസ്റ്റമേഴ്സിന്, ഐ മീൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവരിത് റോൾ ഔട്ട് ചെയ്യുന്നത്. അതും പല രാജ്യങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഇപ്പം പ്രീമിയം പ്ലാനുകളിലുള്ളതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്ലസിലും ഇൻസ്റ്റാഗ്രാം പ്ലസിലും വാട്സാപ്പ് പ്ലസിലും സാധാരണ യൂസേഴ്സിന് കിട്ടാത്ത രീതിയിൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിക്കുന്നത് മെറ്റ വൺ എന്ന് പറയുന്ന, ഗൂഗിൾ വൺ പോലെ മെറ്റ വൺ എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്കാണ് അവർ ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെറ്റ വണ്ണിന്റെ കീഴിലാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും എല്ലാം വരിക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇൻസ്റ്റാഗ്രാം പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കിപ്പം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പ്ലേസ് ചെയ്യുന്ന ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് റീവാച്ച് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കും പ്ലസ് പ്ലാനിൽ. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അത് റീവാച്ച് ചെയ്തത് അറിയാൻ പറ്റില്ല. നമുക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് മാത്രമേ, ഒരു തവണ ആരൊക്കെ കണ്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പ്ലസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ തന്നെ എത്ര തവണ നമുക്ക് ആ സ്റ്റോറി കണ്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അതേപോലത്തെ കണ്ടന്റ് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോറികളും ഹൈലൈറ്റ്സും എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമേ നമുക്ക് സ്റ്റോറീസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്കെല്ലാം നമുക്ക് ഈ സ്റ്റോറീസ് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വൺസ് ഒരു അഡീഷണൽ വ്യൂ അല്ലെങ്കിൽ വൺസ് എ വീക്ക് നമുക്ക് ഒരു സ്പോട്ട് ലൈറ്റിനെ നമുക്ക് അഡീഷണൽ വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു ഫീച്ചർ സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറില്ല. കാരണം സ്പോട്ട് ലൈറ്റ് 24 hours അല്ലെങ്കിൽ 2 days കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട് ലൈറ്റ് ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഡിലീറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റോറി വ്യൂവർ ലിസ്റ്റ്, നമ്മൾ സ്റ്റോറീസ് എത്ര പേര് ലൈവായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് അവർ ആദ്യമേ തന്നെ നമുക്ക് അവരറിയാതെ, അതായത് നമ്മുടെ ഫോളോവേഴ്സ് അറിയാതെ തന്നെ അവരുടെയൊക്കെ ലിസ്റ്റുകളിലേക്ക് നമുക്ക് നമ്മളുടെ സ്റ്റോറീസിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ നൂതനമായ ഫീച്ചേഴ്സ് അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാനുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത്രയും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും വാട്സാപ്പിൻ്റെ അകത്തും അവർ കൊണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറേ കസ്റ്റം ഐക്കൺസ്, കസ്റ്റം ആപ്പ് ഐക്കൺസ്, പിന്നെ പ്രൊഫൈൽ ബയോസ്, അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ ബയോസ്, പിന്നെ അഡീഷണൽ പിന്നുകൾ, ഇതെല്ലാം ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാട്സാപ്പിൻ്റെ അകത്തും ഫേസ്ബുക്ക് പ്ലസിൻ്റെ അകത്തും, വാട്സാപ്പ് പ്ലസിലും ഫേസ്ബുക്ക് പ്ലസിലും എല്ലാം ഇത് ഇതേ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ തന്നെയാണ്. പക്ഷെ കൂടാതെ വാട്സാപ്പിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്പ് തീമുകൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ ആപ്പ് തീമുകൾ, പിന്നെ കസ്റ്റം റിംഗ് ടോൺസ്, പിൻഡ് ചാൻസ്, ലിസ്റ്റ് കസ്റ്റമൈസേഷൻ, പിന്നെ പ്രീമിയം സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം വാട്സാപ്പ് പ്ലസിൻ്റെ അകത്ത് അവൈലബിൾ ആയി ഇതെല്ലാം. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഫേസ്ബുക്ക് തന്നിട്ടില്ല. അത് മാത്രമല്ല പ്ലാനിൻ്റെ പ്രൈസിങ്ങും കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എങ്കിൽ കൂടി ടെക് ക്രഞ്ച് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് പ്ലസിനും ഇൻസ്റ്റാഗ്രാം പ്ലസിനും ഏകദേശം $3.99 റഫ്ലി അറൗണ്ട് $350 ഒരു മാസം ചാർജ് ചെയ്യാനാണ് ചാൻസ് എന്നുള്ളതാണ്. അതേപോലെ വാട്സാപ്പ് പ്ലസിന് വന്നിട്ട് റഫ്ലി $270, അതായത് $2.99 റഫ്ലി അറൗണ്ട് $270 ഇപ്പോഴത്തെ കൺവേർഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രൈസിങ് പക്ഷേ ഒഫീഷ്യലി ലോഞ്ച് ഫേസ്ബുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നതല്ല, നമുക്കൊരു വെബ്സൈറ്റ് വഴി, ടെക്രഞ്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിച്ചതാണ്. എത്രത്തോളം അത് സത്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ അറിയില്ല. എങ്കിൽ കൂടി കമ്പനി ഉടനെ തന്നെ ഈ പ്ലാനുകളെല്ലാം എല്ലായിടത്തേക്കും റോൾ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അവരാദ്യമേ ശരിക്കും ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, നോർമൽ യൂസേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് അങ്ങനത്തെ എൻറ്റിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് AI പ്ലാനും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ മെറ്റ, അതായത് ഫേസ്ബുക്ക് പ്ലസും വാട്സാപ്പ് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും മെറ്റ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് ആപ്പിളിൻ്റെ iOS 27 എന്ന് പറയുന്ന പുതിയ OS ലോഞ്ച് ആകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഉടനീട ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈ സെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈ സെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. iOS അവരുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ലീക്സ്, അതിന്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. WWDC 2026, അതായത് ആപ്പിളിന്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് June 8 നടക്കാനിരിക്കെ iOSന്റെ പുതിയ അപ്ഡേറ്റ് ആയ 27 കുറിച്ചുള്ള കുറച്ച് ലീക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെ പ്രധാന താരം സിരി തന്നെയാണ്. കാരണം സിരി ഇതുവരെ ശരിക്കും ആപ്പിള് AI ഇന്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അവർക്ക് സ്വന്തം ഗൂഗിളും ചാറ്റ് GPT-യും ക്ലോഡും ഒക്കെ വളരെ മുൻപന്തിയിലെത്തിയിട്ട് പോലും ആപ്പിളിന് അവരൊത്ത് കിടപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ AI കൃത്യമായ ഒരു ഒരു ടാർഗറ്റ് ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു കമ്പനിയാണ്. അപ്പം അത് കാരണം അവരുടെ സിരി എന്ന് പറഞ്ഞ ആപ്പ് ഏറ്റവും ആദ്യമേ അങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് തന്നെ ആപ്പിളാണ്. പക്ഷേങ്കിൽ പോലും അത് ഒരുപാട് പിന്നിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പല ക്വസ്റ്റ്യൻസിനും സിരി കൃത്യമായി റിപ്ലൈ തരാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള മീംസ് തന്നെ ഇന്റർനെറ്റിൽ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ അവർ ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 അവസാനത്തോടു കൂടി ഗൂഗിളുമായിട്ട് ടൈപ്പ് ആകുകയും ഗൂഗിളിന്റെ ജെമിനായി അവർക്ക് വേണ്ടിയിട്ട് ആപ്പിളിന് വേണ്ടിയിട്ട് AI ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവരിപ്പം റീവാമ്പ് ചെയ്ത് സിരിയെ ഒരു സ്റ്റാൻഡേർഡ് ഓൾ ആപ്പായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരികയാണ് iOS-ന്റെ അകത്തും. എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ ഐപാഡ് ഓയസിലും മാക് ഓയസിലും എല്ലാം ഇനിയിപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിരി ശരിക്കും ഒരു പ്രധാന താരമായി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് പുതിയ iOS-ന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം സിരി ശരിക്കും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട്, AI ചാറ്റ് ബോട്ട് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ആസ്ക് സിരി എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്ത് സിരി എടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കാം, അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളിടത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിരി എടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ്, കോമൺ ആയിട്ടുള്ള നമ്മൾ ജെമിനൈ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും സിരിയിലും കൂടെ വരത്തക്ക രീതിയിലാണ് ഇപ്പം ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്സ് ആയ ചാറ്റ് GPT-യോ അല്ലെങ്കിൽ ജെമിനൈയോ അല്ലെങ്കിൽ ക്ലോഡോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി iOS-ന്റെ അകത്ത് സിരി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. മൾട്ടിപ്പിൾ AI ഏജൻസിൻ്റെ ഫീച്ചേഴ്സും അവൈലബിലിറ്റി അവർ ഉറപ്പാക്കിയിട്ടുണ്ട്, ആപ്പിൾ ഇത്തവണ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ AI ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പല ആപ്പുകളും, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സിരി മോഡുണ്ട്. അത് അവർ വിഷ്വൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം എഡിറ്റ് ചെയ്യാൻ ക്യാമറയ്ക്കകത്ത് നമുക്കിപ്പം ഒരു ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർട്രേറ്റ് മോഡലോ ലാൻഡ്സ്കേപ്പ് മോഡലോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യണം. അതെല്ലാം നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതേപോലെ അടുത്തത് ആഡിങ് വിഡ്ജറ്റ്സ്, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, ക്യാമറ ആപ്പിൻ്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, അത് ഇതെല്ലാം ഇങ്ങനത്തെ ഡേ ടു ഡേ ഈവൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഓരോ ആപ്പുകൾ, ഇപ്പോൾ ഫോട്ടോ ആപ്പിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് പവേർഡ് നമുക്ക് അപ്ഡേറ്റ്സ്, അതായത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു സെപ്പറേറ്റ് ഫീച്ചറാണ്, സിരി ഇൻക്ലൂഡഡ് അല്ല, അതൊരു സെപ്പറേറ്റ് ഫീച്ചർ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ റീഫ്രെയിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആഡഡ് ഫീച്ചേഴ്സ് അവർ ഓരോ ആപ്പിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോംസ്, അതായത് iOS മാത്രമല്ല ഐപാഡ് ഓയസിലും മാക് ഓയസിലും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റീഫ്രെയിമും എക്സ്റ്റെൻഡും ഒക്കെ ഓരോരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്. ഇപ്പം റീഫ്രെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റാൻ സാധിക്കും. മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് ആക്കാൻ സാധിക്കും. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് മിസ്സിംഗ് പോർഷൻസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു മിസ്സിംഗ് പാർട്ട് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫില് ചെയ്യാൻ സാധിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ലെൻസ് ഇപ്പം സിരി പോലുള്ള ആർട്ടിഫിഷ്യൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ, അവിടെ ആ മിസ്സിംഗ് പോർഷൻ നമുക്ക് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും ജൂൺ 8th പക്ഷേ നമുക്ക് ഫോണുകളിൽ അല്ലെങ്കിൽ ഡിവൈസസിലേക്ക് ഇത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ സമയമെടുക്കും. ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എല്ലാ ഫോണുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിലേക്കും വരിക. ഇത് iOS 27 എനിക്ക് തോന്നുന്നു ഐഫോൺ 11 തൊട്ടുള്ള താഴോട്ടുള്ള ഫോണുകളിലെല്ലാം അവൈലബിൾ ആണ്. ഐപാഡ് OS അതേപോലെ തന്നെ ഐപാഡ് എയർ തൊട്ട് താഴോട്ടുള്ള എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിരിക്കും. മാക്കോഎസിന്റെ ശരിക്കും അവർ അതിന്റെ ഡീറ്റെയിൽസ് അവർ ഇതുവരെ വെളിവാക്കിയിട്ടില്ല. എങ്കിലും ഈ ആഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും മാക്കോഎസിന്റെ ഏതൊക്കെ വേർഷൻസിന്റെ അകത്ത് അല്ലെങ്കിൽ മാക്കിൽ ഏതൊക്കെ വേർഷൻസ് ഓഫ് മാക്കിന്റെ അകത്ത് നമുക്ക് പുതിയ OS അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫോണുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ആപ്പിൾ അത് കൊണ്ടുവന്നേക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരത് കൊണ്ടുവന്നേക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പുതിയ iOS യൂസ് ചെയ്യുക, അതിന്റെ റിവ്യൂസിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിന് വന്നിട്ടുള്ളത്. അടുത്ത ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, വാട്സാപ്പിന്റെ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചറിന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാട്സാപ്പിന്റെ അകത്ത് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് അത്, ഉടനെ തന്നെ റോൾ ഔട്ട് ആകും വാട്സാപ്പിലേക്ക് എന്താണെന്നല്ലേ. അത് ശരിക്കും നമ്മൾ ടെലഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷെ വാട്സാപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് റീഡ് ചെയ്തതിന് ശേഷം മെസ്സേജസ് ഡിലീറ്റ് ആകുക. iOS-ലും ആൻഡ്രോയിഡിലും ഈ ഫീച്ചർ അവൈലബിൾ ആയി തുടങ്ങും. ടെലഗ്രാമിൽ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ വൺസ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറിന്റെ അകത്ത് അത് അവൈലബിൾ ആണ്. നമ്മൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അതൊരു സെക്യൂരിറ്റി ഫീച്ചറായിട്ടാണ് അവർ ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇതുവരെ എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ എന്തുകൊണ്ടോ മെറ്റ ഇത് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ നേരത്തെ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. 24 hours അല്ലെങ്കിൽ 1 day 2 days നമ്മൾ പറഞ്ഞ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ എപ്പോഴാണോ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് കിട്ടുന്ന വ്യക്തി എപ്പോഴാണോ അത് കാണുന്നത്, കാണുന്നതിന് തൊട്ട് പറയുക തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അത് ശരിക്കും മെസ്സേജസിന്റെ സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് വാട്സാപ്പ് അത് പുറത്തിറക്കാൻ പോകുന്നത്. ശരിക്കും അതിന്റെ പേര് തന്നെ അവർ ഗോൺ ഇൻ 60 seconds എന്നാ പേരിട്ട് ആ പ്രൊജക്ടിന്റെ പേരിട്ടിരിക്കുന്നത്. അതായത് 60 seconds അകത്ത് തന്നെ അത്, പക്ഷേ 60 seconds നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മീൻസ് യൂസേഴ്സിന്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പം അയക്കുന്ന സമയത്തായിരിക്കത്തില്ലല്ലോ മറ്റൊരു വ്യക്തി അത് കാണുന്നത്. കണ്ടതിന് ശേഷം മാത്രമേ ആ മെസ്സേജസ് ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. അപ്പൊ ഇത് പുതിയ വാട്സാപ്പിന്റെ അപ്ഡേറ്റ്സിന്റെ കൂടെ എപ്പം ഏത് അപ്ഡേറ്റിന്റെ കൂടെ വരും എന്നുള്ളതിനെ കുറിച്ച് കമ്പനി വ്യക്തമായ ഒരു ഐഡിയ തന്നിട്ടില്ലെങ്കിൽ കൂടി പുതിയ അപ്ഡേറ്റിന്റെ അകത്ത് വരാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുകളിലുള്ള വാട്സാപ്പ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതുതാക്കി വെക്കുക. ഈ അപ്ഡേറ്റ് ശരിക്കും ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സിനകത്ത് നമുക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം മെസ്സേജസ് നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് ഈ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഡിലീറ്റ് ആയി പോകും എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചർ ആരും യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ അപ്ഡേറ്റ്സുകളെല്ലാം ഇവിടെ തീരുകയാണ്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഞാൻ ഒന്നുകൂടി പറയാം, 8848558785. അതുവരെ സൈനിങ് ഓഫ്, അനു.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയ

ായ ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848557

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നാലു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസവിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസവിശേഷങ്ങൾ വായിക്കുന്നു ആതിര. റോക്ക്ലാൻഡ് വൈസ്മൻ സർവീസ് ക്ലബിന്റെ സഹകരണത്തോടെ കേരള ടൈംസ് എന്റർടൈൻമെന്റ്സ് അവതരിപ്പിക്കുന്ന മാക്യൂബ് ഷോ

0: 2026 എന്ന ജീവകാരുണ്യ പരിപാടിയും പൊന്നോണം 2026 ആഘോഷവും 2026 ഓഗസ്റ്റ് 30 ഞായറാഴ്ച വൈകിട്ട് 5 ന്യൂ ജേഴ്സിയിൽ നടക്കും. പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് അവതരിപ്പിക്കുന്ന അത്യാകർഷകമായ മാജിക് ഷോയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. മാജിക്കിനൊപ്പം സംഗീതവും ഓണാഘോഷത്തിന്റെ നിറവുമായ ഈ സായാഹ്നം കുടുംബസമേതം ആസ്വദിക്കാവുന്ന വ്യത്യസ്തമായ അനുഭവമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മർത്തോമ ചർച്ച് ഓഫ് ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ചിന്റെ ജൂബിലിയോടനുബന്ധിച്ച് സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് നടത്തി ചരിത്രം കുറിച്ചു. ഉണർവ് എന്ന നാമധേയത്തിൽ റിവൈവൽ മീറ്റിംഗ് ആൻഡ് സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് സാധ്യമാക്കിയത്. അമേരിക്കയിലെ ഫ്ലോറിഡ സ്വദേശിയും കേരള വംശജനുമായ നേതൻ തോമസ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. 18 വയസ്സും 346 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം മയാമി ഡേഡ് കോളേജിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിംഗ് അധ്യാപകനായി ചുമതലയേറ്റത്. ഇതോടെയാണ് 306 വർഷം പഴക്കമുള്ള റെക്കോർഡ് അദ്ദേഹം മറികടക്കുന്നത്. 1717 വെറും 19 വയസ്സിൽ പ്രൊഫസറായ സ്കോട്ടിഷ് ഗണിതശാസ്ത്രജ്ഞൻ കോളിൻ മാക്ലൂറിന്റെ റെക്കോർഡാണ് നേതൻ തോമസ് തകർത്തത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സ്ഥിരീകരണ പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസർ എന്ന ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മിക്ക വിദ്യാർത്ഥികളും കോളേജ് ജീവിതം ആരംഭിക്കുന്ന പ്രായത്തിൽ തന്നെ നേതൻ തോമസ് ഫ്ലോറിഡ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിരുന്നു. അതിനു മുൻപ് വെറും 14 വയസ്സിൽ മയാമി ഡേഡ് കോളേജിൽ നിന്ന് അസോസിയേറ്റ് ബിരുദവും കരസ്ഥമാക്കിയിരുന്നു. നിലവിൽ മയാമി ഡേഡ് കോളേജിൽ ഓൺലൈൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്നതിനൊപ്പം യൂണിവേഴ്സിറ്റി ഓഫ് മയാമി ലോ സ്കൂളിൽ നിയമ പഠനവും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഈ നേട്ടം ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് പ്രചോദനമാണെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വ്യക്തമാക്കി. H1B L1 വിസകളുടെ കാലാവധി നീട്ടി നൽകുന്നതിന് പുതിയ ഫീസ് ഈടാക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറെടുക്കുന്നു. പുതിയ ഫീസുകൾക്ക് പുറമെ വിസ പുതുക്കുന്ന ഘട്ടത്തിലും 9-11 റെസ്പോൺസ് ആൻഡ് ബയോമെട്രിക് എൻട്രി എക്സിറ്റ് ഫീസ് ബാധകമാക്കുന്നതാണ് പുതിയ നിയമം. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ്. 2025 കണക്കുകൾ പ്രകാരം H1B വിസ പുതുക്കിയവരിൽ 77.6% ഇന്ത്യക്കാരാണ്. അതിനാൽ ആമസോൺ, TCS, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ പ്രമുഖ IT ടെക്നോളജി കമ്പനികൾക്ക് വിദേശ ജീവനക്കാരെ നിലനിർത്താൻ വൻതുക അധികമായി ചിലവഴിക്കേണ്ടി വരും. ജീവനക്കാരിൽ പകുതിയിലധികവും H1B L1 വിസയിലുള്ള US 50 ജീവനക്കാരുള്ള കമ്പനികളെയാണ് ഈ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കലയും സംസ്കാരവും അതിരുകളില്ലാതെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണെന്ന് ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ഫൊക്കാന. വടക്കേ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോക സാംസ്കാരിക രംഗത്തും അഭിമാനത്തോടെ രേഖപ്പെടുത്താവുന്ന ഒരു മഹാസംഭവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. 2026 ഓഗസ്റ്റ് 8 പെൻസിൽവാനിയയിലെ കലഹാരി റിസോർട്ടിൽ നടക്കുന്ന ഫൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷന്റെ ഭാഗമായി 500+ ചെണ്ട കലാകാരന്മാരും 1000 മോഹിനിയാട്ട കലാകാരികളും ഒരേ വേദിയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിടുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി കലാകാരന്മാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായ ഈ അപൂർവ കലാപ്രകടനത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതരും നേരിട്ട് സാക്ഷികളാകും. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സാജൻ ആന്റണിയുടെ ദീർഘകാല സ്വപ്നമായ ഈ മഹാസാംസ്കാരിക സംരംഭം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കലാപ്രതിഭയും ഐക്യവും ലോകവേദിയിൽ ഉയർത്തിക്കാട്ടാനുള്ള അഭിമാന മുഹൂർത്തമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.